ഞാൻ ഒരിടത്തും എത്തിയില്ല. ലക്ഷ്യങ്ങൾ എന്തെന്നറിയാത്ത, കണ്ടെത്താൻ കഴിയാത്തവരുടെ എപ്പോഴുമുള്ള പരാതിയാണിത്. ഒരു കുഞ്ഞിന് പോലും ലക്ഷ്യമുണ്ട്, തൻ്റെ വിശപ്പടക്കുക എന്ന ലക്ഷ്യം. അതിനായി ഉച്ചത്തിൽ കരയും, വഴി കണ്ടെത്തും, വിശപ്പടക്കും. എന്നാൽ ആ കുഞ്ഞ് വലുതാകും തോറും എന്തുകൊണ്ട് ലക്ഷ്യമില്ലാതാകുന്നു? പല രീതിയിലുള്ള സുഖമുള്ള അവസ്ഥയിൽ ജീവിക്കുന്നുണ്ടാകാം, പലരുടെയും വിയർപ്പിൻ്റെ ഫലം യാതൊരു കൂസലുമില്ലാതെ അനുഭവിക്കുന്നുണ്ടാകാം. എത്ര നാൾ, ഒരു നിമിഷം താങ്ങായി കരുതിയവർ പിൻവാങ്ങുമ്പോൾ അടിപതറും. അവസരങ്ങൾക്കായി നെട്ടോട്ടം ഓടും. അവസരങ്ങൾ പലതും തൻ്റെ മുന്നിൽ എത്തിയപ്പോൾ നിഷേധിച്ചതിൻ്റെ പ്രായച്ചിത്തത്തിന് പോലും വഴിയുണ്ടാവില്ല. ഒന്നും തിരസ്കരിക്കരുത്. നാം എന്ത് തിരസ്കരിക്കുന്നുവോ അത് മറ്റൊരാളുടെ ഭാഗ്യമായി ഭവിക്കാം. അന്ന് പശ്ചാത്തപിക്കാൻ പോലും ഇടവരരുത്. അവസരങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാം, പ്രയോജനപ്പെടുത്താം. അവസരങ്ങൾ എപ്പോഴും ലഭിച്ചെന്ന് വരില്ല, ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം

0: നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ എസ് രമേശൻ നായരുടെ വായന എന്ന കവിത കേൾക്കാം. ആലാപനം കാർത്തിക ശിവപ്രസാദ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ വല്യപാലൻ വല്യകുറുപ്പ് സ്ഥാനികന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത സംഘാംഗം ശ്രീ സേതുമാധവൻ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. ഇതിൽ ജയഭാരതിയുടെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ. 10:00 വളയം. ഇതിൽ മട്ടന്നൂരിലെ രതീഷിൻ്റെയും കാസർഗോഡിലെ അഭിജിത്തിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. 12:00 സർഗജാലകത്തിൽ ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത ആരുണ്ട് പിന്നിൽ. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒറ്റയ്ക്കൊരാൾ. തുടർന്ന് രമ്യശ്രീ പ്രജിത്ത് എഴുതിയ കവിത കേൾക്കാം, നീറുന്ന വിങ്ങലുകൾ. ആലാപനം രജനി MK. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 ചാരുകസേര. ഇതിൽ തെക്കൻ പാട്ടുകളെക്കുറിച്ച് കേൾക്കാം. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ എസ് രമേശൻ നായരുടെ കവിത വായന ആലപിക്കുന്നത് കാർത്തിക ശിവപ്രസ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എസ് രമേശൻ നായരുടെ കവിത വായന. ആലപിച്ചത് കാർത്തിക ശിവപ്രസാദ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണം.

0: വചനാമൃതം.
1: ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണത്. APJ അബ്ദുൽ കലാം.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
3: ഇന്ന് ജൂൺ 13. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 13 വർഷത്തിലെ 164-ാം ദിനമാണ്. ജൂൺ 13 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1878 USS ജെന്നറ്റ് എന്ന യുദ്ധക്കപ്പൽ ആർട്ടിക് സമുദ്രത്തിൽ ഐസ് പാളികളിൽ ഇടിച്ച് തകർന്നു. 1942 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിവരങ്ങൾ അറിയാനായി അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് വാർ ഇൻഫർമേഷൻ എന്നൊരു സംവിധാനം തുറന്നു. 1955 മിർമയർ എന്ന ആദ്യത്തെ വജ്രഖനി റഷ്യയിൽ കണ്ടെത്തി. 1956 റയൽ മാഡ്രിഡ് ആദ്യത്തെ യൂറോപ്യൻ ചാമ്പ്യൻ ക്ലബ്സ് കപ്പ് കരസ്ഥമാക്കി. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് തെളിയിച്ച സ്കോട്ടിഷ് ഊർജതന്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഐക്യകേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്. പ്രശസ്ത മലയാള സാഹിത്യകാരൻ സഞ്ജയൻ തുടങ്ങിയവരുടെ ജന്മദിനവും. മലയാളത്തിലെ നോവലിസ്റ്റും നാടകകൃത്തുമായിരുന്ന കാനം ഈജയുടെ ചരമദിനവും ജൂൺ 13-നാണ്.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 3 മാസത്തിലേറെയായി ഇറാനുമായി നടത്തുന്ന യുദ്ധം അവസാനിപ്പിച്ചെന്നും സമാധാന കരാറിനുള്ള ധാരണാപത്രം ഞായറാഴ്ച യൂറോപ്പിൽ ഒപ്പിടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിനോട് ഇതിനു മുൻപ് ഇത്രയധികം അടുത്തെത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വെള്ളിയാഴ്ച പറഞ്ഞതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന് പ്രതീക്ഷയായി. ആണവായുധമുണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകി. അതായിരുന്നു യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ റിട്ട് ഹർജി സുപ്രീംകോടതി തള്ളി. തെരഞ്ഞെടുപ്പിലെ പരാതികൾക്ക് റിട്ട് ഹർജി നിലനിൽക്കില്ലെന്നും ഹൈക്കോടതിക്ക് മുൻപാകെ തെരഞ്ഞെടുപ്പ് ഹർജിയാണ് നൽകേണ്ടതെന്നും സുപ്രീംകോടതി പറഞ്ഞു. ഇതുപ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാനും മീനാക്ഷി നടരാജന് സുപ്രീംകോടതി അനുമതി നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്ക് സമ്മതമില്ല. അതേസമയം ഏഷ്യൻ പ്രതിനിധികളായ ദക്ഷിണ കൊറിയ ജയത്തോടെ തുടങ്ങി. ശനിയാഴ്ച പുലർച്ചെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ

ഹെർസഗോവിനെയാണ് കാനഡയെ സമനിലയിൽ തളച്ചത്. ലോകകപ്പിലെ ഖത്തർ ടീമിൽ അംഗമായ തലശ്ശേരി സ്വദേശി തഹസിൻ മുഹമ്മദ് ജംഷീദിന് കളിക്കാൻ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷ. ഇറങ്ങിയാൽ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാകും. ഖത്തറിന്റെ ആദ്യ മത്സരം ഇന്ന് രാത്രി 12:30 സ്വിറ്റ്സർലാൻഡിനെതിരെ. June 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരിഷ്കാരങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷ ദൈർഘ്യം 15 മിനിറ്റ് കൂട്ടും. 2 മണി മുതൽ 5 വരെയുള്ള പരീക്ഷ 5:15 വരെ എഴുതാം. വിഖ്യാത ഷൂട്ടിംഗ് താരവും പരിശീലകനുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. KSRTC ബസ്സുകളിലെ സ്ത്രീ ട്രാൻസ്ജെൻഡർ സൗജന്യ യാത്ര തിങ്കളാഴ്ച രാവിലെ 8:30 ആരംഭിക്കും. തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും പ്രിയദർശിനി പദ്ധതി സൗജന്യ യാത്ര ലഭ്യമാക്കും. CMRL എക്സാലോജിക്ക് ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് വീണ്ടും സമൻസ്. ഈ മാസം 17 രേഖകൾ സഹിതം കൊച്ചി ED ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. ശിവഗിരിയെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശിവഗിരി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കൺ റെയിൽപാതയിൽ മൺസൂൺ ടൈം ടേബിൾ June 15 മുതൽ പ്രാബല്യത്തിൽ വരും. ട്രെയിനുകളുടെ വേഗം പതിവിലും കുറച്ചാണ് മൺസൂൺ സമയപ്രകാരം സർവീസ് നടത്തുക. October 20 വരെയായിരിക്കും ഇത് നിലവിലുണ്ടാവുക. വിഷൻ ശബരിമലയുടെ ഭാഗമായി ദേവസ്വം ബോർഡ് വനം വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്ത് എന്നതാണ് ആശയം. പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം വനഭൂമിയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ്. മെമ്മറി കാർഡും ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവും മുദ്രവച്ച കവറിൽ പ്രത്യേക ദൂതൻ വഴി ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൈമാറാനാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ഉത്തരവ്. രാജ്യത്തെ 170 ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിച്ചുകൊണ്ട് ആകെ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 824 ഉയർത്തണമെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി. ഇതിനായി 59 മണ്ഡലങ്ങളെ 2 111 മണ്ഡലങ്ങളെ 3 വിഭജിക്കണം. കേരളത്തിലെ 10 മണ്ഡലങ്ങളെ 2 വിഭജിക്കണം. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് വിവാദമായി. നടപടിയെ വിമർശിച്ച് മുൻ ദേവസ്വം മന്ത്രി വീൻ വാസവൻ രംഗത്തു വന്നു. ശബരിമല തീർത്ഥാടനകാലത്ത് ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും ദേവസ്വം ബോർഡ് പ്രത്യേകമായി നിയമിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. 1 വർഷം 150 ദിവസം ഡോക്ടർമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും ശബരിമലയിൽ ആവശ്യമാണ്. ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകമായി ജീവനക്കാരെ ദേവസ്വം ബോർഡ് കണ്ടെത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ആവശ്യം. കനത്ത മഴയെ തുടർന്ന് കുടക് ജില്ലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ July 9 വരെ ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി കുടക് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കി. കണ്ടെയ്നറുകൾ, ബുള്ളറ്റ് ടാങ്കറുകൾ, മരം, മണൽ എന്നിവ കൊണ്ടുപോകുന്ന ലോറികൾ, ടോറസ് ലോറികൾ, മൾട്ടി ആക്സിൽ ടിപ്പറുകൾ തുടങ്ങിയ വലിയ ചരക്ക് വാഹനങ്ങളുടെ ഗതാഗതമാണ് പൂർണ്ണമായും തടയുന്നത്. മാക്കൂട്ടം, ചുരം ഉൾപ്പെടെയുള്ള കുടക് ജില്ലയിലെ റോഡുകളിൽ നിയന്ത്രണം നിലവിൽ വരും. തൃശൂർ റേഞ്ചിലെ T. നാരായണനെ കണ്ണൂർ റേഞ്ച് DIG നിയമിച്ചു. കണ്ണൂർ DIG GH യതീഷ് ചന്ദ്രയെ എറണാകുളം റേഞ്ചിലേക്ക് മാറ്റി. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ നാളെ രോഹിണി ആരാധന നാളിൽ വൈശാഖോത്സവത്തിലെ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി നടക്കും. കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. നാളെ പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടായിരിക്കും. കണ്ണൂർ സെൻട്രൽ ജയിൽ സുരക്ഷയിൽ പ്രധാനമായ വൈദ്യുതി വേലി പുനഃസ്ഥാപിക്കാൻ 1.22 കോടി രൂപ അനുവദിച്ചു. പൊതുമരാമത്ത് ഇലക്ട്രോണിക്സ് വിഭാഗത്തിന് തുക കൈമാറിയതായി ജയിൽ സൂപ്രണ്ട് K. വേണു പറഞ്ഞു. കുട്ടികൾക്ക് 5-15 വയസ്സുകളിൽ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള സേവനം September 30 വരെ സൗജന്യമാക്കി. വിരലടയാളം, കൃഷ്ണമണി, ഫോട്ടോ തുടങ്ങിയവ പുതുക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ, അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ എന്നിവയിലൂടെ സൗജന്യമായി ചെയ്തു നൽകുന്നതെന്ന് IT മിഷൻ അറിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി, വൈദ്യുതി മന്ത്രി സണ്ണി

0: ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. ബന്ധുനിയമനം വിവാദമായതിനെ തുടർന്ന് മന്ത്രിയുടെ ഭാര്യ സഹോദരൻ ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലാണ് നിയമനം. നിയമന ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചു. തളിപ്പറമ്പിൽ നിന്ന് UDF പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച ടി കെ ഗോവിന്ദൻ MLA മൊബൈൽ ഫോണിലൂടെ വധഭീഷണി. ഇന്നലെ വൈകിട്ട് 3:50 മന്ത്രി സണ്ണി ജോസഫിനൊപ്പം കണ്ണൂരിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെയാണ് ഭീഷണിയുണ്ടായത്. കണ്ണൂർ നഗരത്തിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് മാറ്റാൻ പ്രത്യേകം യോഗം വിളിച്ചു ചേർക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് രേഖാമൂലം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്ന് TA മോഹനൻ MLA പറഞ്ഞു. +1 VHSC പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് തിങ്കളാഴ്ച രാവിലെ 10 മുതൽ സ്കൂളിൽ ചേരാവുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കും. ബുധനാഴ്ച വൈകിട്ട് വരെ ചേരാം. ട്രയൽ അലോട്ട്മെന്റിന് കാര്യമായ മാറ്റമില്ലാതെയാകും ആദ്യ അലോട്ട്മെന്റ്. തീവണ്ടി ബോഗികൾ വാടകക്കെടുത്ത് തപാൽ ബാഗുകൾ അയക്കുന്ന റെയിൽവേ മെയിൽ സർവീസ് RMS സംവിധാനം സംസ്ഥാനത്തും തപാൽ വകുപ്പ് നിർത്തലാക്കും. പകരം റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് RTN സംവിധാനം നടപ്പാക്കും. ഈ മാസം 15 മുതൽ സംസ്ഥാനത്തിനകത്ത് റോഡ് മാർഗം തപാൽ ഉരുപ്പിടികളുടെ നീക്കം നടത്താനാണ് ഉത്തരവ്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇത് നേരത്തെ തുടങ്ങിയിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മന്ത്രി കണ്ഠരര് മഹേശ്വര മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഒമാൻ തീരത്തിന് സമീപം ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ US ആക്രമണമുണ്ടായതിൽ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥൻ ജെയ്സൺ മിക്സനെ വിളിച്ചു വരുത്തി ഇന്ത്യ വീണ്ടും പ്രതിഷേധിച്ചു. ബുധനാഴ്ചയും ഇന്ത്യ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരുന്നു. US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഇത്. കീഴാറ്റൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടമ്മ മരിച്ചത് ഷിഗെല്ല ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. കീഴാറ്റൂർ തച്ചിങ്ങനാടം നല്ലൂരിലെ പരേതനായ വേർക്കോട്ടുപറമ്പിൽ കണ്ണന്റെ ഭാര്യ സരോജിനിയാണ് മരിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഇരിട്ടി മട്ടന്നൂർ ഉപജില്ലകളിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന വിജയോത്സവം ഇരിട്ടിയിൽ നടത്തി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിജയോത്സവത്തിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. മട്ടന്നൂർ നഗരസഭയ്ക്കായി തയ്യാറാക്കിയ 29 കോടി രൂപയുടെ ഖരമാലിന്യ പരിപാലന പദ്ധതിക്ക് കേരള സ്റ്റേറ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് അംഗീകാരം നൽകി. ഖരമാലിന്യ സംസ്കരണം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന നഗരസഭകൾക്ക് ലോകബാങ്ക് സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ മൊറോക്കോ മത്സരം ഞായറാഴ്ച പുലർച്ചെ 3:30. ലോകകപ്പിൽ ഏഷ്യൻ ശക്തികളായ ദക്ഷിണ കൊറിയയ്ക്ക് ജയത്തുടക്കം. ഏഷ്യൻ വൻകരയിൽ നിന്ന് അപരാജിതരായി ലോകകപ്പിന് എത്തിയത് വെറുതെ കളിച്ച് മടങ്ങാനല്ലെന്ന് തെളിയിച്ച് ദക്ഷിണ കൊറിയ. തിരിച്ചുവരവിന്റെ പോരാട്ടത്തിൽ യൂറോപ്യൻ ശക്തികളായ ചെക്ക് റിപ്പബ്ലിക്കിനെ കീഴടക്കിയാണ് കൊറിയ ലോകകപ്പ് ഫുട്ബോളിൽ ജയത്തോടെ തുടക്കമിട്ടത്. ലോകകപ്പിലെ ആദ്യ ജയം മോഹിച്ചെത്തിയ ആതിഥേയരായ കാനഡയെ സമനിലയിൽ തളച്ച് ബോസ്നിയ. 79th വരെ 1 ഗോളിന് പിന്നിൽ നിന്ന കാനഡ പകരക്കാരനായ കൈൽ ലാറിലൂടെ ഒപ്പത്തിനൊപ്പം പിടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഒളിമ്പിക്സ് മെഡൽ ജേത്രി ഇന്ത്യയുടെ PV സിന്ധു ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ സെമിഫൈനലിൽ. 3rd seed സിന്ധു ക്വാർട്ടറിൽ ചൈനീസ് തായ്പേയുടെ ചെൻസിയുവിനെ തോൽപ്പിച്ചു. രോഹിത് ശർമ്മ ശനിയാഴ്ച അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റിൽ കളിക്കാനിറങ്ങിയാൽ അപൂർവമായ റെക്കോർഡിന് ഉടമയാകും. ഇന്ത്യക്കു വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാകും രോഹിത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ,

0: ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ 2 സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
4: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
5: രാഗാപൂവത്തൂരിന്റെ വരികൾക്ക് ലേഷ്മ ഷാജി സംഗീതം പകർന്ന് ആലപിച്ച ഗാനം. മുത്തപ്പ മുത്തപ്പ.

0: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിൽ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ

0: തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്.

0: ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിന് മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കൊറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുനാ സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC ഇറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൗജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ സ്ലോവാക് ഗണരാജ്യം പ്രതി പ്രസ്ഥാഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസ്യാം യാത്രായാം സ്ലോവാക് ദേശസ്യ പ്രധാനമന്ത്രിണാ ഫിക്കോ ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി തഥാ ച സഹകാരസ്യ നൂതനാൻ മാർഗാൻ അന്വേഷയിഷ്യതി. പ്രവാസാവധൌ പ്രധാനമന്ത്രി

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ ഇലക്ട്രിക്കൽ വയർമാൻ പരീക്ഷ 2025നോടനുബന്ധിച്ചുള്ള എഴുത്തു പരീക്ഷ ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിലാണ് പരീക്ഷ. രാവിലെ 9:30 ഹാജരാകണം. അപേക്ഷകർക്ക് സംരക്ഷ പ്രൊഫൈലിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റേറ്റ് റിസോഴ്സസ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ തുടങ്ങുന്ന സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളിലേക്ക് 18 പ്രായമുള്ള ആർക്കും ഓൺലൈനായി അപേക്ഷിക്കാം. app.srccc.in/register എന്ന ലിങ്കിലൂടെ ആപ്ലിക്കേഷൻ ഓൺലൈനായി നൽകാം. വിശദവിവരങ്ങൾക്ക് www.srccc.in എന്ന വെബ്സൈറ്റിൽ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 30. ജില്ലയിലെ പഠന കേന്ദ്രങ്ങൾ: 1, സെൻട്രൽ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ, ഇരിട്ടി. ഫോൺ 8547181000. 2, ടെക് പോയിന്റ് ലേണിംഗ് അക്കാദമി, തലശ്ശേരി. ഫോൺ 9003701948. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ ചൊക്ലിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ തുടങ്ങുന്ന സൗജന്യ PSC പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി June 24. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട 18 തികഞ്ഞവർ, SSLC സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ചൊക്ലി കുതുബി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിൽ നേരിട്ട് അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9656048978, അല്ലെങ്കിൽ 9656307760. കൊച്ചി സിയാലിന്റെ അനുബന്ധ സ്ഥാപനമായ CIASL അക്കാദമി പുതിയ അധ്യയന വർഷത്തേക്കുള്ള വിവിധ ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 നീട്ടി. academy.CIASL.AERO വഴി അപേക്ഷിക്കാം. കുസാറ്റിന്റെ അംഗീകാരമുള്ള PG ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9249913006. വിനോദസഞ്ചാര വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിറ്റ്സിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം പ്രവേശനത്തിന് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.kitsedu.org സന്ദർശിക്കുക. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കോമേഴ്സ്, നാച്ചുറൽ സയൻസ് വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസറ്റ് ലക്ചററെ നിയമിക്കും. കൂടിക്കാഴ്ച ഈ മാസം 16 രാവിലെ 10:30 നടക്കും. തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്കൃതം ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 15 രാവിലെ 10 നടക്കും. മാലൂർ ഗവൺമെന്റ് HSSൽ HSST ജൂനിയർ മാത്സ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 30 രാവിലെ 10 നടക്കും. കൂത്തുപറമ്പ് കൂരാറ ഗവൺമെന്റ് LP സ്കൂളിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് അധ്യാപക അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11 നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. തലശ്ശേരി ചേറ്റംകുന്ന് വലിയ ചെറുക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് തുടങ്ങി മറ്റന്നാൾ വരെ വെള്ളാട്ടം നടക്കും. പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച മിഥുന സംക്രമ പൂജ, ഉഷപൂജ, ദേവീപൂജ, ഗുളികൻ ദൈവത്തിൻ്റെ പൂജയും കലശവും പൊടിക്കളം ഭഗവതിയുടെ കരിങ്കലശം, അന്നദാനം എന്നിവയുണ്ടാകും. നട തുറന്ന സമയങ്ങളിൽ മറികൊത്തൽ ചടങ്ങ് നടത്താം. ഊരത്തൂർ ഇളം കരുമകൻ ക്ഷേത്രത്തിലെ മിഥുനമാസ പൂജയ്ക്കായി സംക്രമ ദിവസമായ തിങ്കളാഴ്ച നട തുറക്കും. വിശേഷാൽ പൂജകൾ, മാതൃസമിതിയുടെ പുരാണ പാരായണം, അന്നദാനം എന്നിവയുണ്ടാകും.

0: ആശുപത്രി.
1: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
3: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
2: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു വെള്ളിപ്പാലൻ വലിയ കുറുപ്പ് സ്ഥാനിക്കന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത സംഘാംഗം ശ്രീ സേതുമാധവൻ.
3: ശിവായ പെരുമാളീശ്വരടം. കൊട്ടിയൂർ പെരുമാളീശ്വരന്റെ വൈശാഖ യാഗോത്സവത്തിൻ്റെ പ്രഥമ ചടങ്ങായ നെയ്യാട്ടത്തിന് വില്ലിപ്പാലൻ വലിയ കുറുപ്പ് സ്ഥാനികൻ്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃതക്കാരിൽ ഒരംഗമാണ്. ഏറാമല ഇടവന നെയ്യമൃത മഠത്തിലാണ് കൊട്ടിയൂർ പെരുമാളീശ്വരന്റെ വൈശാഖ യാഗോത്സവം. അതിൻ്റെ പ്രഥമ ചടങ്ങ് നെയ്യാട്ടമാണ്. ഈ നെയ്യാട്ടത്തിന് രണ്ട് സ്ഥാനികരാണ്, വില്ലിപ്പാലൻ വലിയ കുറുപ്പും തെമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരും. വില്ലിപ്പാലൻ വലിയ കുറുപ്പിന് കടത്തനാട് ഇരുവനാട് ദേശത്തായിട്ട് ഏതാണ്ട് 25 മഠങ്ങളും, തെമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാർക്ക് ഇരുവനാട്ടിൽ ഏതാണ്ട് 50 മഠങ്ങളുമാണ് ഉള്ളത്. ഇവർ മേടമാസത്തിലെ ചോതിനാളിൽ വ്രതം നൽകുന്നു. ഇരുവനാട്ടെ വ്രതത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കടത്തനാടൻ പ്രദേശത്തുള്ള നെയ്യമൃതക്കാരുടെ വ്രതം. അതായത് മേടമാസത്തിലെ ചോതിനാളിൽ കടത്തനാട്ടിലുള്ള നെയ്യമൃത വ്രതക്കാർ അവരവരുടെ മഠത്തിൽ പ്രവേശിക്കുന്നു. ചോതി നാൾ മുതൽ തിരുവോണ നാൾ മുതൽ മഠത്തിൽ നിന്ന് പ്രവേശിച്ചതിന് ശേഷം തിരുവോണ നാളിൽ പ്രത്യേക പഞ്ചഗവ്യ പൂജ ചെയ്ത് ഇത് സേവിച്ച് തിരുവോണ നാൾ മുതൽ അവരുടെ രണ്ടാം ഘട്ടം, വ്രതത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. തിരുവോണ നാൾ മുതൽ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ സ്വീകരിച്ച് അവർ അങ്ങനെ ഉണ്ടാകുന്ന പ്രാർത്ഥനകളൊക്കെ തന്നെ പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് മകം നാൾ വരെ മഠത്തിൽ കൂടുന്നു. അതിന് മകത്തിന് ശേഷം കടത്തനാട്ടിലുള്ള നെയ്യമൃതക്കാരെ

കടന്ന് അവരവരുടെ സന്ദേശങ്ങളിൽ ഏതാണ്ട് 7.5 സന്ദേശമാണ്. അതിൽ ഞങ്ങൾ ഒളവിലും പെരുമാൾ മഠം സന്ദേശത്തിലാണ്. പെരുമാൾ മഠം സന്ദേശത്തിൽ പെരുമാൾ മഠം, എടവന മഠം, അയ്യപ്പങ്കാവ് മഠം മഠങ്ങളാണുള്ളത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് സന്ദേശങ്ങളിലും ആൾക്കാർ കൂടി അവിടെ നിന്ന് അന്ന് മകന്നാളിൽ കലശം കൊളിച്ച് മഠത്തിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം നെയ് എഴുന്നള്ളിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്. അതായത് നെയ്യ് എടുക്കേണ്ട നെയ്ക്കിണ്ടി കൊടുക്കുവാനുള്ള കയറ് പിരിക്കുക, അതിനെ ഉള്ള മടല് അടിച്ച് ചകരിയാക്കി ചൂടി പിരിച്ച് കയറാക്കി വെക്കുന്നു. അത്തം നാളിൽ കാലത്ത് സന്ദേശത്തിൽ നിന്ന് കിണ്ടിയിൽ നെയ്യിറച്ചു നെയ്യമൃത് കുംഭമായിട്ട് ഓങ്കാരം മുഴക്കിക്കൊണ്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് യാത്ര പുറപ്പെടുന്നു. ഒന്നാം ദിവസത്തെ യാത്ര വൈകിട്ടോടുകൂടി എടയാർ ഇല്ലത്ത് അവസാനിപ്പിക്കുന്നു. എടയാർ ഇല്ലത്ത് നെയ്യമൃത കിണ്ടികൾ കെട്ടി അന്നവിടെ താമസിച്ച്, അപ്പോൾ എടയാർ ഇല്ലത്ത് ഞങ്ങളുടെ സ്ഥാനികനായ വല്യപ്പാലൻ വലിയ കുറുപ്പിൻ്റെ കലശപാത്രവും എത്തിയിട്ടുണ്ടാകും. പിറ്റേ ദിവസം കാലത്ത് വല്യപ്പാലൻ വലിയ കുറുപ്പിൻ്റെ കലശപാത്രം എടയാറ്റിൽ നിന്നും ഓങ്കാരം മുഴക്കിക്കൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ മറ്റ് നെയ്യമൃതകൾ ഓങ്കാരം മുഴക്കി നെയ്ക്കിണ്ടിയുമായിട്ട് യാത്ര തുടരുന്നു. അന്ന് ഉച്ചയോടുകൂടിയിട്ട് മണത്തന എത്തുന്ന നെയ്യാമൃതകാർ മണത്തന ചെപ്പാലം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അവരുടെ നെയ്ക്കിണ്ടികൾ കെട്ടുന്നു. കുറുപ്പിൻ്റെ കലശപാത്രം ക്ഷേത്രത്തിൽ ഇറക്കി വെക്കുന്നു. അതേപോലെ തന്നെ അവിടെ തെമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ കലശപാത്രവും എത്തിയിട്ടുണ്ടാകും. അന്ന് ചെപ്പാലം മണത്തന ചെപ്പാലം ക്ഷേത്രത്തിൽ തങ്ങുന്ന നെയ്യമൃതകാർ പിറ്റേ ദിവസം കാലത്ത് സ്ഥാനികന്മാരായ വല്യപ്പാലൻ വലിയ കുറുപ്പും തെമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാറും ഒരേ സമയത്ത് കലശപാത്രം അവിടെ നിന്ന് ഓങ്കാരധ്വനിയോടുകൂടിയിട്ട് എഴുന്നള്ളിക്കുന്നു. തൊട്ട് പിന്നാലെ എല്ലാ നെയ്യമൃതവൃതക്കാരും അവരുടെ നെയ്യമൃത കിണ്ടികൾ പ്രത്യേക ഓങ്കാരധ്വനി മുഴക്കിക്കൊണ്ട് യാത്ര തുടരുന്നു. യാത്ര ഏതാണ്ട് ഉച്ചയോടുകൂടി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തുന്നു. ഇക്കര കൊട്ടിയൂർ

0: ബാവലിപ്പുഴ കരയിൽ പ്രത്യേകം സജ്ജമാക്കിയ തറയിൽ അവരുടെ നെയ്യമൃതുകിണ്ടികൾ വെച്ച് അതിനെ പ്രത്യേക തരത്തിൽ അതിനുള്ള രക്ഷയൊക്കെ ചെയ്ത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വന്ന് വിശ്രമിക്കുന്നു. ശേഷം വൈകുന്നേരത്തോടുകൂടി മുതിരേരി കാവിൽ നിന്നും വാളെഴുന്നള്ളിച്ച് തിരുമേനി എത്തുന്നതോടുകൂടിയിട്ട് അടിയന്തരക്കാർ, പടിഞ്ഞാറ്റ നമ്പൂതിരി സമുദായം തുടങ്ങിയ എല്ലാ അടിയന്തരക്കാരും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഈ യാത്രയിൽ സംഗേശം മുതൽ മണത്തന ചപ്പാരം വരെ ഓങ്കാരധ്വനി ഒരു പ്രത്യേക ശൈലിയിൽ എന്നിങ്ങനെയുള്ള പ്രത്യേക ഓങ്കാരധ്വനിയോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുക. ഈ യാത്ര കൊട്ടിയൂരിൻ്റെ കുറച്ചകലെയുള്ള പാമ്പറമ്പൻ തോട്ടിൻ്റെ എത്തി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന മാറ്റിക്കൊണ്ട് ഹരിഗോവിന്ദ വിളിയോട് കൂടിയിട്ടാണ് എല്ലാ നെയ്യമൃതുകാരും അവരുടെ നെയ്ക്കിണ്ടികളും കലശപാത്രവുമൊക്കെ എഴുന്നള്ളിക്കുക. ഇങ്ങനെ അടിയന്തരക്കാർ അക്കരെത്തി അവരവിടെ ചോതി വിളക്ക് തെളിയിച്ചാൽ നെയ്യമൃതുകാർ അവരവരുടെ നെയ്ക്കിണ്ടികളും എടുത്തുകൊണ്ട് ഹരിഗോവിന്ദ വിളിയോട് കൂടിയിട്ട് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും തിരുവഞ്ചിറ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നെയ്യമൃതുകിണ്ടികൾ അതാത് സ്ഥാനങ്ങളിൽ കെട്ടിയിടുകയും ചെയ്യുന്നു. പിന്നീട് ഇതിനു വേണ്ടിയുള്ള പ്രാരംഭ ചടങ്ങുകൾ ആരംഭിക്കുകയായി. സമുദായം തിരുമേനിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നു. ആയതിരെ വില്ലിപ്പാലൻ വലിയ കുറുപ്പിനും തിമേങ്ങാടൻ മൂത്തനമ്പിയാർക്കും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള ഒരവസരം കൊടുക്കുകയും അങ്ങനത്തെ അടിയന്തര യോഗത്തിന് ശേഷം പിന്നെ നാളം തുറക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. ഒട്ടനവധി തിരുമേനി മാറിയിരുന്നത് കൊണ്ട് പെരുമാളീശ്വരൻ്റെ സ്വയംഭൂ നാളം അതിലെ അഷ്ടബന്ധം നീക്കി മുഴുവനും വെളിവാക്കിയതിന് ശേഷം അത് പ്രത്യേകം മെഴുകൊക്കെ ചെയ്തതിന് ശേഷം നെയ്യാട്ടത്തിനുള്ള രാശിവെളിയായി. നെയ്യാട്ടത്തിനുള്ള രാശിവെളി കഴിഞ്ഞാൽ ഉടനെ തന്നെ വില്ലിപ്പാലൻ വലിയ കുറുപ്പിൻ്റെയും തിമ്മേങ്ങാടൻ മുത്ത നമ്പ്യാരുടെയും കലശപാത്രം ആടുന്നു. അതിനുശേഷം കണക്കപ്പുള്ള പട്ടവല പ്രകാരമുള്ള ഓരോ നെയ്യമൃത മടക്കാറെയും പ്രത്യേകം പ്രത്യേകം വിളിച്ചുകൊണ്ട് അവരുടെ നെയ്ക്കിണ്ടികൾ ഭഗവാന് ആടുന്നു. ആ ഒരു ധന്യമായ നിമിഷത്തിൽ പ്രത്യേക പ്രാർത്ഥനയോടു കൂടിയിട്ട് എല്ലാ നെയ്യമൃതുകാരും ആ മണിത്തറയിൽ നിന്നുകൊണ്ട് ഇത്രയും ദിവസത്തെ അവരുടെ വ്രതത്തിൻ്റെ ധന്യത പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനയോടുകൂടി ഭണ്ഡാരം പെരുക്കിക്കൊണ്ട് അവിടെ നിന്നും പിൻവാങ്ങുന്നു.
1: വെല്ലിപ്പാലൻ വലിയ കുറുപ്പ് സ്ഥാനിക്കന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത സംഘാംഗം ശ്രീ സേതു മാധവനാണ് ഇപ്പോൾ സംസാരിച്ചത്.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
4: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
5: ഹലോ ഹലോ, ഇതാരാ?
6: ഹലോ, ഗീതയല്ലേ?
5: അതെ, എന്നേനു?
6: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
5: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറേ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
6: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
5: ആ,
6: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
5: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
6: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
5: അവരെടി പോയിന് എന്നോട് കേക്കണ്ടേ? അത് അവരോടല്ലോ വിളിക്കണ്ടേ.
6: അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
5: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡ് നാന്നോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്?
6: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാന്നോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
5: ഇത് പറയാനാന്നോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടൊന്നും ആയിരിക്കൂലല്ലോ.
6: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
5: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
6: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പോൾ എവിടെയും പോകുന്നേനല്ലേ.
5: അല്ല,
6: എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
5: നിനക്ക് അത്രക്ക് നിർബന്ധാങ്ക്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
6: ആരെ നമ്പറാ?
5: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്. 89.6.
6: അതിൽ വിളിച്ചാൽ കിട്ടുക?
5: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
6: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ കേക്കൂ. എവിടെയാന്ന് അവര് പോയെന്നും അറിയൂ, അവരെന്തിനാ പോയെന്നും അറിയൂ. ആ

0: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ US പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
1: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. 1 മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ USA പരാഗ്വേയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ആളൊരുങ്ങി അരങ്ങൊരുങ്ങി, പൂവച്ചൽ ഖാദറിന്റെ രചന, ജെറി അമൽദേവിന്റെ സംഗീതം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ഈ ഗാനം കിന്നരി പുഴയോരം എന്ന പടത്തിലേത്. എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ബി ജെ പി വിട്ട മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. വൈകാതെ അതൊരു വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറുമെന്നും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്കകം 10 ലക്ഷത്തിലേറെ പേർ സംഘടനയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ആശയങ്ങളിലൂന്നിയ പ്രസ്ഥാനമാകുമെന്ന് സാമൂഹിക മാധ്യമം വഴി അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അണ്ണാമലൈ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനായിരിക്കും പരിഗണന. സി എം ആർ എൽ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ഇ ഡി അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സി എം ആർ എൽ നൽകിയ അപ്പീൽ ജസ്റ്റിസ് വി രാജാ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും അടങ്ങിയ ബെഞ്ച് തള്ളി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ഇ ഡിക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIRO പരാതിയോ വേണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതി ജില്ലാ രജിസ്ട്രാറായി മലയാളി ജില്ലാ ജഡ്ജി ഡോക്ടർ ശാലീന വി ജി നായരെ നിയമിച്ചു. നിലവിൽ പെർമനന്റ് ലോക് അദാലത്ത് ചെയർപേഴ്സണാണ്. എബോള മുൻകരുതലിന്റെ ഭാഗമായി കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോറം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. തീവണ്ടികളിലെ ടിക്കറ്റില്ലാത്ത യാത്രയ്ക്ക് ഇനി കൂടുതൽ പിടിവീഴും. ടിക്കറ്റില്ലാത്ത യാത്രക്കാരെ കണ്ടെത്തി പിഴ ചുമത്താൻ പരിശോധകർക്കും സ്ക്വാഡിനും റെയിൽവേ പുതിയ ടാർജറ്റ് നൽകി. രാജ്യത്തെ പോളിയോ വിമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 28-ാം തീയതി നടക്കും. 5 വയസ്സിൽ താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വീണ്ടും വായു ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് നിലയത്തിലുള്ള 5 ബഹിരാകാശ യാത്രികരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നിലയവുമായി ഘടിപ്പിച്ചിട്ടുള്ള സ്പേസ് എക്സ് പേടകത്തിലേക്കാണ് ഇവരെ മാറ്റിയത്. ബഹിരാകാശ നിലയത്തിന്റെ റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഭാഗത്താണ് പുതിയ ചോർച്ച കണ്ടെത്തിയത്. ഇന്ത്യയുടെ GDP വളർച്ച നടപ്പുവർഷം ഇടിയുമെന്നും വിലക്കയറ്റം രൂക്ഷമാകുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2026-27 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് 6.6% ചുരുങ്ങുമെന്നും ധനനയ പുനരവലോകന യോഗത്തിന് ശേഷം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. മണിപ്പൂരിൽ കുക്കി നാഗാ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുന്നു. കാങ്പോപ്പി ജില്ലയിലെ കെയ്തൽമാൻബി ലോയ്ബോൾ ഗ്രാമത്തിൽ അജ്ഞാതർ നടത്തിയ വെടിവെപ്പിൽ യുവദമ്പതിമാരുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. നാഗരാണ് ആക്രമണം നടത്തിയതെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു. അന്തമാൻ നിക്കോബാർ ദ്വീപിനോട് ചേർന്നുള്ള സമുദ്രതീരത്ത് വൻ പ്രകൃതിവാതക ശേഖരം. ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള 15 കിലോമീറ്റർ അകലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ശ്രീ വിജയപുരം 3 എന്ന പര്യവേക്ഷണ കിണറിലാണ് വാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. രാജ്യത്തിന്റെ സമുദ്രാന്തര പര്യവേക്ഷണ പദ്ധതിയായ സമുദ്രമന്ദൻ ദൗത്യത്തിലാണ് നിർണായക നേട്ടം. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത്. പാക്കധീന കാശ്മീരിലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ നീക്കത്തിൽ ഇന്ത്യ പ്രതിഷേധിച്ചു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യം പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണത്തിനായി അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. രാജ്യത്ത് 85% എഥനോൾ കലർന്ന E85 ഇന്ധനം വെള്ളിയാഴ്ച പുറത്തിറക്കി. ലോക പരിസ്ഥിതി ദിനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഡൽഹിയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ E85 ഇന്ധനം ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷം 1076 ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷം നാടുകടത്തിയത് 3567 ഇന്ത്യക്കാരെയാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് എളുപ്പമാക്കുന്നതിനും ദുരുപയോഗവും ക്രമക്കേടുകളും തടയുന്നതിനും നടപടികൾ ശക്തമാക്കി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. 3 കോടിയിലധികം സംശയാസ്പദമായ യൂസർ ഐഡികൾ IRCTC പ്രവർത്തനരഹിതമാക്കി. അനധികൃത ടിക്കറ്റ് ബുക്കിംഗ് തടയുന്നതിനാണ് നടപടി. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടി

0: കത്തയച്ചു. ഭൂമിയെ ഹരിതമേല പണിയിക്കാൻ പരിസ്ഥിതി ദിനം നെഞ്ചേറ്റി നാട്. ദിനാഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും സംഘടനകളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയും വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു. മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം അടുത്ത വർഷം ആദ്യം പൂർത്തിയാക്കാൻ വി കെ സനോജ് എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. നിർമ്മാണത്തിലുള്ള ആശുപത്രി എം എൽ എയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. മട്ടന്നൂരിൽ മറ്റു നിർമ്മാണങ്ങളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മിടുക്കരെ ആദരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവത്തിന് തുടക്കമായി. നൂറുമേനി നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അനുമോദിച്ചു. മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം മുൻ എൽ ഡി എഫ് സർക്കാരിനെ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ രാഷ്ട്രീയ രേഖയാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. ഫിഫ ഫുട്ബോൾ റാങ്കിംഗ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ.
2: ഹാസ്യ നടനായി എത്തിയ അഭിനയത്തിന്റെ ഉയരങ്ങൾക്കിടയ്ക്ക് ചലച്ചിത്ര താരം സലീം കുമാർ അന്തരിച്ചു. രോഗം മൂർച്ഛിച്ച് ശനിയാഴ്ച പകൽ ആശുപത്രിയിൽ എത്തിച്ച സലീമിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. കരൾ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കരളും മാറ്റിവെച്ചിരുന്നു. 2010 ആദാമിന്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം, മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം, മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പുരസ്കാരം, മികച്ച കഥ എന്നിവ സലീം കുമാറിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം കെ കുമാറാകണം എന്നിവയാണ്. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകളിൽ ഉത്തരവാദിത്വമേറ്റ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി രാജ്യതലസ്ഥാനത്ത് തെരുവിലിറങ്ങി പാറ്റകളുടെ സമരം. സാമൂഹിക മാധ്യമ മുന്നേറ്റമായി തുടങ്ങിയ ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ സി ജെ പി ആദ്യ പ്രത്യക്ഷ സമരത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. കുറച്ചു കാലമായി ക്രിക്കറ്റ് ലോകത്ത് തരംഗം തീർക്കുന്ന കൗമാര ബാറ്റർ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന പ്രായം കുറഞ്ഞ താരമായി. ഈ മാസം ഒടുവിൽ അയർലൻഡിലും പിന്നീട് ഇംഗ്ലണ്ടിലും നടക്കുന്ന 2020 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിലാണ് സൂര്യവംശി ഇടം നേടിയത്. പ്രശസ്ത കവിയും പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം തലവനുമായിരുന്ന എ സി ശ്രീഹരി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന ലക്ഷ്യമിട്ട് 5 വർഷം നീളുന്ന വനിതാ കർഷക പദ്ധതി രൂപവൽക്കരിക്കുമെന്നും കൃഷി പ്രോത്സാഹന നടപടികളുണ്ടാകുമെന്നും മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ സ്കൂളുകളായി ഉയർത്താൻ അടിയന്തര ശ്രമങ്ങൾ സർക്കാർ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന്, ബഡ്സ് സ്കൂൾ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ഉടനെ ആരംഭിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രി കെ എം ഷാജി. 12 ക്ലാസ്സിലെ പുനർമൂല്യനിർണയത്തിനായി സ്വകാര്യ കമ്പനിയുടെ ഓൺസ്ക്രീൻ മാർക്കിംഗ് പോർട്ടൽ ഒഴിവാക്കി സി ബി എസ് ഇ. കമ്പനിക്ക് കരാർ അനുവദിച്ചതിനെ സംബന്ധിച്ച വിവാദത്തിനൊപ്പം സുരക്ഷാ ആശങ്കകൾ ഉയർന്നതോടെ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള സ്വന്തം സംവിധാനത്തിൽ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അവിശ്വസനീയമായ കുതിപ്പിലൂടെ നോർവെ ചെസ്സിൽ ചാമ്പ്യനായി ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ. നിർണായകമായ അവസാന റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ പ്രശസ്തമായ നോർവെ ചെസ്സിൽ വിജയിയാവുന്ന ആദ്യ ഇന്ത്യൻ താരമായത്.
3: അഭിനയ തികവും പ്രതിഭയും സമന്വയിച്ച അതുല്യ വേഷപ്പകർച്ചകളിലൂടെ ആസ്വാദക മനസ്സിൽ ഇടം നേടിയ പ്രിയ നടൻ സലീം കുമാറിന് കേരളം ഹൃദയവേദനയോടെ വിടചൊല്ലി. ചിറ്റാറ്റുകര ആലുംമാവിലുള്ള സലീം കുമാറിന്റെ വസതി ലാഫിംഗ് വില്ലയിലെ വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സലീം കുമാറിന്റെ ആഗ്രഹം അനുസരിച്ച് മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി. മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന് കൈമാറി. സി ബി എസ് ഇ 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിലവിലെ അധ്യയന വർഷം തന്നെ ത്രിഭാഷാ നയം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 9-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ നൽകിയ പരാതിയും കത്തിനൊപ്പം കൈമാറി. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്കിൽ റെക്കോർഡ് ഇടിവ്. ദേശീയ തലത്തിലെ പ്രത്യുൽപാദന നിരക്ക് ഒരു സ്ത്രീക്ക് 2.1 എന്ന മാനദണ്ഡത്തിൽ നിന്ന് താഴ്ന്ന് 1.9 എത്തി. ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിയിലും താഴെയാണ് ഇത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ

0: ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്ഥിതിവിവര കണക്ക് പ്രകാരമാണ് ഇത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ മുഗൾ റോഡിൽ ബുഫ്ലിയാസ് മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 8 കടകൾ കത്തിനശിച്ചു, ആളപായമില്ല. ജമ്മുകശ്മീരിലെ രജൌരിയിൽ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായുള്ള ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ആദരം. ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ജോലി നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ. പീഡനക്കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതി 10 വർഷത്തിന് ശേഷം അറസ്റ്റിലായി. കൊല്ലം പെരിനാട് വെളിമൺ സ്വദേശി പുത്തൻവീട്ടിൽ അഷറഫാണ് അറസ്റ്റിലായത്. എറണാകുളത്തുനിന്ന് തലശ്ശേരി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ പച്ചക്കറി വണ്ടിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 1000-ൽ പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജില്ലയിലെ വിവിധ കടകളിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് മട്ടന്നൂർ ഇൻസ്പെക്ടർ എ ബിനുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കാനഡയിലെ യുറേനിയം ഖനന മേഖലയിലുണ്ടായ കരടി ആക്രമണത്തിൽ കോഴിക്കോട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മാവൂർ റോഡ് സ്വദേശി കെ ഋഷികേശ് ആണ് കൊല്ലപ്പെട്ടത്. റോഡപകടങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയം നിർണായകമെന്ന് റിപ്പോർട്ടുകൾ. ഒരു ദിവസത്തെ 8 തിരിച്ചാൽ ഏറ്റവും അധികം റോഡപകടങ്ങൾ നടക്കുന്നത് ഈ സമയത്താണെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണ്ടെത്തൽ. കൊച്ചി സർവകലാശാല ജോയിന്റ് രജിസ്ട്രാറും സർവകലാശാല രജിസ്ട്രാറുടെ പേഴ്സണൽ അസിസ്റ്റന്റുമായ ഇടപ്പള്ളി നോർത്ത് വടക്കേ കുന്നുംപുറം താമരശ്ശേരി TB മുഹമ്മദ് സലീം വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. +1 പ്രവേശനത്തിന് മുന്നോടിയായുള്ള ട്രയൽ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടത് 2.44 ലക്ഷം അപേക്ഷകർ. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പ്രവേശന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ട്രയൽ അലോട്ട്മെന്റ് നില പരിശോധിക്കാം. 15 ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിലേക്കുള്ള സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. കുടക് ജില്ലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഈ വർഷം ജനുവരി മുതൽ ജൂൺ ആദ്യവാരം വരെ 8 ജില്ലയിൽ കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ കുടകിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യ എ സന്ധ്യ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കുടകിലെ തിത്തിമത്തിയിൽ സ്വന്തം കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് ഇവരെ ആന ആക്രമിച്ചത്. ഓൺലൈൻ തട്ടിപ്പുകാർ നടത്തിയ ഡിജിറ്റൽ അറസ്റ്റിൽ കുടുങ്ങിയ തിരുപ്പൂരിലെ റിട്ടയേർഡ് വനിതാ പ്രൊഫസർക്ക് നഷ്ടമായത് 7.5 കോടി രൂപ. തിരുപ്പൂർ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുപ്പൂരിലെ സർക്കാർ കോളേജിൽ നിന്ന് വിരമിച്ച 65-കാരിക്ക് ഏതാനും മാസം മുൻപാണ് മുംബൈ സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി ഫോൺ വന്നത്. മനുഷ്യനെ നവീകരിക്കുന്നത് നിരന്തരമായ വായനയും പഠനവുമാണെന്നും വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കണമെന്നും എം മുകുന്ദൻ. മാഹി സ്പോർട്സ് ക്ലബ്, ലൈബ്രറി ആൻഡ് കലാസമിതി നടത്തിയ 12th കുമ്മായ മുകുന്ദൻ സ്മാരക പ്രതിഭാ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. US ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ നിർമ്മിത ബുദ്ധി നയങ്ങളുടെ സൃഷ്ടാവും വൈറ്റ് ഹൌസിലെ മുതിർന്ന AI ഉപദേഷ്ടാവുമായ ശ്രീരാംകൃഷ്ണൻ സ്ഥാനമൊഴിയുന്നു. ശനിയാഴ്ച എക്സിലൂടെയാണ് അദ്ദേഹം രാജിവിവരം പ്രഖ്യാപിച്ചത്. ആണവായുധ പരിപാടിയിൽ നിന്ന് ഉത്തരകൊറിയ പിന്തിരിയില്ലെന്ന് ചെയർമാൻ കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോങ് ജോങ്. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഭീഷണികൾ അംഗീകരിക്കില്ലെന്ന് ജോങ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്നും അറിയിച്ചു. കത്തോലിക്ക വിശ്വാസത്തിന്റെ പുനരുജ്ജീവനം ആവശ്യപ്പെട്ടുകൊണ്ട് സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ ലിയോ 14 മാർപ്പാപ്പ നയിച്ച ദിവ്യബലിക്കെത്തിയത് 12 ലക്ഷത്തിലേറെ വിശ്വാസികൾ.
1: ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള H1B വിസകൾക്ക് ഏകദേശം 95 ലക്ഷം രൂപയോളം വാർഷിക ഫീസ് ഏർപ്പെടുത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. ട്രംപിന്റെ ഉത്തരവിന് US കോൺഗ്രസിന്റെ അനുമതി ലഭിച്ചിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിധി. ഇന്ത്യക്കാരടക്കമുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ വിധി. ഒമാൻ തീരത്തുകൂടി 24 ഇന്ത്യൻ നാവികരുമായി പോവുകയായിരുന്ന എണ്ണക്കപ്പലിന് തീപിടിച്ചു. തിങ്കളാഴ്ച പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും പരസ്പരം ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് സംഭവം. കപ്പലിൽ തീപിടുത്തമുണ്ടായെന്നും അതിലെ ഇന്ത്യക്കാരായ 24 ജീവനക്കാർ സുരക്ഷിതരാണെന്നും കേന്ദ്ര തുറമുഖ മന്ത്രാലയ ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ പറഞ്ഞു. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. MBBS വിദ്യാർത്ഥികളിൽ നിന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വാങ്ങിയ

0: അഞ്ചാം വർഷ ഫീസ് തിരികെ വാങ്ങാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം. അധിക തുക കോളേജുകളിൽ നിന്ന് ഈടാക്കി വിദ്യാർത്ഥികൾക്ക് നൽകണം. 2024 ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ചട്ടങ്ങൾ പ്രകാരം 4.5 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. തുടർന്ന് 1 വർഷം നിർബന്ധിത ഇന്റേൺഷിപ്പും. സ്വകാര്യ കോളേജുകൾ കോഴ്സ് കാലാവധി 5 വർഷമെന്ന് വ്യാഖ്യാനിച്ചാണ് ഹൗസ് അർജൻസി സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം തിരിച്ചെടുത്ത ബി അശോകും എൻ പ്രശാന്തും ഉൾപ്പെടെ 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. എൻ പ്രശാന്തിനെ കായികം, യുവജനകാര്യം എന്നീ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമാക്കി. രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ പൂർണ്ണ ചുമതലയും നൽകി. ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറാക്കി. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. രാജു നാരായണസ്വാമിയെ സൈനികക്ഷേമ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി. MG രാജമാണിക്യമാണ് KCB ചെയർമാൻ. BJPയും RSSഉം രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാക്കുകയാണെന്നും ഭിന്നതകളെല്ലാം മറന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആഹ്വാനം ചെയ്ത് ഇന്ത്യാ സഖ്യം. തെക്കൻ ഫിലിപ്പൈൻസിനെ ഉലച്ച് തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 32 പേർ മരിച്ചു. 134 പേർക്ക് പരിക്കേറ്റു. 22 പേരെ കാണാതായി. ഒട്ടേറെ കെട്ടിടങ്ങളും തകർന്നു. പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയുയർത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇറാനും ഇസ്രായേലും അവസാനിപ്പിച്ചു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇരു രാജ്യവും അന്യോന്യം കനത്ത ആക്രമണം നടത്തിയിരുന്നു. April 8 പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ആദ്യമായി നടന്ന ആക്രമണങ്ങൾ തുറന്ന യുദ്ധത്തിലേക്കുള്ള തിരിച്ചുപോക്കായേക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. അനധികൃതമായി കുടിയേറിയതെന്ന് സംശയിക്കുന്ന ബംഗ്ലാദേശി പൌരന്മാരെ കൊട്ടാരക്കരയിൽ പിടികൂടി. 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേരെയാണ് കൊട്ടാരക്കര ലോവർ കരിക്കത്ത് നിന്ന് കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് നൽകിയ വിവരത്തെ തുടർന്നാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറി. ഹൈക്കോടതി ജുഡീഷ്യൽ രജിസ്ട്രാറായിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട പരാതി പരിഗണിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. KSRTC ബസ്സുകളിലെ സ്ത്രീ സൗജന്യ യാത്ര 15 മുതൽ ഓർഡിനറി ബസ്സുകളിൽ ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രായപൂർത്തിയായ അവിവാഹിതർ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധം പുലർത്തിയതുകൊണ്ട് മാത്രം സ്വഭാവദൂഷ്യമായി കാണരുതെന്ന് സുപ്രീംകോടതി. പ്രണയബന്ധം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടുവെന്ന കാരണത്താൽ തെലങ്കാന പോലീസിൽ കോൺസ്റ്റബിൾ നിയമനം നിഷേധിക്കപ്പെട്ടതിനെതിരായ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജിക്കാരനെ നിയമനത്തിനായി വീണ്ടും പരിഗണിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ടെത്തിയ സ്ത്രീ ഉൾപ്പെടെയുള്ള 14 പേരെ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. അപകീർത്തിക്കേസിൽ നടി സുകന്യയ്ക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സൺ TV നെറ്റ്വർക്കിനോട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. വനംകൊള്ളക്കാരൻ വീരപ്പന്റെ വിവാദ അഭിമുഖവുമായി ബന്ധപ്പെട്ട് നൽകിയ മാനനഷ്ട കേസിൽ 30 വർഷത്തിനു ശേഷമാണ് സുകന്യക്കനുകൂലമായ കോടതി വിധി. 2015 വിചാരണ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ സൺ TV നെറ്റ്വർക്ക് ലിമിറ്റഡ് നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് കെ കുമരേഷ് ബാബുവിന്റെ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മക്കളെ സ്കൂളിലേക്ക് ബസ് കയറ്റിവിടാൻ പോയ യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവരുടെ മകന് പരിക്കേറ്റു. പിന്നാലെ വന്ന മകൾ തലനാരിഴക്ക് രക്ഷപ്പെട്ടു. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സൂര്യനെല്ലി സിങ്കുകണ്ടം ചെക്ക് ഡാമിന് സമീപം താമസിക്കുന്ന മാരിയാണ് കൊല്ലപ്പെട്ടത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കുടിവെള്ളം എത്തിക്കുന്നത് സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ജല അതോറിറ്റിയുടെ നഗരത്തിലെ നിലവിലെ പ്രധാന പൈപ്പ് ലൈനിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് നേരിട്ട് പുതിയ പൈപ്പ് ലൈൻ വഴി വെള്ളമെത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജല അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സിനും 300 റൺസിനും വിജയം. ടെസ്റ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണിത്. അരങ്ങേറ്റ മത്സരത്തിൽ 7 വിക്കറ്റ് നേടിയ ഇടങ്കൈ സ്പിന്നർ മാനവ് സുദർ കളിയിലെ താരമായി.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ.

0: LDF സർക്കാരിൻ്റെ കാലത്തെ അയ്യപ്പ സംഗമം മുതൽ തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിച്ചതിൽ വരെ തെറ്റുപറ്റിയെന്ന് CPM. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് വിവാദ വിഷയങ്ങളിൽ മുൻകാല ന്യായീകരണങ്ങൾ തെറ്റായെന്ന ഏറ്റുപറച്ചിൽ. നവകേരള യാത്രക്കിടെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 9 നിന്ന് 4 കുറച്ച് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം ഗാർഹിക പാചകവാതക വില 29 രൂപ കൂട്ടിയിരുന്നു. കണ്ണൂരിൽ കനത്ത മഴയിൽ നഗരമധ്യത്തിലെ പഴക്കമേറിയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് സമീപത്തെ റോഡിലേക്ക് പതിച്ചു. തളാപ്പ് LIC ഓഫീസിന് സമീപത്തെ തിരക്കേറിയ ഇടറോഡിനരികിലെ 2 നില പൊക്കത്തിലുള്ള കെട്ടിടമാണ് തകർന്നത്. കെട്ടിടത്തിൻ്റെ തകർന്ന ഭാഗത്തും റോഡിലും ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രതിദിന സർവീസുകൾ ഈ മാസം 23 മുതൽ പുനരാരംഭിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം രാവിലെ 7:45 പുറപ്പെട്ട് 10:05 അബുദാബിയിലെത്തും. തിരികെ പ്രാദേശിക സമയം 11:05 പുറപ്പെട്ട് വൈകിട്ട് 4:35 കണ്ണൂരിലെത്തും. മധ്യപ്രദേശിൽ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. സത്യവാങ്മൂലത്തിൽ ക്രിമിനൽ കേസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന BJP സ്ഥാനാർത്ഥി മഹേഷ് കേവതിൻ്റെ പരാതിയിലാണ് നടപടി. അതിനിടെ മീനാക്ഷിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യാ സഖ്യത്തോട് വിട പറഞ്ഞ DMK ദേശീയ തലത്തിൽ 3 മുന്നണി രൂപീകരിക്കാനുള്ള നീക്കം തുടങ്ങി. പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിച്ച് മുന്നണിയുണ്ടാക്കാനാണ് നീക്കമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചന നൽകി. ഗസയിലെ കുട്ടികളോട് മാത്രമല്ല ലോകത്തെ എല്ലാ കുട്ടികളോടും തനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂവെന്ന് കഥാകൃത്ത് TP പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പുതിയ കഥാസമാഹാരമായ ഗസയിലെ കുട്ടികളുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു TP പത്മനാഭൻ. ശബരിമല ശ്രീകോവിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചത് പൊട്ടാസ്യം അയഡൈസിൻ്റെയും അയഡിൻ്റെയും മിശ്രിതം ഉപയോഗിച്ച്. പ്രത്യേക അന്വേഷണ സംഘം ഈ മിശ്രിതത്തിലെ സാമ്പിളാണ് ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധീന കാശ്മീരിൽ പ്രക്ഷോഭം ആളുന്നു. പ്രതിഷേധക്കാരും പാക് സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ 20-ലേറെ പേർ കൊല്ലപ്പെട്ടു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. കാട്ടാന നിരീക്ഷണത്തിന് വനംവകുപ്പിന് ഡ്രോൺ സ്ക്വാഡ്. കണ്ണൂർ ഡിവിഷനിലെ കൊട്ടിയൂർ റേഞ്ചിൻ്റെയും ആറളം വൈൽഡ് ലൈഫ് റേഞ്ചിൻ്റെയും നേതൃത്വത്തിൽ വനംവകുപ്പിലെ ഫീൽഡ് സ്റ്റാഫിന് ആധുനിക വന്യജീവി നിരീക്ഷണ ഉപകരണങ്ങളുടെ പരിശീലനം നൽകി. അടുത്ത മാസം മുതൽ 9 ക്ലാസ്സിലും 3 ഭാഷ പഠിപ്പിക്കാനുള്ള CBSEയുടെ ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിൽ വീണ്ടും ഹർജി. വിദ്യാഭ്യാസ പ്രവർത്തകയും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ഡോക്ടർ ഫൗസിയ ഖാനാണ് ഹർജി നൽകിയത്. ഏറെ വിവാദങ്ങൾക്ക് ഒഴിവെച്ച CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയം തുടങ്ങി. ഓൺസ്ക്രീൻ മാർക്കിംഗ് വഴി ഡിജിറ്റൽ മൂല്യനിർണയം തന്നെയാണ് നടത്തുന്നതെങ്കിലും നേരത്തെ പരാതിക്കിടയാക്കിയ സ്വകാര്യ കരാർ കമ്പനി ഒഴിവാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ നടത്തിപ്പിനായി ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ച 2 വർഷത്തെ ക്ലബ് അധിഷ്ഠിത പൈലറ്റ് മോഡലിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തത്വത്തിൽ അംഗീകാരം നൽകി. ഇക്കാര്യം കേന്ദ്ര കായികമന്ത്രിയെ അധികൃതർ അറിയിച്ചു. ക്ലബ്ബുകൾക്ക് ലീഗ് നടത്തിപ്പിന്റെ ചുമതല നൽകുന്നതാണ് പദ്ധതി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസൺ ആഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. താരലേലം July 1 വരെ നടക്കും.
1: രാജ്യത്ത് ഭരണസ്ഥിരത ഉറപ്പുവരുത്താനും സുരക്ഷ ശക്തിപ്പെടുത്താനും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചതായി NDA നേതാക്കൾ. തെരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിലിരുന്ന റെക്കോർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലായ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് പരാമർശം. നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കുമെന്നും NDA യോഗം പ്രമേയം പാസാക്കി. മണിപ്പൂരിൽ നിന്ന് കാണാതായ നാഗാ വിഭാഗത്തിൽപ്പെട്ടവരുടേതെന്ന് സംശയിക്കുന്ന 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി മണിപ്പൂർ പോലീസ്. കാങ്പോപി ജില്ലയിൽ സായുധ സംഘം ബന്ദികളാക്കിയെന്ന് കരുതപ്പെടുന്ന പുരുഷന്മാരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഇന്നലെ കണ്ടെത്തിയത്. തിരിച്ചറിയാൻ കഴിയാത്ത

0: അറിയാത്ത വിധം മൃതദേഹങ്ങൾ വികൃതമാക്കിയിരുന്നു. സെൻസസ് ഡ്യൂട്ടിയുടെ പേരിൽ സംസ്ഥാനത്തെ 694 സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പ്രഥമാധ്യാപകരില്ലാതായി എന്ന റിപ്പോർട്ടുകൾ. മെയ് 31 വരെ പ്രഥമാധ്യാപകർ വിരമിച്ച ഒഴിവുകളിലേക്ക് സ്ഥാനക്കയറ്റം വഴി നിയമിക്കുന്ന പ്രക്രിയ തടസ്സപ്പെട്ടതോടെയാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുടർച്ചയായി വിവാദങ്ങളിൽപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി പ്രവേശന പരീക്ഷയുടെ ഫലത്തിലും ക്രമക്കേടുകളെന്ന് ആരോപണം. പരീക്ഷ എഴുതാത്തവരുടെ ഫലം പ്രഖ്യാപിച്ചെന്നും മൂല്യനിർണയത്തിൽ കാര്യമായ പിഴവുകളുണ്ടെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. മധ്യപ്രദേശിൽ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇൻഷുറൻസ് കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടുള്ളതിനാൽ കാലാവധി നോക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്ന മുൻമന്ത്രി ടി എം തോമസ് ഐസക്കിന്റെ ആരോപണം തമാശയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാർ AI ടൂളുകൾ ഉപയോഗിക്കുമെന്നും അതിനുള്ള പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തും പിന്മാറി. ബുധനാഴ്ച ഹർജി പരിഗണിച്ചപ്പോൾ പിന്മാറുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് 1 പ്രതി ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ജി ഗിരീഷിന്റെ ഇടക്കാല ഉത്തരവ്. വിചാരണ കോടതിയിലെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി 15 പരിഗണിക്കാൻ മാറ്റി. ഫ്രീഡം ഫുഡ് എന്ന പേരിൽ തടവുകാർ തയ്യാറാക്കി വിപണിയിൽ എത്തിക്കുന്ന ജയിൽ ഭക്ഷണത്തിന് വില കൂട്ടി. ചിക്കൻ ബിരിയാണിക്ക് 70 രൂപയിൽ നിന്ന് 80 വെജിറ്റബിൾ ബിരിയാണിക്ക് 45 നിന്ന് 50 റൈസിന് 40 നിന്ന് 45 രൂപയുമായാണ് വർധന. സാംസ്കാരിക സംഘടനയായ കൈരളി കലാസമിതിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സാറ ജോസഫിന്. സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2024-2025 പുരസ്കാരങ്ങളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പൊതുജനങ്ങൾക്കുള്ള പ്രവേശന സമയ നിയന്ത്രണം ഹൈക്കോടതി ശരിവച്ചു. സന്ദർശനം രാവിലെ 10 മുതൽ 1 നിജപ്പെടുത്തിയ ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിന് എതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1.5 കഴിഞ്ഞിട്ടും കണ്ണൂർ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 നിയമനത്തിൽ മെല്ലെ പോക്കെന്ന് പരാതി. PN പണിക്കർ സ്മാരക ദേശീയ വായന മാസാചരണത്തിന്റെ ഭാഗമായി 19 മുതൽ ജൂലൈ 18 കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ PN പണിക്കർ ഫൗണ്ടേഷൻ കാൻഫെഡ് ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു. അതിക്രമങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ നേരിടുന്നവർക്കുള്ള കുടുംബശ്രീയുടെ പിന്തുണാ പദ്ധതിയായ സ്നേഹിതിയിൽ 2025-2026 സാമ്പത്തിക വർഷം കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 545 കേസുകൾ. ഇതിൽ 308 സ്ത്രീകളും 67 പെൺകുട്ടികളും 70 ആൺകുട്ടികളുമാണ് പരാതിക്കാർ. ഈ കേസുകളിൽ 143 കുടുംബ പ്രശ്നങ്ങളും 43 ഗാർഹിക പീഡന കേസുകളും 33 ദാമ്പത്യ പ്രശ്നങ്ങളുമാണ്. തമിഴ് ചലച്ചിത്ര താരം ഭാരതിരാജ അന്തരിച്ചു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന സൗജന്യ യാത്രാ പദ്ധതിക്ക് പ്രിയദർശിനി എന്ന പേര് നൽകാനും തീരുമാനിച്ചു.
1: ഇരുപത്തിമൂന്നാമത് ഫുട്ബോൾ ലോകകപ്പിന് മെക്സിക്കോയിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ 2-0 പരാജയപ്പെടുത്തി. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പോലീസിലെ ആദ്യ അഴിച്ചുപണിയിൽ വൻമാറ്റം. ക്രമസമാധാന വിഭാഗം ADGP ഇന്റലിജൻസ് മേധാവി PVJ നിയമിച്ചു. HVenkatesh ക്രൈംബ്രാഞ്ച് മേധാവിയായി. ലോകത്തെ കൂടുതൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. പശ്ചിമേഷ്യയെ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തി. US ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ച സാഹചര്യത്തിലാണിത്. ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ്

0: ഡൊണാൾഡ് ട്രംപ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ നിന്ന് വീണ്ടും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് 41-കാരന് നിപ സ്ഥിരീകരിച്ചെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. വാഹനാപകടത്തിൽ മരിച്ച വീട്ടമ്മയുടെ സേവനത്തിന് പ്രതിമാസം 30,000 രൂപ കണക്കാക്കി ഭർത്താവിന് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിച്ചു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ സർക്കാരും പ്രതികളും നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദവാദത്തിനായി മാറ്റി. താരസംഘടനയായ അമ്മയെ തകർക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടി അൻസിബ ഹസന് കാരണം കാണിക്കൽ നോട്ടീസ്. മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും സംഘടനയ്ക്കെതിരെ നിരന്തരം പരസ്യപ്രസ്താവന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശി പുഷ്പരാജിന്റെ അങ്ങാടിക്കടവിലെ വാടക വീട്ടിൽ നിന്ന് 29 ചാക്കുകളിലായി സൂക്ഷിച്ച 21,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. അഴിമതിക്കെതിരെ വിജിലൻസ് പ്രൊജക്ട് സീറോ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പരാതി പ്രളയം. ഫോൺ, വാട്സപ്പ്, സാമൂഹിക മാധ്യമ പേജുകൾ വഴിയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വ്യാപക പരാതികളാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്താകെ 850 ഉദ്യോഗസ്ഥർ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. പദ്ധതിയുടെ സാമ്പത്തിക ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് ഉത്തരവിലുണ്ട്. June 15 മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
6: ഹലോ ഹലോ, ഇതാരാ?
7: ഹലോ, ഗീതയല്ലേ?
6: അതെ, എന്നേനു?
7: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
6: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറേ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
7: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു, ഒരു മല്ലിക.
6: ആ,
7: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
6: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
7: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
6: അവരെടി പോയിന്ന് എന്നോട് ഏക്കണ്ടേ? അത് അവരോടല്ല വിൽക്കണ്ടേ?
7: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
6: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
7: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
6: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നും ആയിരിക്കൂലല്ലോ.
7: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
6: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
7: അതെ പൈശ്ശേരി തന്നെ, ശാന്ത ടീച്ചർ ആങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്നപ്പോ എവിടെയും പോകുന്നേനല്ലേ.
6: അല്ല,
7: എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
6: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്, 896 വിളിക്ക്.
7: ആരെ നമ്പറാ?
6: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
7: അതിൽ വിളിച്ചാ കിട്ടുവാ?
6: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ 2 വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന്. ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
7: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ.

0: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നിനക്കെങ്ങനെ അറിയാ?
0: സൈക്കോളജി.
1: ഏ,
0: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
1: ഏ,

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനതരംഗത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇളമുറത്തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഹരി കുടപ്പനക്കുന്നാണ് ചിത്രം സംവിധാനം ചെയ്തത്. എം ഗിരീഷ് പേരൂർക്കടയാണ് നിർമ്മിച്ചത്. മനോജ് കിജയൻ, തിലകൻ, വാണി വിശ്വനാഥ് എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. കലാഭവൻ മണി, വിജയകുമാർ, സി എസ് അബ്രഹാം എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ഗാനങ്ങൾ ഒ എൻ വി കുറുപ്പാണ് രചിച്ചത്. രവീന്ദ്രന്റെ സംഗീതം യേശുദാസ്, എം ജി ശ്രീകുമാർ, രവീന്ദ്രൻ, സുജാത മോഹൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ചിത്രത്തിന് പശ്ചാത്തല സംഗീതമൊരുക്കിയത് എസ് പി വെങ്കടേഷാണ്. കേൾക്കാം നമുക്ക് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ചതുർമണി തിരയണ കുരുവികൾ അതുവഴി ഇതുവഴി എതുവഴി പോ.
1: മനോജ് കെ ജയനാണ് അനന്തപത്മനാഭൻ തമ്പുരാൻ എന്ന കഥാപാത്രവുമായി എത്തുന്നത്. അദ്ദേഹം ഒരു പഴയ തറവാട്ടിലെ യുവ പ്രമാണിയാണ്. ഗ്രാമത്തിലെ ക്ഷേത്രോത്സവ അവകാശവും തറവാട്ടിന്റെ സ്വാധീനവും പിടിച്ചെടുക്കാൻ തിലകന്റെ കഥാപാത്രമായ ചന്തുനായർ ശ്രമിക്കുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. സുജാതാമോഹൻ ആലപിച്ച ഗാനമാണ്.

അനന്തനും ഇന്ദുവും തമ്മിലുള്ള പ്രണയത്തിനിടയിൽ നഗരത്തിൽ നിന്നെത്തുന്ന ഊർമിളയുടെ വരവ് പുതിയ സംഭവ വികാസങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പിന്നീട് ഊർമിള ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും അതിന്റെ കുറ്റം അനന്തന്റെ മേൽ വീഴുകയും ചെയ്യുന്നു. തുടർന്ന് യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താനുള്ള അന്വേഷണവും അനന്തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള പോരാട്ടവുമാണ് ഇളമുറ തമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പ്രധാന ഭാഗം. പട്ടുകേൾക്കാം. യേശുദാസ് ആലപിച്ച ഓരോരോ പൂമുത്തും എന്ന ഗാനം കേൾക്കാം.

സിനിമയുടെ അവസാനത്തിൽ ഊർമിളയുടെ കൊലപാതകത്തിന്റെ യഥാർത്ഥ രഹസ്യം പുറത്തുവരുന്നു. അനന്തപത്മനാഭൻ തമ്പുരാൻ കൊലപാതക കേസിൽ കുടുങ്ങിയിരുന്നെങ്കിലും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നു. കഥയുടെ അവസാനം യഥാർത്ഥ കുറ്റവാളികളുടെ ഗൂഢാലോചന വെളിപ്പെടുകയും തമ്പുരാൻ തന്റെ ശത്രുക്കളെ നേരിട്ട് പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. കുടുംബത്തിനും തറവാട്ടിനുമേലുമുള്ള ഭീഷണികൾ അവസാനിക്കുകയും അദ്ദേഹവും ഇന്ദിരിയും ഒന്നിക്കുകയും ചെയ്യുന്നു. ചന്തുനായരുടെ അധികാര ലോലുപതയും കുതന്ത്രങ്ങളും പരാജയപ്പെടുന്നതോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. യേശുദാസും രവീന്ദ്രനും ആലപിച്ച ഗാനം.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരി കുടപ്പനക്കുന്ന് സംവിധാനം ചെയ്ത 1998 പുറത്തിറങ്ങിയ ഇളമുറ തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഒ എൻ വി കുറുപ്പാണ് ഗാനരചന, രവീന്ദ്രനാണ് ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത്. യേശുദാസ്, എം ജി ശ്രീകുമാർ, രവീന്ദ്രൻ, സുജാത മോഹൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
3: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം, ഇതിൽ ജയഭാരതിയുടെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ. 10:00 വളയം, ഇതിൽ മട്ടന്നൂരിലെ രതീഷിൻ്റെയും കാസർഗോഡിലെ അഭിജിത്തിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. 12:00 സർഗജാലകത്തിൽ ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത ആരുണ്ട് പിന്നിൽ. നന്ദാത്മജൻ കുതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒറ്റയ്ക്കൊരാൾ. തുടർന്ന് രമ്യശ്രീ പ്രജിത്ത് എഴുതിയ കവിത കേൾക്കാം, നീറുന്ന വിങ്ങലുകൾ. ആലാപനം രജനി എം കെ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 ചാരുകസേര, ഇതിൽ തെക്കൻ പാട്ടുകളെക്കുറിച്ച് കേൾക്കാം. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടും വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
3: ഹലോ ഹലോ, ഇതാരാ?
4: ഹലോ, ഗീതയല്ലേ?
3: അതെ, എന്നേനു?
4: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
3: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
4: നിങ്ങളൊരു സുഹൃത്തില്ലേനു, ആ ഒരു മല്ലിക?
3: ആ,
4: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
3: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
4: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
3: അവരെടി പോയിന് എന്നോട് ഏക്കണ്ടേ? അത് അവരോടല്ലോ വിൽക്കണ്ടേ.
4: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
3: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡ് നാന്നോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
4: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാന്നോന്ന് ഉറപ്പിക്കാനാ വിളിച്ചെ.
3: ഇത് പറയാനാന്നോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടൊന്നും ആയിരിക്കൂലല്ലോ.
4: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാന്ന്.
3: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്?
4: അതെ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നതിനല്ലേ.
3: അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ. നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്, 896 വിളിക്ക്.
4: ആരെ നമ്പറാ?
3: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
4: അതിൽ വിളിച്ചാ കിട്ടുവാ?
3: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ 2 ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
4: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നിനക്കെങ്ങനെ അറിയാ?
0: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 3 മാസത്തിലേറെയായി ഇറാനുമായി നടത്തുന്ന യുദ്ധം അവസാനിപ്പിച്ചെന്നും സമാധാന കരാറിനുള്ള ധാരണാപത്രം ഞായറാഴ്ച യൂറോപ്പിൽ ഒപ്പിടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിനോട് ഇതിനു മുൻപ് ഇത്രയധികം അടുത്തെത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വെള്ളിയാഴ്ച പറഞ്ഞതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന് പ്രതീക്ഷയായി. ആണവായുധമുണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകി. അതായിരുന്നു യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ റിട്ട് ഹർജി സുപ്രീംകോടതി തള്ളി. തെരഞ്ഞെടുപ്പിലെ പരാതികൾക്ക് റിട്ട് ഹർജി നിലനിൽക്കില്ലെന്നും ഹൈക്കോടതിക്ക് മുൻപാകെ തെരഞ്ഞെടുപ്പ് ഹർജിയാണ് നൽകേണ്ടതെന്നും സുപ്രീംകോടതി പറഞ്ഞു. ഇതുപ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാനും മീനാക്ഷി നടരാജന് സുപ്രീംകോടതി അനുമതി നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്ക് സമ്മതമില്ല. അതേസമയം ഏഷ്യൻ പ്രതിനിധികളായ ദക്ഷിണ കൊറിയ ജയത്തോടെ തുടങ്ങി. ശനിയാഴ്ച പുലർച്ചെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനെയാണ് കാനഡയെ സമനിലയിൽ തളച്ചത്. ലോകകപ്പിലെ ഖത്തർ ടീമിൽ അംഗമായ തലശ്ശേരി സ്വദേശി തഹസിൻ മുഹമ്മദ് ജംഷീദിന് കളിക്കാൻ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷ. ഇറങ്ങിയാൽ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ

സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും പ്രിയദർശിനി പദ്ധതി സൗജന്യ യാത്ര ലഭ്യമാക്കും. സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് വീണ്ടും സമൻസ്. ഈ മാസം 17 രേഖകൾ സഹിതം കൊച്ചി ഇ ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. ശിവഗിരിയെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശിവഗിരി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കൺ റെയിൽപാതയിൽ മൺസൂൺ ടൈം ടേബിൾ ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. ട്രെയിനുകളുടെ വേഗം പതിവിലം കുറച്ചാണ് മൺസൂൺ സമയപ്രകാരം സർവീസ് നടത്തുക. ഒക്ടോബർ 20 വരെയായിരിക്കും ഇത് നിലവിലുണ്ടാവുക. വിഷൻ ശബരിമലയുടെ ഭാഗമായി ദേവസ്വം ബോർഡ് വനംവകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്നതാണ് ആശയം. പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം വനഭൂമിയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ്. മെമ്മറി കാർഡും ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവും മുദ്രവച്ച കവറിൽ പ്രത്യേക ദൂതൻ വഴി ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൈമാറാനാണ് ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ഉത്തരവ്. രാജ്യത്തെ 170 ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിച്ചുകൊണ്ട് ആകെ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 824 ഉയർത്തണമെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി. ഇതിനായി 59 മണ്ഡലങ്ങളെ 2 111 മണ്ഡലങ്ങളെ 3 വിഭജിക്കണം. കേരളത്തിലെ 10 മണ്ഡലങ്ങളെ 2 വിഭജിക്കണം. ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് വിവാദമായി. നടപടിയെ വിമർശിച്ച് മുൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രംഗത്തു വന്നു. ശബരിമല തീർത്ഥാടന കാലത്ത് ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും ദേവസ്വം ബോർഡ് പ്രത്യേകമായി നിയമിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ഒരു വർഷം 150 ദിവസം ഡോക്ടർമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും ശബരിമലയിൽ ആവശ്യമാണ്. ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകമായി ജീവനക്കാരെ ദേവസ്വം ബോർഡ് കണ്ടെത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ആവശ്യം. കനത്ത മഴയെ തുടർന്ന് കുടക് ജില്ലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജൂലൈ 9 വരെ ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി കുടക് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കി. കണ്ടെയ്നറുകൾ, ബുള്ളറ്റ് ടാങ്കറുകൾ, മരം, മണൽ എന്നിവ കൊണ്ടുപോകുന്ന ലോറികൾ, ടോറസ് ലോറികൾ, മൾട്ടി ആക്സിൽ ടിപ്പറുകൾ തുടങ്ങിയ വലിയ ചരക്ക് വാഹനങ്ങളുടെ ഗതാഗതമാണ് പൂർണ്ണമായും തടയുന്നത്. മാക്കൂട്ടം, ചുരം ഉൾപ്പെടെയുള്ള കുടക് ജില്ലയിലെ റോഡുകളിൽ നിയന്ത്രണം നിലവിൽ വരും. തൃശൂർ റേഞ്ചിലെ ടി നാരായണനെ കണ്ണൂർ റേഞ്ച് DIG നിയമിച്ചു. കണ്ണൂർ DIG GH യതീഷ് ചന്ദ്രയെ എറണാകുളം റേഞ്ചിലേക്കും മാറ്റി. കുട്ടിയൂർ വൈശാഖോത്സവത്തിൽ നാളെ രോഹിണി ആരാധന നാളിൽ വൈശാഖോത്സവത്തിലെ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി നടക്കും. കുറുമാത്തൂർ ഇല്ലത്തെ നോയ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. നാളെ പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടായിരിക്കും. കണ്ണൂർ സെൻട്രൽ ജയിൽ സുരക്ഷയിൽ പ്രധാനമായ വൈദ്യുതി വേലി പുനഃസ്ഥാപിക്കാൻ 1.22 കോടി രൂപ അനുവദിച്ചു. പൊതുമരാമത്ത് ഇലക്ട്രോണിക്സ് വിഭാഗത്തിന് തുക കൈമാറിയതായി ജയിൽ സൂപ്രണ്ട് കെ വേണു പറഞ്ഞു. കുട്ടികൾക്ക് 5-15 വയസ്സുകളിൽ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള സേവനം സെപ്റ്റംബർ 30 വരെ സൗജന്യമാക്കി. വിരലടയാളം, കൃഷ്ണമണി, ഫോട്ടോ തുടങ്ങിയവ പുതുക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ, അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ എന്നിവയിലൂടെ സൗജന്യമായി ചെയ്തു നൽകുന്നതെന്ന് IT മിഷൻ അറിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. ബന്ധുനിയമനം വിവാദമായതിനെ തുടർന്ന് മന്ത്രിയുടെ ഭാര്യാ സഹോദരൻ ബെന്നി തോമസ് രാജിവെച്ച ഒഴിവിലാണ് നിയമനം. നിയമന ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചു. തളിപ്പറമ്പിൽ നിന്ന് UDF പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദൻ MLA മൊബൈൽ ഫോണിലൂടെ വധഭീഷണി. ഇന്നലെ വൈകിട്ട് 3:50 മന്ത്രി സണ്ണി ജോസഫിനൊപ്പം കണ്ണൂരിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെയാണ് ഭീഷണിയുണ്ടായത്. കണ്ണൂർ നഗരത്തിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് മാറ്റാൻ പ്രത്യേകം യോഗം വിളിച്ചു ചേർക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് രേഖാമൂലം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്ന് TA മോഹനൻ MLA പറഞ്ഞു. +1 VHSC പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് തിങ്കളാഴ്ച രാവിലെ 10 മുതൽ സ്കൂളിൽ ചേരാവുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കും. ബുധനാഴ്ച വൈകിട്ട് വരെ ചേരാം. ട്രയൽ അലോട്ട്മെന്റിന് കാര്യമായ മാറ്റമില്ലാതെയാകും ആദ്യ അലോട്ട്മെന്റ്.

0: വണ്ടി ബോഗികൾ വാടകക്കെടുത്ത് തപാൽ ബാഗുകൾ അയക്കുന്ന റെയിൽവേ മെയിൽ സർവീസ് RMS സംവിധാനം സംസ്ഥാനത്തും തപാൽ വകുപ്പ് നിർത്തലാക്കും. പകരം റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് RTN സംവിധാനം നടപ്പാക്കും. ഈ മാസം 15 മുതൽ സംസ്ഥാനത്തിനകത്ത് റോഡ് മാർഗം തപാൽ ഉരുപ്പിടികളുടെ നീക്കം നടത്താനാണ് ഉത്തരവ്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇത് നേരത്തെ തുടങ്ങിയിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മന്ത്രി കണ്ഠരര് മഹേശ്വര മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഒമാൻ തീരത്തിന് സമീപം ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ US ആക്രമണമുണ്ടായതിൽ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥൻ ജേസൺ മിക്സനെ വിളിച്ചു വരുത്തി ഇന്ത്യ വീണ്ടും പ്രതിഷേധിച്ചു. ബുധനാഴ്ചയും ഇന്ത്യ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരുന്നു. US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഇത്. കീഴാറ്റൂരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടമ്മ മരിച്ചത് ഷിഗെല്ല ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. കീഴാറ്റൂർ തച്ചിങ്ങനാടം നല്ലൂരിലെ പരേതനായ വേർക്കോട്ടുപറമ്പിൽ കണ്ണൻ്റെ ഭാര്യ സരോജിനിയാണ് മരിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഇരിട്ടി മട്ടന്നൂർ ഉപജില്ലകളിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന വിജയോത്സവം ഇരിട്ടിയിൽ നടത്തി. ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വിജയോത്സവത്തിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. മട്ടന്നൂർ നഗരസഭയ്ക്കായി തയ്യാറാക്കിയ 29 കോടി രൂപയുടെ ഖരമാലിന്യ പരിപാലന പദ്ധതിക്ക് കേരള സ്റ്റേറ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് അംഗീകാരം നൽകി. ഖരമാലിന്യ സംസ്കരണം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന നഗരസഭകൾക്ക് ലോകബാങ്ക് സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ മൊറോക്കോ മത്സരം ഞായറാഴ്ച പുലർച്ചെ 3:30. ലോകകപ്പിൽ ഏഷ്യൻ ശക്തികളായ ദക്ഷിണ കൊറിയയ്ക്ക് ജയത്തുടക്കം. ഏഷ്യൻ വൻകരയിൽ നിന്ന് അപരാജിതരായി ലോകകപ്പിന് എത്തിയത് വെറുതെ കളിച്ച് മടങ്ങാനല്ലെന്ന് തെളിയിച്ച് ദക്ഷിണ കൊറിയ. തിരിച്ചുവരവിൻ്റെ പോരാട്ടത്തിൽ യൂറോപ്യൻ ശക്തികളായ ചെക്ക് റിപ്പബ്ലിക്കിനെ കീഴടക്കിയാണ് കൊറിയ ലോകകപ്പ് ഫുട്ബോളിൽ ജയത്തോടെ തുടക്കമിട്ടത്. ലോകകപ്പിലെ ആദ്യ ജയം മോഹിച്ചെത്തിയ ആതിഥേയരായ കാനഡയെ സമനിലയിൽ തളച്ച് ബോസ്നിയ. 79th minute വരെ 1 goal പിന്നിൽ നിന്ന കാനഡ പകരക്കാരനായ കൈൽ ലാറിലൂടെ ഒപ്പത്തിനൊപ്പം പിടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഒളിമ്പിക്സ് മെഡൽ ജേത്രി ഇന്ത്യയുടെ PV സിന്ധു ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ സെമിഫൈനലിൽ. 3rd seed സിന്ധു ക്വാർട്ടറിൽ ചൈനീസ് തായ്പേയുടെ ചെൻസിയൂബിനെ തോൽപ്പിച്ചു. രോഹിത് ശർമ്മ ശനിയാഴ്ച അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റിൽ കളിക്കാനിറങ്ങിയാൽ അപൂർവമായ റെക്കോർഡിന് ഉടമയാകും. ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാകും രോഹിത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ VK കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ VK കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-wheeler, 3-wheeler, 4-wheeler തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. VK കാർ വാഷ്, കരേറ്റ അംഗൻവാടി റോഡ് ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: താരസ്വരം. നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ താരസ്വരത്തിലേക്ക് സ്വാഗതം.
5: ഇത് എവിടെയായിരുന്നു മോളെ? ഇരിക്കുകയായിരുന്നു. ഇനി നോക്കാൻ ഒരു സ്ഥലമില്ല. നാട് മുഴുവൻ നടത്തിച്ചു.
6: പൈലിയുടെ മോള അമ്മണിന്നാ പേര്. നിന്റെ അപ്പന്റെ പണിയാ കൊള്ളാവുന്നവരുമായിട്ട് വഴക്കുണ്ടാക്ക. അവസാനം ഉത്തരം പറയാൻ ഞാൻ കുഞ്ഞു പൊയ്ക്കോ. ഞാൻ അവന്റെ ചേട്ടനാണ്. അവൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. അവൻ വന്ന് മാപ്പി ചോദിക്കും.
5: എന്തിനാ മാപ്പ് ചോദിക്കുന്നത്?
6: വൃത്തികേട് കാണിച്ചാ മാപ്പി ചോദിക്കണ്ടേ?
5: എന്റെ അപ്പച്ചൻ ആരോടും മാപ്പ് പറയത്തില്ല. വലിയൊരാള് വന്നിരിക്കുന്നു എന്റെ അപ്പനോട് ഉടക്കെ.
7: ചെലപ്പോ മാപ്പ് പറഞ്ഞെന്നും വരും.
5: ഒന്നും വരത്തില്ല.
7: അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ?
5: എന്റെ അപ്പച്ചയാലേ.
6: ഇനി പോടി അപ്പുറത്ത്. നീ പോയൊരു ചായട്ടുണ്ടോ?
5: എന്നെ കൊണ്ടെന്ന് പോയ ചായട്ടുണ്ട് വരെ.
4: ഇന്നത്തെ ആരസ്വരത്തിൽ മലയാളത്തിലെ പ്രിയ താരം ജയഭാരതിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്.
8: മുഖം കണ്ടു
4: ഉന്നിന്ത്യൻ ചലച്ചിത്ര നടി. 1957 ജൂലൈ 1 ശിവശങ്കരൻ പിള്ളയുടെയും ശാരദയുടെയും മകളായി തമിഴ്നാട്ടിലെ ഈറോഡിലാണ് ലക്ഷ്മി ഭാരതി എന്ന ജയഭാരതി ജനിച്ചത്. 5 മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ജയഭാരതി വളരെ ചെറുപ്പത്തിലെ തന്നെ സിനിമയിൽ അഭിനയിക്കാനും തുടങ്ങി.
9: ഞാനാണ് സുനന്ദ വീഴ്ചത്. വെരി സോറി.
10: ഞാൻ പുറകോട്ട് നോക്കാതെ പോയാണ് കുഴിയിൽ വീണത്.
11: എങ്ങനെയായാലും ശരി, കാലുളുക്കി കിട്ടി. 2 കഴിയാതെ ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
9: നോ നോ നോ, ഷീ വിൽ ബി ഓൾ റൈറ്റ് ബൈ ടുമോറോ മോർണിംഗ്. വരട്ടെ സുനന്ദ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
10: 1 നളിനി പ്ലീസ്. എളുപ്പം വരണം കേട്ടോ, ഞാൻ ഇവിടെ ഇരിക്കാം.
9: എന്താ വൈകുന്നേരം കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക?
10: ഞാനങ്ങ് മറന്നുപോയി.
9: വരൂ.
10: സുനന്ദേ, സുനന്ദേ, ഏ നീ എവിടെയാ? ഏ ഞാൻ വായിക്കാണ്, പുസ്തകം മറിച്ചു പിടിച്ചിരിക്കുന്നത്. ഓ സാത്തേ, നീ പെട്ടിയും ബാഗും എടുത്തോണ്ട് എവിടെ പോന്നു? എനിക്ക് സൗകര്യമായിരുന്നു പഠിക്കാൻ, ഒരു സിംഗിൾ റൂം കിട്ടി. രാധേ, എന്റെ കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലേ? ഏയ് അതല്ല, ഒരു മുറി നമുക്ക് രണ്ടുപേർക്കും കൂടി പങ്കിടണ്ട. നീ തനിയായിക്കോളൂ, ഞാൻ ഒഴിഞ്ഞു നിന്നിരിക്കുന്നു.
4: ശശികുമാറിന്റെ സംവിധാനത്തിൽ 1981 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കൊടുമുടികൾ. പ്രേം നസീർ, എം ജി സോമൻ എന്നിവരാണ് ഈ ചിത്രത്തിൽ ജയഭാരതിക്കൊപ്പം അഭിനയിച്ചിട്ടുള്ളത്. കൊടുമുടികൾ എന്ന ഈ ചിത്രത്തില് സുനന്ദ എന്ന കഥാപാത്രത്തെയാണ് ജയഭാരതി അവതരിപ്പിച്ചത്. സത്താറിന്റെ ജോഡിയായിട്ടാണ് ജയഭാരതി ഈ ചിത്രത്തിലെത്തിയിട്ടുള്ളത്. 1967 ശശികുമാർ സംവിധാനം ചെയ്ത പെൺമക്കളായിരുന്നു ജയഭാരതിയുടെ ആദ്യ സിനിമ. തുടർന്ന് കുറച്ചു സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത ജയഭാരതി 1968 പുറത്തിറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിൽ നായികയായി. അതിലെ മറ്റൊരു നായിക ഷീലയായിരുന്നു. പിന്നീട് മലയാളത്തിലെ മുൻനിര നായികയായി ജയഭാരതി വളർന്നു.
10: ഉഷയുടെ മുറി എവിടെയാണ് സാർ?
12: ഉഷയോ?
10: അതെ, പ്രഭു കല്യാണം ചെയ്തോണ്ടുവന്ന.
12: ഓ, ഡി എം പ്രഭുവിന്റെ മുറിയോ? മുകളിൽ 104.
10: ഉഷേ, ഓ നിങ്ങളോ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ.
13: ഞാൻ മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെ കഴിയുന്നു.
10: എന്താ ഉഷ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്?
13: ഞാൻ നശിച്ചുപോണം തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത പുരുഷനാണായതുകൊണ്ട് അത് സംഭവിച്ചില്ല.
10: ഉഷേ, ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാനാണ് വന്നത്.
13: കാര്യം,
10: നമുക്കൊരു വീടുള്ളപ്പോ നീ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത് സങ്കടമാണ്. ഉഷേ, ആ വീട് നിനക്കുള്ളതാണ്.
13: എനിക്ക് നിങ്ങളുടെ വീടും പറമ്പൊന്നും വേണ്ട. എന്റെ ഭർത്താവ് കോടീശ്വരനാണ്, ഞങ്ങൾ സുഖമായി ജീവിച്ചോളാം.
10: സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് നിന്നെ കരുതിയത്. അതുകൊണ്ട് പറയുക, ഒരു വീട് വെച്ച് താമസം മാറുന്നവരെ ദയവചെയ്ത് നീ അവിടെ വന്ന് താമസിക്കണം.
13: പെട്ടെന്ന് സ്നേഹം വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്റെ ഭർത്താവ് പണക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട്. ചേട്ടനോട് പറഞ്ഞേക്കൂ, ബുദ്ധിമുട്ടിന് ഇവിടെ വന്നാൽ എന്തെങ്കിലും തരാമെന്ന്. പക്ഷേ എന്നെ അലട്ടാൻ വന്നേക്കരുത്.
10: ഉഷേ,
13: എനിക്ക് ലഞ്ചിന് സമയമായി, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ.
14: പുഷ്പവുമായിട്ട്
8: ഞാനൊന്ന് മയങ്ങിപ്പോയി, വരും ഊണ് കഴിക്കാം.
14: കുഴിക്കണ്ടേ?
8: അയ്യോ, വെള്ളം ചൂടാക്കാൻ ഞാൻ മറന്നുപോയി, ഇപ്പൊ ചൂടാക്കി തരാം.
14: നിനക്കിത് എന്ത് പറ്റി?
8: ഒന്നുമില്ല, വരൂ.
15: അമ്മച്ചി, ചോക്ലേറ്റ് ആ താടിക്കറി മാമൻ ഇന്നും വരുമോ?
8: നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത്? വാ. പിന്നെ ആ മാമൻ ഇവിടെ വന്ന കാര്യം അച്ഛനോട് പറയരുത്.
15: പറഞ്ഞാലെന്താ?
8: പറഞ്ഞാലോ? പറഞ്ഞ അടിച്ചെന്ന് തൊലി ഞാൻ പൊളിക്കും. വാടാ പോ.
14: മുതലാളി ഇവിടെ കിടന്ന് ബഹളം വെച്ച് എന്നെ അവമാനിക്കരുത്. ബാക്കി തരാനുള്ള പണത്തിന് എനിക്ക് ഒരവധി കൂടി തരണം.
16: എടോ സോമൻ, താൻ എന്താണ് ഈ പറയുന്നത്? താൻ തരാനുള്ള പണം നമുക്ക് കിട്ടിയോടോ?
14: പണം കിട്ടിയെന്നോ?
16: അതേടോ, തന്റെ കടം വീട്ടിക്കൊള്ളാൻ പറഞ്ഞ ഒരാളെ കാലത്തെ വന്ന് പണം കൊടുത്തിട്ട് പോയി.
14: ആരാ കൊണ്ടു തന്നത്?
16: ആരാണെന്ന് തിരുമൽദേവന് മാത്രം അറിയാം. ഇതാ താൻ എഴുതി തന്ന കടപ്പത്രം.
8: ഇത് കേട്ടിട്ട് ഒരു കടങ്കഥ പോലെ ഇരിക്കുന്നു. ഇത്രയധികം പണം തന്ന് നമ്മളെ സഹായിച്ച ആൾ ആരായിരിക്കും?
14: ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല.
8: ഏതായാലും ഉടുപ്പ് മാറ്റിട്ട് കുളിക്കൂ. ആളാരാണെന്ന് എന്തെങ്കിലും അറിയാതിരിക്കോ?
14: ഇതാര് കൊണ്ടു തന്നു?
8: ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആളല്ല.
14: അത്ഭുതമായിരിക്കുന്നല്ലോ, ഞാൻ അറിയാതെ കടം വീട്ടി. ഇപ്പൊ ഇത് ഓണക്കൂടി കൊണ്ട് തന്നിരിക്കുന്നു. മറ്റേ ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും?
8: ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല.
14: ഇനി വരുമെന്ന് പറഞ്ഞു.
8: ഒന്നും പറഞ്ഞില്ല.
4: 15 വർഷത്തോളം മലയാള സിനിമയിൽ നായിക നടിയായി നിലനിന്നു അവർ. ഇക്കാലയളവിൽ പ്രേം നസീർ, മധു, ജയൻ, സോമൻ, വിൻസെന്റ്, രജനീകാന്ത്, കമലഹാസൻ എന്നിവരുടെയെല്ലാം നായികയായി മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ജയഭാരതി അഭിനയിച്ചു. ശശികുമാറിൻ്റെ തന്നെ മറ്റൊരു ചിത്രമാണ് 1982 പുറത്തിറങ്ങിയ നാഗമടത്ത് തമ്പുരാട്ടി. ഇതിൽ ജയഭാരതിക്കൊപ്പം പ്രേം നസീറും ജഗതി ശ്രീകുമാറും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്.
8: അച്ഛന് കാഴ്ച തന്ന ആ വലിയ മനുഷ്യൻ എവിടെ?
17: ഇനി സന്തോഷത്തിനിടയിൽ ഞാനത് മറന്നുപോയി മോളെ.
14: ആ, അയാൾ അതാ പോകുന്നു.
17: നിൽക്കൂ, ഒരു നിമിഷ നേരത്തേക്ക് അവഗണിച്ചതിന് മാപ്പ്. പറയൂ, എന്ത് പ്രതിഫലമാണെന്ന് ഒന്ന് തരേണ്ടത്?
14: മടിക്കണ്ട, പറഞ്ഞോളൂ.
17: രാജ്യത്തിന്റെ അംശം വേണോ? കല്യാണത്തിന്റെ പകുതി വേണോ?
8: എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടൂ.
14: എന്തെങ്കിലും സ്വീകരിക്കാതെ ഇവിടുന്ന് പോകരുത്.
17: എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം മതി. ഈ രാജ്യത്തുള്ള എന്തും നൽകാമെന്നായിരുന്നു വിളംബരം. ചോദിക്കൂ.
14: ആ മഹാമനസ്കൃതിക്ക് നന്ദി. അടിയൻ ചോദിക്കുന്നത് അങ്ങ് തരില്ല.
17: തരും. എന്റെ ജീവൻ വേണമെങ്കിലും ഒന്നും തരും. ചോദിക്കൂ.
14: എങ്കിൽ എനിക്ക് വേണ്ടത്
17: പറയൂ.
14: ഈ കൊച്ചു തമ്പുരാട്ടിയാണ്.
18: നീ എന്താണ് ആവശ്യപ്പെട്ടത്?
17: വീരഭദ്ര, മാറി നിൽക്കൂ. നാം സ്വപ്നേവ് ചിന്തിക്കാത്ത ചോദിച്ച് നമ്മളെ ധർമ്മസങ്കടത്തിലാക്കി. മറ്റെന്ത് വേണമെങ്കിലും ചോദിക്കൂ. സ്വർണം, രത്നങ്ങൾ, പദവി, എന്തിന്? ഈ രാജ്യം മുഴുവൻ ഞാൻ നിനക്ക് നൽകാം.
14: വേണ്ട, ആവശ്യപ്പെട്ട് നൽകാൻ സാധ്യമല്ലെങ്കിൽ അടിയൻ
17: നിൽക്കുന്നു. ഈ കാഴ്ച നിങ്ങൾ മടക്കിയെടുത്തോളൂ. എന്റെ മകളോടൊത്ത് ഞാൻ ഇരുളിൽ കഴിഞ്ഞോളാം.
14: കാഴ്ച തന്ന അടിയനല്ല, നാഗമാണിക്യമാണ്. അത് കൊണ്ടുവന്നതിന് അടിയൻ ഒരു സമ്മാനം ചോദിച്ചു വന്നേ ഉള്ളൂ.
17: ഇല്ല, ആ സമ്മാനത്തിന് സാധ്യമല്ല.
14: സത്യസന്ധതയ്ക്ക് സിബി ചക്രവർത്തിയെ പോലും തോൽപ്പിച്ച പാരമ്പര്യമാണ് നാഗമടത്ത് സ്വരൂപത്തിനെന്ന് കേട്ടിട്ടുണ്ട്. അത് അസത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി.
8: നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അച്ഛാ, മകനും മകളുമായി അച്ഛന് ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അച്ഛൻ എന്നെ തടയരുത്. അച്ഛൻ വാക്ക് പാലിക്കൂ. ഉടനെ എന്റെ വിവാഹത്തിന് ഏർപ്പാട് ചെയ്യൂ. അമ്മേ, പരദേവതേ, ഞാൻ മനസ്സാവരിച്ച പുരുഷൻ നാഗമാണിക്യത്തിനായി എവിടെയോ അലയുന്നു. മറ്റൊരു പുരുഷന് എന്റെ മനസ്സിൽ ഇടമില്ലമ്മേ. എനിക്ക് മാപ്പ് തരൂ.
14: അരുത് രാജകുമാരി.
8: നിങ്ങൾ എന്തിനിവിടെ വന്നു?
14: അന്തപുരത്തിൽ കടന്നതിന് മാപ്പ്. രാജകുമാരി എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. ക്ഷമിക്കും രാജകുമാരി.
19: ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ?
8: ഒരാളെ മനസ്സാ വരച്ചു കഴിഞ്ഞു.
19: എന്നിട്ട് അയാൾ എവിടെ?
8: അറിയില്ല.
19: ആ മനുഷ്യൻ മരിച്ചെന്നറിഞ്ഞാൽ
8: ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല.
19: അംഗഭംഗം വന്നവനും വിരൂപനുമായിട്ടാണ് മടങ്ങി വരുന്നതെങ്കിൽ
8: എന്റെ കൈയും നീട്ടി ഞാൻ സ്വീകരിക്കും.
19: അടുക്കാൻ അറയ്ക്കുന്ന കുഷ്ഠരോഗിയായിട്ടാണ് വരുന്നതെങ്കിൽ
8: ഇഷ്ടപ്പെടാത്ത ആത്മാവ് ഞാൻ കണ്ടെത്തും.
19: അയാൾ ആരാണെന്ന് പറയൂ.
8: എന്റെ ആത്മനാഥൻ, പടത്തലവൻ മണ്ണാർക്കാവ് മാടമ്പിയുടെ ഏകപുത്രൻ.
19: അയാളുടെ ആകാര സൗകുമാര്യമാണോ രാജകുമാരി ആകർഷിച്ചത്?
8: അല്ല, ആ നന്മ, ആ ഹൃദയം.
19: മറ്റൊരുവന് ഇനി രാജകുമാരിയുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലേ?
8: ഇല്ല, ഒരിക്കലും ഇല്ല.
19: എങ്കിൽ നിങ്ങൾക്ക് നന്മ വരട്ടെ.
8: നിൽക്കൂ. ഈ മോതിരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറയൂ. എന്റെ തമ്പുരാനെ നിങ്ങൾ കൊന്നു, എന്നിട്ട് ആ മോതിരം നിങ്ങൾ തട്ടിയെടുത്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നാഗമാണിക്യം അപഹരിച്ചു. എന്റെ പേര് വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ കള്ളനാണ്, കൊലപാതകിയാണ്. നിങ്ങളെ ഞാൻ കഴിവിലേക്കു. ആരവിടെ?
19: ആരും സഖി.

0: അന്ന് മുഖമൂടികളോട് ഏറ്റുമുട്ടിയപ്പോൾ കിട്ടിയ ഈ മുറിവിൽ നിന്റെ ഉത്തരി എന്നെ കീറിക്കെട്ടി.
1: അയ്യോ, അങ്ങനെ സംഭവിച്ചു? എങ്ങനെ ഈ രൂപത്തിലായി?
0: നാഗമാണിക്യം കൈക്കലാക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് നിർഭാഗ്യം സംഭവിച്ചു. കൂടുതലൊന്നും എന്നോട് ചോദിക്കും. ഞാൻ ആരാണെന്ന് നീ ആരോടും പറയുകയും ചെയ്യും.
2: വിവാഹം ചെയ്ത ഇവൾ സ്ത്രീയല്ല, രാക്ഷസിയാണ്. രാക്ഷസി
3: അതിന്റെ അഭിമാനവും സൽപ്പേരും ഇതോടെ അവസാനിച്ചിരിക്കും.
2: അച്ഛ, അച്ഛൻ ആരെയാണ് ചവിട്ടിത്തള്ളിയെന്ന് അറിയാമോ?
3: ഈ വിഷപ്പമ്പരത്തൻ
2: അച്ഛ.
3: നാഗമ്പുഴത്ത് സ്വരൂപത്തിന്റെ അഭിമാനവും സൽപ്പേരും ഇതോടെ അവസാനിച്ചിരിക്കും. ഈ രാജവംശത്തിന് തീരാക്കളങ്കം വരുത്തി വെക്കാനുള്ള ധൂമകേതുവാണിത്. നമ്മുടെ കൺമുമ്പിൽ ഇവനെ ഇനി കണ്ടുപോകരുത്.
2: അച്ഛ, വിരൂപനാണെങ്കിലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് അദ്ദേഹം. കുഞ്ഞുനാൾ മുതൽ സീതയുടെയും സാവിത്രിയുടെയും കഥകൾ പറഞ്ഞു തന്ന് പതിവ്രതാ ധർമ്മം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള അച്ഛൻ ഇത്രഹീനമായി പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി അച്ഛനേക്കാൾ വലുത് എനിക്ക് എന്റെ ഭർത്താവാണ്. അദ്ദേഹത്തിന്റെ സുഖമാണ് എന്റെയും സുഖം. ആ മനസ്സ് നേരിയാൽ ഞാൻ സഹിക്കില്ല അച്ഛാ. എന്റെ ഭർത്താവ് അപമാനികളായി തീർന്ന ഈ കൊട്ടാരത്തിൽ ഇനി ഞാൻ നിൽക്കില്ല. അച്ഛൻ എനിക്ക് തന്ന ആടെ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പോകുന്നു. പ്രഭു, നാളെ അങ്ങേക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ സിംഹാസനം. അപമാനത്തിന്റെ എരുതിയിൽ നിന്നുകൊണ്ട് ഈ സിംഹാസനം അലങ്കരിക്കാൻ അന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
0: ഇല്ല, ഞാൻ ആഗ്രഹിച്ചു എനിക്ക്.
2: എങ്കിൽ വരൂ, ജീവിതകാലം മുഴുവൻ വിശ്വസ്തയായ ഭാര്യയായി ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും.

0: ഞാനോ? അവന്റെ അച്ഛനെ പോലെ അവൻ വിരൂപനാണോ സതി?
1: അല്ല, അവൻ സുന്ദരനാണ്. സൂര്യൻ ഉദിച്ചതുപോലെ ഇരിക്കും.
2: രക്തമില്ലാത്ത മനുഷ്യൻ എന്ന ജെസ്സി ചിത്രത്തിലും ജയഭാരതിക്കൊപ്പം സോമൻ അടൂർബാസി, ജോസ് പ്രകാശ്, മണവാളൻ ജോസ് എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്.
3: അയാൾ 100 രൂപ തന്നു. 30 രൂപ എനിക്ക് പ്രത്യേകവും. ഇത് മുഴുവൻ ശിവേട്ടനെടുത്തു. എനിക്കിപ്പോ 10 രൂപ മതി.
4: ഈ കാശ് എനിക്ക് വേണ്ട.
3: ഈ കാശിന് എന്താ കുഴപ്പം?
4: ഇങ്ങനെയുള്ള കാശ് കൊണ്ട് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ഞാൻ എവിടെങ്കിലും പോവുകയാണ്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം.
3: എന്ത് ജോലി ചെയ്യും?
4: എന്തെങ്കിലും ജോലി. ഈ ലോകത്ത് വേറെ എന്തെല്ലാം ജോലികളുണ്ട്.
3: എന്നിട്ട് ഇതുവരെ എന്ത് ജോലി ചെയ്തു? ഈ ജോലി ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം? എന്റെ സങ്കടം നിങ്ങൾക്കറിയില്ല. ഞാൻ ഒരുപാട് ജോലി ചെയ്തവളാണ്. അവസാനം ഇവിടെയാണ് എത്തിയത്. തെരുവ് തിന്നയിൽ ആളെ കാത്തു നിൽക്കുന്ന രുക്മിണിയാണ് നിങ്ങൾക്ക് പരിചയം. എന്റെ ഉള്ളിൽ മറ്റൊരു സ്ത്രീയുണ്ട്. അവളെ ആരും കണ്ടിട്ടില്ല. ആർക്കും അവളെ കാണണമെന്ന് ആഗ്രഹമില്ല. ആർക്കും അവളെ കാണേണ്ട ആവശ്യമില്ലല്ലോ. വിശക്കുന്നില്ലേ? ഞാൻ ചോറ് വിളമ്പട്ടെ. വരൂ, ഊണ് കഴിക്കാം. എന്ത് കറിയാ ഇഷ്ടം? ഇറച്ചി മീനും ഇഷ്ടമാണോ? എനിക്ക് പച്ചക്കറിയാ ഇഷ്ടം. എരിവ് കൂടുതൽ വേണോ കുറച്ചു മതിയോ?
4: എനിക്കിതൊന്നും അറിഞ്ഞൂടാ. ഇതുവരെ എനിക്കിങ്ങനെ ആരും വെച്ച് വിളമ്പി തന്നിട്ടില്ല. വിശക്കുമ്പോ കിട്ടുന്നത് തിന്നു, കിട്ടുന്നിടത്തു. അങ്ങനെ ഞാൻ വളർന്ന.
3: ഞാനൊരാൾക്ക് വെച്ച് വിളമ്പി കൊടുത്തിരുന്നു. അയാൾ പോയി, എങ്ങോട്ടോ പോയി.
5: ഒന്ന് എനക്ക് രൊമ്പ പിടിച്ചു. ഉനക്ക് എന്നെ പിടിച്ചിരിക്കുമോ എന്നോ? ഒന്ന് ഇപ്പത്താനേ എനിക്ക് കിടച്ചത്. ഒരു വാരം വേസ്റ്റാ പോയിടിച്ചു.
3: ഇന്ന് പോവാണോ?
5: ആമാ, അവശ്യം പോവേണ്ടിയിരുന്നു. ഫ്ലൈറ്റ് കിട്ടും കിടച്ചു. ശീക്രമായി തിരുമ്പി വേറെ. ഫേസ് ഒരു മാതിരി ഇരിക്കെ. ഇന്നും പണം വേണുമോ?
3: എനിക്കൊരു 50 രൂപ കൂടി തരുമോ?
5: 50? അത് കേക്കത്തേക്ക് ഇവ്വളവ് വെക്കമാ. എവ്വളവ് വേണമെന്നാ എടുത്തോ.
3: വേണ്ട, എനിക്ക് 50 രൂപ മതി.
5: പോയി വാങ്ങ.
2: ആയിരത്തി 1978 റിലീസ് ചെയ്ത രതി നിർവേദം ജയഭാരതിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായ സിനിമയാണ്. മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി രതി നിർവേദം.
6: അതാണ് മൂത്തോരുടെ ചൊല്ല് മുതുനന്ദിക്കാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂട് തികയാൻ പോകരുത്, ദോഷമാണെന്ന്. ഇപ്പൊ എന്ത് പറ്റി? കിട്ടിയില്ലേ? കോളേജിന്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ?
7: അതൊക്കെ ധരിച്ചേച്ചി കണ്ടോ? ആഹാ, ഇന്ന് ധരിച്ചേച്ചിയുടെ മാമൻ ഭയങ്കര വാശിയിലാണല്ലോ.
8: നീതന്നെ അങ്ങോട്ട് കൊടുത്തേ മോളെ, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് കാലം പോകുന്നത്. നാരായണ ചേച്ചി നിന്നെ പ്രസവിച്ചത് ഇന്നലെ പോലിരിക്കുന്നു.
9: ചേച്ചി ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം ഊട് നമ്മുടെ വീട്ടിൽ.
8: ഞാനോ?
9: അയ്യോ സാറ് വരണ്ട, സാറിന് അവിടെ ബാക്കി ആർക്കും ഊട് കിട്ടില്ല.
8: അയ്യോ ഇനി അതിന് മതി വഴക്ക്. എന്റെ രതി നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്ന സ്വൈര്യം കിട്ടട്ടെ. അപ്പുറത്തെ സ്വപ്നം മുറ്റോ കേട്ടോ.

0: ഇതുപോലെ പെരുന്നാളും ഉണ്ടാവട്ടെ.
1: എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സായിക്കോട്ടെ, കണ്ടോ ഒരു കുശുമ്പോ. സാറിനെ ഊണിന് ക്ഷണിക്കാനും കൂടിയാ ഞാൻ വന്നത്.
0: ഇങ്ങനെയാണെന്ന് ക്ഷണിച്ചാലേ ഞാൻ വരില്ല.
1: പിന്നെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോണ്ടേ? പല്ലക്ക് കൊണ്ടുവന്ന് എടുത്തോണ്ട് പോണമായിരിക്കും.
0: പല്ലക്കിലോ മഞ്ചലിലോ തൂളിലോ എങ്ങനെയായാലും കുഴപ്പമില്ല.
1: അങ്ങനെ ഇപ്പൊ വരണ്ട. പപ്പിന്റെ കൊച്ചുനാളിലെ ഞാൻ കൊറേ എടുത്ത് നടന്നിട്ടുണ്ട്. അറിയാമോ, ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പുവിന് ഓർമ്മയുണ്ടോ? എനിക്ക് 6 വയസ്സ്, പപ്പുവിന് 2 വയസ്സ്. നമ്മളെല്ലാം കൂടി കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം.
2: പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു. പടി കയറുമ്പോഴുണ്ടല്ലോ താ കിടക്കുന്ന രണ്ടും കൂടി തടപെടാവെന്ന് എന്റെ ഒരു പല്ലിട്ടം.
1: അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ.
0: ഓൾറെഡി
1: പോണ്ടേ, പല്ലൊക്കെ കൊണ്ടുവന്ന് എടുത്തു. ആഹാ, മുണ്ടെടുത്ത വലിയ ആളായി പോകുമെന്നാണോ വിചാരം?
3: അതൊക്കെ രചിച്ചേച്ചി നോക്കിക്കോ. കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും രണ്ട് സ്പെഷ്യൽ മുട്ട.
1: പിന്നെ ഞാൻ പപ്പുവിനൊരു ജോലി തരട്ടെ.
3: എന്ത് ജോലി?
1: പപ്പുവിന്റെ സൈക്കിൾ ഇരിക്കല്ലേ, ഒന്ന് ടൗൺ വരെ പോവാവോ?
3: ആദ്യം എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ.
1: ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യമുള്ള ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം.
3: വളയോ? ഏത് വള?
1: ഏത് വളയോ, ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ, അവിടെ കടയില് കുപ്പി വള കിട്ടും കേട്ടോ. 2 ഡസൻ വാങ്ങിക്കണം. ദാ ഇതാണ് സൈസ്. 1/2 ഡസൻ കറുപ്പ്, 1/2 ഡസൻ പച്ച, 1/2 ഡസൻ കടും ചുമപ്പ്, പിന്നെ 1/2 ഡസൻ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ഏത് നിറമാ പപ്പുവിന് ഇഷ്ടം?
3: ചേച്ചിയുടെ നിറം. രണ്ട് പുസ്തകം വായിച്ചു തീർത്തു.
1: എന്ത് പുസ്തകം?
3: ഒന്ന് ഇരുട്ടറയിലെ ശവപ്പെട്ടി, പിന്നെ
1: മതി മതി, പല ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും.
3: അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: എനിക്കറിയാം, ഈയിടെ കമ്പനിയും സെറ്റപ്പെടുത്തും ഒക്കെ കുറച്ച് കൂടുന്നുണ്ട്. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
4: ജയഭാരതിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ചിത്രമാണ് രതി നിർവേദം. ഭരതന്റെ സംവിധാനത്തിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. രതിച്ചേച്ചിയായിട്ട് ജയഭാരതി മനോഹരമായിട്ട് മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ചിത്രം കൂടിയാണ് രതി നിർവേദം. IV ശശി സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് ഇതാ ഇവിടെ വരെ. ചിത്രം പുറത്തിറങ്ങിയത് 1977. മധു, ജയൻ, ജയഭാരതി, ശാരദ എന്നിവരാണ് ഇതിലെ മുഖ്യ നടീനടന്മാർ.
5: പൈലിക്കുഞ്ഞെ, നീ ഇന്നലെ ഷാപ്പിൽ വെച്ച് ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കിയോ?
6: വഴക്കോ? ആരോട്?
5: ആരെങ്കിലും ആകട്ടെ വഴക്കുണ്ടാക്കിയോ?
6: ആ ഉണ്ടാക്കിയതാണ്.
5: ആ എന്നാൽ ആ പയ്യൻ ഇവിടെ വന്നിരുന്നു.
6: ആരേ?
5: നീ വഴക്കുണ്ടാക്കിയില്ലേ അതേ പയ്യൻ തന്നെ.
6: എന്തിനു വന്നു?
5: ആ ഇന്നലത്തെ ബാക്കി ചോദിക്കാം.
2: അപ്പച്ചോ വന്ന് കിടക്ക, എനിക്ക് ഉറക്കം വരുന്നു.
5: വല്ലാത്ത എരിവ്.
7: ആഹാ, അപ്പൊ എരിക്കും അല്ലയോ? എത്ര മുളക് അരച്ചാലും എരിവില്ല എരിവില്ല എന്നല്ലേ പരാതി. ഇന്ന് ഞാനത് കരുതി മുളക് അരച്ചു.
5: ആഹാ, എന്നാലും കുറച്ചുകൂടെ കഴിക്കാം. ഒഴിക്കാം,
6: ഒഴിച്ചു കൊടുക്കടി, നിറച്ചു ഒഴിച്ചു കൊടുക്ക്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് പട്ടിണി കിടന്നു എന്ന് പറയരുത്, ഒഴിച്ചു കൊടുക്ക്.
7: മതിയാവുമ്പോ പറയണോ?
5: മതിയാകുമെന്ന് തോന്നുന്നില്ല.
4: ഈ മനോഹര തീരം എന്ന ചിത്രത്തില് മധു, ജയൻ, വിധുബാല, സീമ എന്നിവർക്കൊപ്പം ജയഭാരതി അഭിനയിച്ചിട്ടുണ്ട്.
8: എനിക്ക് വയ്യ, എന്റെ ജീവിതമാണ് തരുന്നത്, എനിക്കത് മനസ്സിലാക്കുന്നില്ല. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. അത് മതി, രാവിലെ ഓരോ പൊല്ലാപ്പ് ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കും. ചേച്ചിക്ക് എന്നോട് വെറുപ്പാണ്. ചേച്ചിയോടല്ലാതെ എന്റെ സങ്കടം ഞാൻ വേറെ ആരോട് പറയും? അമ്മ മരിച്ചതിന് പിന്നെ നിനക്ക് ഞാനുണ്ട്. പക്ഷേ എന്റെ ദുഃഖങ്ങൾ ഞാൻ ആരോട് പറയും? വൈകിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാ, രാത്രിയായിട്ടും കണ്ടില്ല. ഫോൺ ചെയ്തപ്പോ ഇതാ പുറപ്പെടുന്നു പറഞ്ഞു. നേരം വിളിച്ചിട്ടും വന്നില്ല.
9: ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു
8: നിനക്ക് നിന്റെ കാര്യം മാത്രം. ചേച്ചി ഇത്ര മണ്ടിയായി പോയി. ചേച്ചൻ തിരക്കുള്ള ആളല്ലേ, ഓടാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടവരൊന്ന് വിളിക്കുകയാണ്, എവിടെയെങ്കിലും പോയിട്ട് വന്ന് വേണം.
9: അങ്ങനെയാണെങ്കിൽ എന്നോട് ഫോൺ ചെയ്ത് പറയുമായിരുന്നു.
8: അതിനൊന്നും സമയം കിട്ടി കാണില്ല. എന്നാലും ചേച്ചിക്കത് പറയാനാണോ ഇല്ലല്ലോ. ഒരു കുട്ടികളെ പോയി.
9: ഓ, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ അല്ലേ.
8: പൊടി. എന്നാലും ചേച്ചി, എന്റെ ഒരു ചേച്ചി ഇത്തവണ എന്ത് കഥയില്ലാന്നെയാണ് നിനക്ക് പറയാനുള്ളത്. പറയടി, വീണ്ടും വഴക്കിട്ടോ?
9: കാരണം
8: അയാളൊരു മരണാണ് ചേച്ചി.
9: അയാളോ?
8: കഴിച്ചിട്ട് ആദ്യത്തെ ഭർത്താവയാണ് അയാളെന്ന് പറയുന്നത്? പിന്നെ നിന്റെ നാക്കാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു. ചേച്ചി കാര്യം മനസ്സിലാക്കാത്തോണ്ട് ഇങ്ങനെ പറയുന്നത്.
4: ഐ വി ശശിയാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം. 1978 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. എ ബി രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് അഗ്നിസാരം. ഇതില് ജയഭാരതിക്കൊപ്പം ജയൻ, സുകുമാരൻ, ജോസ് പ്രകാശ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്.
10: വല്ലാതെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അയ്യോ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ശൈലി, നീ പോയി വൈദ്യരെ വിളിച്ചോളൂ. ബാബുട്ടാ, ബാബുട്ടാ,
5: ചിലപ്പോഴേ അവൻ ഇതിനകത്തുണ്ടല്ലോ.
11: പെണ്ണുങ്ങളുടെ മറപ്പതയിൽ ആണുങ്ങൾ കയറിയിരിക്കുള്ളൂ.
5: അതൊരു ശരിയാ.
10: അയ്യോ, രണ്ട് പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എന്താണ് സാർ, എന്ത് വേണം സാർ?
11: വെടിയുണ്ട, ഞങ്ങളുടെ ഏമാന്റെ വെടിയുണ്ടായിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വന്നു.
10: ഏ, ഇല്ലല്ലോ.
11: വന്നാലും വന്നില്ലെങ്കിലും ഉണ്ട സഹിതം അവനെ ഞങ്ങൾ പൊക്കും. ഞാൻ വിചാരിച്ച് ബാത്റൂം ആയിരിക്കുന്നു. എന്തോന്നാണ് ഈ പെട്ടിക്കകത്തുള്ളത്?
10: അതിനകത്ത് അരിയും പരിപ്പും ഒക്കെ ഉണ്ട്.
11: മേടിച്ചു വെക്കും, ഈ വിലക്കയറ്റം എല്ലാം മേടിച്ചു വെക്കും. തന്റെ ഒടുക്കത്തെ ഒരു തുമ്മല്, ഇങ്ങനെ തുമ്മിയ തന്റെ തലകളിച്ചു പോകൂ. നീ പഠിച്ചു പോയായിരിക്കും.
10: പാമ്പുണ്ട്.
11: ഈ സർപ്പൈക്കം തുടങ്ങിയ പിന്നെ പാമ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പാമ്പാണെന്ന്
12: ഈ കഷായം മൂന്ന് നേരം കൊടുത്താൽ മതി. ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ പോലും താനെ ഇറങ്ങിപ്പോകും. ഞാൻ വരട്ടെ കുഞ്ഞ്.
10: അച്ഛൻ മൂപ്പനെ കാണാൻ പോയിരിക്ക, ഇപ്പൊ വരും. ഞാൻ അന്നേ വീട്ടിലേക്ക് വരാൻ വിളിച്ചതല്ലേ, എന്നിട്ട് വന്നോ?
12: ഇപ്പൊ വന്നില്ലേ?
10: വന്നതാണോ, പൊക്കിക്കൊണ്ട് വന്നതല്ലേ?
4: ഇന്നത്തെ താരസ്വരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്.
13: ഇവള് പട്ടണത്തിൽ പോയി എല്ലാം പഠിച്ചു വന്ന ലക്ഷണം ഉണ്ടല്ലോ.
10: തടി പിടിച്ചു മാറ്റാനാ പറഞ്ഞത്?
13: ഇവന്റെ തന്ത മംഗളാവിലില്ലേ, അവനോട് എന്ന് പറ ഇവിടെ നീ തടി പിടിച്ചു മാറ്റിട്ട് പോകാൻ.
10: എന്ത് പറഞ്ഞത്? എന്റെ അച്ഛൻ തടി പിടിച്ചു മാറ്റാനോ? എന്റെ അച്ഛൻ അവനെന്ന് വിളിക്കാനും മാത്രം ആയാടാ നീ?
13: അവനെ അല്ല, അവന്റെ തന്തയും കൂടി അവനെന്ന് വിളിച്ചിരിക്കുന്നു. എടി അലവരാതി, തല്ലിപ്പൊളി, നിന്നെ കണ്ടിട്ടൊരു തവളെ പോലെ ഇരിക്കുന്നെങ്കിലും നീ ഒരു പെണ്ണാണെന്ന് കരുതി. എന്ന് കരുതി ഞങ്ങളുടെയൊക്കെ തന്തയ്ക്ക് പറയാൻ മാത്രമായോടി?
10: ഓ,
14: കടിക്കും കടിക്കും.
13: എടി പെണ്ണേ, നിന്റെ തന്ത അടിക്കില്ലല്ലോടി, പിന്നല്ലേ നിന്റെ തന്തയുടെ ബാല്യക്കാരൻ ചിഞ്ചില.
4: ജയഭാരതിയുടെ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ഒരിക്കലും ഒരു താരസ്വരത്തിലൊന്നും തീരുന്നതല്ല. മറ്റു വിശേഷങ്ങൾ മറ്റൊരു താരസ്വരത്തിലൂടെ വീണ്ടും കേൾക്കാം.
15: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
16: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: വീണ്ടും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ തിരക്കുകൾക്കിടയിലേക്ക് റേഡിയോ മലബാറും എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ ഉദ്ദേശങ്ങളുമായി ഓടി നടക്കുന്നതിനിടയിൽ ചില പരിചിത മുഖങ്ങളും ഉണ്ട്. അവർക്കിടയിലേക്കാണ് ആദ്യമായി റേഡിയോ മലബാർ കടന്നു ചെല്ലുന്നത്. വളയമെന്ന പരിപാടിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുകയാണ്. പേരൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രോതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്തുക.
1: പേര് രതീഷ് എന്നാണ്, മട്ടന്നൂരാണ് സ്ഥലം. ഞാൻ 10-20 വർഷമായി ദേവസ്വത്തിൽ താൽക്കാലിക ജീവനക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നു, ഉത്സവത്തിന് മാത്രം. പിന്നെ ഇവിടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മണിത്തറ സ്ട്രെച്ചറാണ്, ക്ഷീണായി വീണവര ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി.
0: അങ്ങനെ ഒരു ഡ്യൂട്ടി നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി യഥാർത്ഥത്തിൽ ഉത്സവമായി ബന്ധപ്പെടാത്ത മറ്റു സമയങ്ങളിലൊക്കെ നിങ്ങൾ ഏത് വാഹനമാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്?
1: ആംബുലൻസ് എടുക്കാറുണ്ട്, സ്കൂൾ ബസ്.
0: സ്കൂൾ ബസ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ഉത്സവ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്യൂട്ടി കിട്ടാൻ ഈ ആംബുലൻസിൽ ഡ്രൈവർ എന്ന ഒരു പരിഗണന വെച്ചുകൊണ്ടാണോ?
1: അല്ല, മുന്നേ തന്നെ ക്ഷേത്രമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ആധ്യാത്മികത, ഭക്തി. അപ്പോൾ അങ്ങനെ കുട്ടീൻ അമ്പലത്തിന് വേറെ തന്നെ ഒരു ചടങ്ങുകളും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിൽ ഇത്രയും കാലമായിട്ട് നിന്ന് പോകുന്നത്.
0: എത്ര വർഷമായി എന്ന് പറഞ്ഞു?
1: ഏകദേശം 20 വർഷത്തിനിടയ്ക്ക്.
0: 20 വർഷത്തോളമായി. ഉത്സവം തുടങ്ങുമ്പോൾ വന്നാൽ എങ്ങനെ തിരിച്ചു പോക്ക് കഴിഞ്ഞിട്ടാണ്?
1: കഴിഞ്ഞു, തൃക്കശാടം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാറ്.
0: അങ്ങനെ പോകുന്നു. കുടുംബസമേതാണോ അല്ലെ ഒറ്റക്കാണോ?
1: ഒറ്റക്കൊറ്റക്കാണ്.
0: അപ്പൊ ഇവിടുത്തെ താമസ സൗകര്യം ഒക്കെ എങ്ങനെയാണ്?
1: താമസം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ താമസിക്കാനുള്ള സൗകര്യം നമ്മള് ഏതും കയ്യാലകളിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു മാസം 28 ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് അങ്ങനെ താമസിക്കാനോ സുഖ സൗകര്യങ്ങളൊന്നുമില്ല. ഇതിനോട് ഇണങ്ങി ജീവിക്കുക ഈ 28 ദിവസം.
0: 28 ദിവസവും കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്?
1: തീർച്ചയായും ഉണ്ട്. ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ സ്ട്രെച്ചർ ആണ്, ക്ഷീണായി വീണവരായി പിന്നെ മെഡിക്കലിൽ എത്തിക്കും. അവർക്കൊരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവാണ്ട് അവർ തൊഴാൻ വന്ന ഭക്തരെ തിരിച്ച് അവർ വീട്ടിലെത്തുന്നവരെ അവർ നല്ല സന്തോഷത്തിലും ഭക്തിയിലും മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം.
0: അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അതിൽ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ ശ്രമം നടക്കുന്നത്. അപ്പോൾ 20 വർഷത്തോളമായി ഇവിടെ ഇങ്ങനെ ഉത്സവ സമയങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 20 വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? ആദ്യകാലങ്ങളിൽ ഇവിടെ വരുമ്പോൾ ഭക്തന്മാർ വരുമ്പോൾ ഇപ്പോൾ ഈ ഉത്സവത്തിൽ വലിയ മാറ്റങ്ങൾ പ്രാഥമിക സൗകര്യത്തിൻ്റെ കാര്യത്തിലുണ്ടാവും, ഭക്തരുടെ എണ്ണത്തിലുണ്ടാവും, അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ.
1: ഒരുപാട് മാറ്റങ്ങളുണ്ട്. ജനങ്ങൾ ഭക്തന്മാർ കൂടുന്നതിനനുസരിച്ചിട്ടുള്ള വികസനങ്ങളും കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ ദേവസ്വം ബോർഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ 1-2 വർഷമായിട്ട് കഴിഞ്ഞ വർഷത്തോടുകൂടി കർണാടക ഇന്ന് ഒരുപാട് ആൾക്കാർ പിന്നെ ഭക്തരായിട്ടുള്ള ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരുപാട് സൗകര്യങ്ങൾ, ആയിരക്കണക്കിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, തൊഴാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
0: അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇവിടെ ഉത്സവ സമയത്ത് പ്രധാനമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം നമ്മുടെ ട്രാഫിക് ജാം ആകുന്നതാണ്. അതിൻ്റെ പരിഹാരം എന്ന നിലക്ക് എന്തെങ്കിലും മുന്നൊരുക്കങ്ങളുണ്ടോ?
1: ട്രാഫിക്കിൻ്റെ മുന്നൊരുക്കങ്ങൾ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. പക്ഷെ അത് നിർബന്ധമായിട്ടും വേണ്ടതാണ്. കാരണം കേളവ് മുതൽ ഇങ്ങോട്ടേക്ക് റോഡ് വീതി കൂട്ടി അതിൻ്റെ സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ നാട്ടിലുള്ളവർ തന്നെ ഇങ്ങനെ ഈ ഒരു മാസം ശരിക്കും അവർക്ക് പോലും മരേക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്.
0: ശരിക്കും ഉത്സവ സമയത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലേ. ഇവിടെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ നാട്ടിൽ ശരിക്കും പുറത്തു പോകാൻ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതല്ലേ.
1: ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതായാലും ബ്ലോക്ക് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പറ്റാത്ത ബ്ലോക്കാണ്.
0: ഇത്തവണ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പോലീസിന്റെ അറിയിപ്പ് ബോയ്സ് ടൗൺ മുതൽ ഇങ്ങോട്ട് വൺ വേ ആക്കുന്നുണ്ട് ഉത്സവ സമയത്ത്.
1: അതിനെപ്പറ്റി കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: KSRTC ഒഴികെ മറ്റു വാഹനങ്ങൾ വൺ വേ സംവിധാനം ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്.
1: പറയുന്നത് കേട്ടു, പക്ഷെ അതിനെപ്പറ്റി അങ്ങനെ കൃത്യമായിട്ടുള്ളത്
0: ഇനി എന്താണ് സംഭവിക്കാന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് കേരളത്തിന് പുറത്തുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു അല്ലേ. ഇപ്രാവശ്യം അതിൽ കൂടുതൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം.
1: കൂടുതൽ ഇപ്രാവശ്യം കർണാടകത്തിൽ മാത്രം, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരാനുള്ള ആൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും മുന്നൊരുക്കങ്ങളും ഉണ്ട്. ആന്ധ്ര കന്നഡ അറിയുന്ന പോലീസുകാർ അടക്കം ഇപ്രാവശ്യം ഡ്യൂട്ടിയിൽ സ്റ്റാഫും എല്ലാം കർണാടക അറിയുന്ന ആൾക്കാരെല്ലാം ഇതര ഭാഷകളെല്ലാം അറിയുന്ന ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട്.
0: പക്ഷേ ഇത്രയും ആളുകൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അക്കരെ കൊട്ടിയൂരിൽ പരിമിതമായ സ്ഥല സൗകര്യങ്ങളും ആ ദിവസങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മറ്റ് ഒരുക്കങ്ങൾ എത്ര തന്നെ ആയാലും അവിടെ എത്തുന്ന ആളുകൾ വളരെ സംയമനത്തോടുകൂടി പെട്ടെന്ന് പെട്ടെന്ന് ദർശനം തൊഴുതു പോകേണ്ടത് ഒരു അനിവാര്യതയായി മാറി.
1: മറ്റുള്ളവർക്ക് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ തൊഴുക, പെട്ടെന്ന് തന്നെ ഇറങ്ങിയാൽ നമ്മളെ സുഖവും സന്തോഷവും മാത്രമല്ല നമ്മളെ പിന്നിലുള്ളവരെയും കൂടി സുഖവും സന്തോഷവും നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തൊഴുത് വേഗം വേഗം ഇറങ്ങി.
0: അതിനുവേണ്ടി വളണ്ടിയർമാരുടെ എണ്ണം ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
1: ഒരുപാട് ഒരുപാട് സാധാരണ ഉള്ളത് ഏകദേശം 300-350 ആളുകൾ, ഇപ്രാവശ്യം 500-ന് മേലെ ആളുകൾ താൽക്കാലിക സ്റ്റാഫായിട്ട്.
0: അപ്പോൾ ഇത്രയധികം ആളുകൾക്കുള്ള താമസ സൗകര്യം ഇവിടെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് നിങ്ങളീ പറഞ്ഞതുപോലെ ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള ആളുകളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ ഇത് നിയന്ത്രിക്കാൻ. അപ്പോൾ അവർക്കുള്ള താമസ സൗകര്യം എങ്ങനെയാണ്?
1: അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ താമസ സൗകര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റാഫിനില്ല. നോക്കിയും കണ്ടു എവിടെയാണോ സൗകര്യം കിടക്കാൻ അവിടെ കിടക്കുവാണ്.
0: പരമാവധി ഈ കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത മറ്റു ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ട് ഈ വരുന്ന ഭക്തരായാലും ഇവിടെയുള്ള ആളുകളായാലും എല്ലാം ആ ഒരു സൗകര്യങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ദർശനം നടത്തുക.
1: ചടങ്ങ് തന്നെ നനഞ്ഞുകൊണ്ട് ദർശനം നടത്തുവാന്നുള്ളത്. മഴയാണെങ്കിൽ മഴ, ബാവലി പുഴയിൽ മുങ്ങി ഇറനോടുകൂടിയാണ് പണ്ട് കാലങ്ങളിലെല്ലാം ഇവിടെ തൊഴാൻ വന്നിരുന്നത്. മഴയാണ് മഴ കൊണ്ടുകൊണ്ട് തന്നെ, അത് കൊടയും ഉപയോഗിക്കില്ല, അങ്ങനെ കോട്ടോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കാതെ തന്നെ തൊഴാൻ വരുന്നവർ മഴ കൊണ്ടുകൊണ്ട് തന്നെയാണ് വരുത്തി. ഇറനോടുകൂടി തന്നെയാണ് ഇവിടെ വന്ന് തൊഴേണ്ടത് അന്ന് പണ്ടുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: ഇവിടെ ഉത്സവ സമയത്ത് മുഴുവൻ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വ്രതം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: വ്രതം തന്നെയാണ്. ഇവിടെ നമ്മൾ ഉത്സവം തുടങ്ങിയ മുതൽ കഴിയുന്നത് വരെ നമ്മൾ മത്സ്യാംശങ്ങളൊന്നും കഴിക്കില്ല. പുറത്ത് സാധാരണ ഇവിടെയുള്ള 90% സ്റ്റാഫും പുറത്ത് എവിടെയും പോകില്ല. ഇവിടെ തന്നെ ഈ അമ്പലമായിട്ട് ചുറ്റി നിൽക്കുക തന്നെ ചെയ്യുക. വീടുകളിലൊന്നും പോകില്ല.
0: അപ്പൊ നിങ്ങൾക്കുള്ള ഭക്ഷണം?
1: ഭക്ഷണം ദിവസം പോട് 3 രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ ഭക്ഷണം എല്ലാം ഇവിടെ ഈ അമ്പലത്തിനുള്ളിൽ തന്നെ
0: ഉണ്ട് കിട്ടും. അപ്പൊ ആ സൗകര്യങ്ങളൊക്കെ ഇവിടെ
1: നല്ല
0: ആവശ്യത്തിന്.
1: നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ.
0: മട്ടന്നൂരാണ് വീടെന്ന് പറഞ്ഞു. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാൻ, അമ്മയുണ്ട്, അച്ഛനില്ല, രണ്ടനിയന്മാർക്ക്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയും.
1: രാകേഷ്, രൂപേഷ്.
0: അമ്മ
1: രമണി.
0: എത്ര വർഷമായി ഈ വണ്ടിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: 2009 മുതലേ

0: ഇനി ഉത്സവം കഴിഞ്ഞ് മാത്രമേ തിരിച്ചു പോവുള്ളൂ. ഒരുപാട് സുഹൃത്തുക്കളും ഭക്തരുമായിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ ഒരു കാലയളവിൽ പരിചരിക്കാനും പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരമായി ഇതിനെ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ റേഡിയോ മലബാറും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ തിരക്കുകൾക്കിടയിൽ നല്ലൊരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം? പാട്ട് പാടാറുണ്ടോ?
1: പാട്ട് പാടാൻ അങ്ങനെ
0: അത്യാവശ്യം ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ആളാണല്ലോ. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയേ.
1: രണ്ടുപേര് കവിത കരയരുതു രാധേ, കണ്ണീർ പൊഴിക്കരുത്, ഉഴയൊഴുകുമീ പുണ്യതീർത്ഥങ്ങളാകെ, നുണയുമൊരു മധുരമായി, ഇണപിരിയും ഓർമ്മയായി, അണമുറിയുമുന്മാദ വിപ്രമത്തടുതിയായി, നിന്റെ കണ്ണൻ വരും കരയാതിരിക്കുക നിരാലംബ കന്യകേ. വാക്കുകളറമ്പറ്റി മൊഴിയരുത്, കുലം തീണ്ടി സാലവൃക്ഷത്തിൻ്റെ താഴ്വേരറുക്കരുത്, നിണമൊഴുകുമീ വന്യരണഭൂമിയാകെ, പൂർവന്ത തേരിൻ്റെ രഥവേഗമായി, അണമുറിയുമുന്മാദ വിപ്രമത്തടുതിയായി, നിന്റെ കണ്ണൻ വരും കരയാതിരിക്കുക നിരാലംബ കന്യകേ.
0: അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നല്ലോ കവിതയുടെ.
1: കവിത ചെറുങ്ങനെ അറിയാം,
0: കവിതയോട് പ്രത്യേക ഇഷ്ടമാണ്.
1: കവിതയും ഭയങ്കര ഇഷ്ടം.
0: സിനിമക്കൊക്കെ പോവോ? എങ്ങനെയാ കാണാൻ ഇഷ്ടം?
1: ഇഷ്ടം തന്നെയാണ്.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമാ ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ പാട്ടായിരിക്കും റേഡിയോ മലബാറിലൂടെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശ്രോതാക്കൾക്ക് മുമ്പിൽ കേൾപ്പിക്കുക.
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാട്ടിനോട് അങ്ങനെ.
0: ഏതു ആവാം അല്ലേ? എന്നാലും ഇഷ്ടപ്പെട്ട ഒരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ ആരവരായിരിക്കും പറയാം?
1: മോഹൻലാൽ.
0: അപ്പൊ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു നല്ലൊരു ഗാനം തന്നെ ആവാം. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്, നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: വളയം

0: ഇത് റേഡിയോ മലബാറിൻ്റെ വളയം എന്നുള്ളൊരു പ്രോഗ്രാമാണ്. വളയം എന്ന് പറയുന്നത് നമ്മളെ ഡ്രൈവർമാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുമോ?
1: എൻ്റെ പേര് അഭിജിത്ത്.
0: അഭിജിത്ത്, എവിടുന്നാ?
1: ഞാൻ കാസർഗോഡ്.
0: കാസർഗോഡ്. കൊട്ടിയൂരിൽ സാധാരണ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുണ്ടോ?
1: ഓ, കുറേ പ്രാവശ്യം വരാറുണ്ട്.
0: ഈ ഡ്രൈവർ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി?
1: ഞാൻ 12 വർഷമായി.
0: 12 വർഷമായി. കാസർഗോഡ് എവിടെയാ?
1: കാസർഗോഡ് പ്രോപ്പർ കണ്ണൂർ കാസർഗോഡ് ബോർഡറാണ്, കാലിക്കടവ് എന്ന് പറയും.
0: കാലിക്കടവ്. ആ, ഓക്കെ ഓക്കെ.
1: രണ്ടും നടുവിലാണ്.
0: അതിൻ്റെ നടുവിലാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും കാസർഗോഡുകാരനാണോ ചോദിച്ചാൽ അല്ല, കണ്ണൂരുകാരനാണോ ചോദിച്ചാൽ അതുമല്ല.
1: രണ്ടിനും നടുവില.
0: അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ ഉത്സവ സമയങ്ങളിൽ പല ക്ഷേത്രങ്ങളിലൊക്കെ പോകുമല്ലോ. അപ്പോൾ കൊട്ടിയൂരിനെ കുറിച്ച് എന്ത് തോന്നുന്നു?
1: കൊട്ടിയൂരിനെ കുറിച്ച് പറയാനുള്ളത് ദക്ഷിണകാശി എന്ന് പറയുന്ന ഒരു സ്ഥലമായിട്ട് അറിയപ്പെടുന്നത്.
0: അതെ. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തർ പല തരത്തിലുള്ള ഭക്തരെയും കൊണ്ട് പല ആരാധനാലയങ്ങളും സന്ദർശിക്കുന്ന ആളായിരിക്കും.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ കൊട്ടിയൂരിലേക്ക് വരുന്നവരുടെ ഒരു പൊതുവികാരം എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്?
1: കൊട്ടിയൂരിലേക്ക് ഇപ്പോൾ വർഷം കഴിയുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്.
0: അതെ.
1: കാരണം ഇപ്പോൾ കൂടുതലായിട്ട് കർണാടകക്കാരാണ് കൂടുതൽ വരുന്നത്.
0: കഴിഞ്ഞ വർഷം മുതൽ പ്രത്യേകിച്ച്?
1: ഓ, കഴിഞ്ഞ വർഷം മുതലാണ് കൂടുതൽ ഇവരെ ഒഴുക്ക് കൂടുതൽ തുടങ്ങിയത്.
0: അതെ.
1: അവർക്ക് വേറൊരു വികാരമാണ്.
0: ആരാധന രീതിയിൽ പോലും ഒരു മാറ്റം കാണുന്നു. ഇപ്പൊ കുറേ കല്ലൊക്കെ പൊറുക്കി വെച്ചിട്ട്.
1: തീർച്ചയായിട്ടും. അവരെന്നെ ഈ ഓരോ രൂപം കൊണ്ടുവരികയാണ് അമ്പലത്തിൽ വന്നിട്ട്. അവരൊരു പരിഷ്കാരം അവരെങ്ങനെ കൊണ്ടുവരികയാണ്. അതിനനുസരിച്ച് നമ്മളെ മലയാളികളും അതിന്റെ വേക്കിലൂടെ പോകുന്നു.
0: എന്തിനെന്ന് ചോദിച്ചാൽ അറിയില്ല. ആരോ ചെയ്യുന്നു, അതിനെ പിന്തുടരുന്നു.
1: തീർച്ചയായിട്ടും.
0: പല ശീലങ്ങളും നമ്മൾ ആരാധനാ രീതികളും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. മാറ്റാണ്. മുമ്പേ എത്ര വർഷം മുന്നേ ഇവിടെ കൊട്ടിയൂരിൽ വന്നിട്ടുണ്ട്?
1: ഞാൻ എല്ലാ വർഷവും വരുന്ന.
0: എല്ലാ വർഷവും വരുന്ന ആളാണ്.
1: അതെ അതെ.
0: ഓരോ വർഷം വരുമ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ?
1: ഇപ്പം മാറ്റം തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ കർണാടകക്കാർ ഒഴുക്ക് കാരണം അവരെന്നെ കൊറേ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതിനനുസരിച്ചിട്ട് നമ്മളെ മലയാളികളും അതിന്റെ വേക്കിലെ പോവുകയാണ്.
0: ഇങ്ങനെ ആളുകൾ കൂടിക്കൂടി വരുമ്പോ ഇവിടെ ഒരു ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
1: ഒന്നുമില്ല, ഒരു സാഹചര്യം മെച്ചപ്പെട്ടിട്ട് ഇതുവരെ.
0: അപ്പൊ കൂടുതൽ പ്രയാസപ്പെടുകയാണ്.
1: നല്ല പോലെ ബുദ്ധിമുട്ടുന്നുണ്ട്.
0: ബ്ലോക്കിൽ കഴിഞ്ഞോ?
1: ഓ, ബ്ലോക്കിൽ കുറച്ച് കഴിഞ്ഞു.
0: ഈ വർഷം എത്ര തവണ വന്നു?
1: ഈ പ്രാവശ്യം 2-3 തവണ
0: വന്നു. ആ, ശരി. ഇനിയും ട്രിപ്പ് ഉണ്ടാവും?
1: ഉണ്ട് ഉണ്ട്, നാളെയും മറ്റന്നാളും
0: ഉണ്ട്. അപ്പൊ ഓരോ തവണ വരുമ്പോഴും ഒരു ഡ്രൈവർ എന്ന നിലയിൽ ശരിക്കും നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്.
1: തീർച്ചയായിട്ടും.
0: നമ്മള് പ്രധാനമായിട്ടും റോഡിലുള്ള സൗകര്യ കുറവ്
1: കുറവാണ്. ഒന്നാമത് പാർക്കിംഗ് നല്ല പോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. പാർക്കിംഗ് സൗകര്യം ഇല്ലേ ഇല്ല. പിന്നെ ഒരു 9-10 കിലോമീറ്റർ ബ്ലോക്ക്. ആ ബ്ലോക്കെല്ലാം താണ്ടി എടുത്തുമ്പോഴത്തേക്ക് ഓൾറെഡി ടയേർഡ് ആവും. പിന്നെ ഗസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അതിനെക്കാട്ടി ലേറ്റ് ആവും. എല്ലാം കൂടി ബുദ്ധിമുട്ടാണ്.
0: ശരിക്കും ഒരു ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കപ്പെടേണ്ടതാണ്.
1: തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുന്നത്. അന്ന് അത്ര ആൾക്കാർ വരുന്നതാണ്. അതിന്റെ ഒരു സാഹചര്യം എന്തായാലും നിർബന്ധമായും മാറ്റിയേ പറ്റൂ.
0: നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ടും ഇവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ
1: തീർച്ചയായിട്ടും ഉണ്ട്. എത്ര കിലോമീറ്ററോളം ബ്ലോക്ക് നമ്മൾ പോകുന്ന വഴിക്ക് വരെ ബ്ലോക്ക് ഉണ്ട്.
0: അത് ശരിക്കും ഇല്ലാത്തൊരു തിരക്ക് ഉണ്ടാക്കാൻ കൂടി ഉപകരിക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും.
0: പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാണെന്ന്
1: വിചാരിച്ചപ്പോൾ തീർച്ചയായിട്ടും
0: പരിഹരിക്കപ്പെടാൻ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റോഡ്
1: വികസനമാണ്. ഒന്നാമത് പാർക്കിംഗ് കാര്യങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
0: അതെ അതെ. വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തി, പിള്ളേർ.
0: വീട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറയാം.
1: അച്ഛന്റെ പേര് തമ്പാൻ, അമ്മയുടെ പേര് പ്രഭാവതി, ചേട്ടന്റെ പേര് അഭിനേഷ്, ഏട്ടത്തിയുടെ പേര് നിബിഷ, പിന്നെ ഏട്ടന്റെ കുട്ടികളുടെ പേര് അൻവിത, അർപ്പിത്.
0: അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തി, പിള്ളേർ. അതിൽ ഏതോ ഒരു കുറവ് തോന്നുന്നു?
1: ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല.
0: കല്യാണം കഴിച്ചിട്ടില്ല.
1: ഇല്ല ഇല്ല,
0: അങ്ങനെ ഒരു ആലോചന ഇല്ലേ? ഒരേ ഓട്ടം തന്നെയാണോ?
1: നോക്കുന്നുണ്ട്.
0: നോക്കുന്നുണ്ട്.
1: ഓ, ഡ്രൈവർക്ക് പെണ്ണ് കിട്ടുന്നില്ലല്ലോ, അതല്ല ഒന്നാമത് പ്രശ്നം.
0: അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിക്കുന്നവരാണ് ഡ്രൈവർമാർ.
1: അതെ അതെ
0: അല്ലേ. ഓരോ ആളും അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് സമയവും കാലവും നോക്കി കൃത്യമായി ഒരു കേടും കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ അവരുടെ പങ്കാളിയാകാൻ താല്പര്യമുള്ള ആളുകൾ കുറവാണ്. അതെന്താ അങ്ങനെ?
1: അല്ല, ഒന്നാമത് എല്ലാരും ഗവൺമെന്റ് ജോബാണ് ആശ്രയിച്ചിട്ട് പോകുന്നത്. നമ്മൾ പോകുന്ന വീട്ടിലെല്ലാം ഒന്നാമത് എല്ലാവർക്കും സർക്കാർ ജോലി എന്തായാലും മസ്റ്റായിട്ട് വേണം. ഡ്രൈവർമാരെ വേണ്ട. ഓ, പോയിനി.
0: അപ്പൊ ഈ മറുപടിയാണ് കിട്ടുന്നത്?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ പിന്നെ
1: മടുപ്പ്. എന്നോടൊരു മടുപ്പ്.
0: മടുപ്പ് വന്നു. ഇനിയിപ്പോ സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും ഒരു തീരുമാനമായിട്ട് വന്നാ സ്വീകരിക്കാം.
1: ഓക്കെ, റൈറ്റ്. തീർച്ചയായിട്ടും.
0: ഏട്ടൻ എന്ത് ചെയ്യുന്നു?
1: ഏട്ടൻ ദുബായിലാണ്, ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്.
0: ശരി. അങ്ങനെ ഒരു വിദേശ യാത്രയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല?
1: ഇല്ല ഇല്ല, ആ കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല.
0: നാടാണ് ഇഷ്ടം.
1: നാടാണ് ഇഷ്ടം. എന്നാ അതിനോട് ഭയങ്കര താല്പര്യപ്പെട്ടു പോയി.
0: അങ്ങനെ
1: പോവാൻ താല്പര്യമില്ല.
0: ഈ ട്രാഫിക്കിലൊക്കെ പിന്നെ ബ്ലോക്ക് ആയിട്ടൊക്കെ കിടന്നാലും ഡ്രൈവർ എപ്പോഴും ഡ്രൈവർ.
1: തീർച്ചയായിട്ടും. എനി ടൈം അലേർട്ട് ആണ്.
0: ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്.
1: തീർച്ചയായിട്ടും.
0: എത്ര മണിക്ക് തുടങ്ങും?
1: എങ്ങനെയൊന്നുമില്ല, എനി ടൈം ആണ്.
0: അങ്ങനെയാണ്. അല്ല, പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡ് ഒന്നും ഇല്ലേ?
1: എങ്ങനെയാ? നമ്മളെ അവിടെ സ്റ്റാൻഡ് ഉണ്ട്.
0: അതെ. അവിടത്തേക്ക് വരുന്ന സമയം സാധാരണഗതിയിൽ
1: അവിടെ ഒരു 10 മണിക്ക്. മോർണിംഗ്.
0: രാത്രി ലേറ്റ് ആവോ വീട്ടിലത്തെ?
1: ഇല്ല ഇല്ല, ഞാനൊരു 6-7 മണിക്കുള്ളിൽ പോകും.
0: രാത്രി കാലങ്ങളിൽ പൊതുവെ ഓട്ടം കുറവാണ്,
1: രാത്രി എയർപോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇതിപ്പോ ഞാൻ 4:30 എടുത്തയാണ് രാവിലെ മോർണിംഗ്.
0: കാസർഗോഡ് ഭാഗത്തുള്ള എയർപോർട്ട് യാത്ര എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പൊ മട്ടന്നൂരാണോ?
1: നമുക്ക് മട്ടന്നൂർ കുറവാണ്, ഇപ്പൊ ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ മംഗലാപുരം കോഴിക്കോടാണ്.
0: കണ്ണൂരിന്റെ കാര്യം വളരെ
1: വളരെ വളരെ മോശം ഗതിയിലാണ് പോകുന്നത്.
0: പൊതുവേ ഫ്ലൈറ്റ് ഒന്നും ഇല്ല
1: ഇല്ല ഇല്ല, ഒന്നും ഇറങ്ങുന്നില്ല.
0: ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു എയർപോർട്ടായി.
1: പിന്നെ ഇന്റർനാഷണൽ എയർപോർട്ടിലല്ലേ, പക്ഷെ കാര്യമില്ല. നമുക്ക് അടുത്ത് പറഞ്ഞ ഒരു എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്, പക്ഷെ ഒരു കാര്യമില്ലാതായി പോയി.
0: ഭാവിയിൽ മെച്ചപ്പെടുന്നു പ്രതീക്ഷിക്കാം,
1: ഏറ്റവും മെച്ചപ്പെടുന്നു വിചാരിക്കാം.
0: പൊതുവെ നിങ്ങൾക്ക് കാസർഗോഡ് ഭാഗത്തു നിന്ന് ഈ കാലിക്കടവ് ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ ആരാധനാലയം അല്ലാതെ ഉത്സവ സമയം അല്ലാതെ മറ്റൊരു യാത്ര എവിടത്തേക്കായിരിക്കും? ടൂറിസ്റ്റുകളൊക്കെ വരുന്ന പ്രദേശമാണോ?
1: നമുക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് ബേക്കൽ ഫോർട്ട് ആണ്, അവിടെ പോവാറുണ്ട് അധികം.
0: അങ്ങനെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
1: നമുക്ക് ലോക്കലാണ്. നമുക്ക് കൂടുതൽ പോകുന്നത് മടിക്കേരി കൂർഗ് ആണ്, കർണാടക. അവിടെയാണ് നമ്മൾ അധികം പോവാറുള്ളത്. പാക്കേജും കാര്യങ്ങളായിട്ട് പോകുന്നത് ആ ഭാഗത്തേക്കാണ്.
0: ഡ്രൈവറായി ആസ്വദിച്ച് ജോലി ചെയ്യുമ്പോഴും ഇപ്പോ ഈ ഇടക്കാലത്ത് വരുമാനം കുറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ ചെലവ് വർദ്ധിച്ചോ? ഡീസലിന്റെയും പെട്രോളിന്റെയും
1: ഡീസൽ നല്ലപോലെ വർദ്ധിച്ചു.
0: അപ്പൊ അതിനനുസരിച്ചിട്ടൊരു വരുമാനം നിങ്ങൾക്ക് ടാക്സി ചാർജ് കൂട്ടിയില്ലല്ലോ.
1: ഒന്നാമത് എല്ലാ സ്ഥലത്തും ടോള് ഈടാക്കാൻ തുടങ്ങി റോഡില്. പക്ഷെ ഓരോരു ഗസ്റ്റ് നമുക്ക് തരും, ഓരോരു ഗസ്റ്റ് അതിനെ കുറിച്ചിട്ട് ഒന്നും അവർക്ക് വലിയ അറിവൊന്നുമില്ല. അവരൊന്നും മിണ്ടൂല. നമ്മളൊരു വാടക പറയുമ്പോ അവര് പറഞ്ഞ അത്ര ഉണ്ടോ ഇത്ര ഉണ്ടോ എന്ന് ചോദിക്കല്. പക്ഷെ നമ്മൾ അതും കൂടെ ആടാക്കിട്ടാ പറയുന്നത്, അത് അവര് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഡീസലിന്റെ പൈസ കൂടി, പിന്നെ ടോള് ആയി. അപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ കാരണവശം കുറെ ട്രിപ്പ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്.
0: ഓട്ടം കഴിഞ്ഞ് ഇതിന്റെ ചാർജ് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടോ?
1: തർക്കങ്ങള് വലിയ രീതിയില്ല, പക്ഷെ എന്നാലും ഒരു ഇതുണ്ട്. പക്ഷെ അവരെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവര് സേഫ് ആയിട്ട് എത്തിക്കേണ്ടതൊക്കെ എത്തിച്ചിട്ടാകുമ്പോ അവര് നമ്മളെ വാടക എടുക്കത്താനാകുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് വർത്താനാണ്. അതെന്താ അത്ര വാടക ഇത്ര വാടക,
0: നല്ലപോലെ
1: ഇത്രയും ഡേയ്സ് പോയിട്ട് ലാസ്റ്റ് അവരെ സേഫ് ആയിട്ട് എത്തിക്കേണ്ടത് എത്തിച്ചിട്ടാകുമ്പോ അവരെങ്ങനെയാ വർത്താൻ? അവർക്ക് റൂമും കാര്യങ്ങളും ഭക്ഷണം എല്ലാം അവര് സേഫ് ആയിട്ട് കഴിച്ചു. പക്ഷെ നമ്മളടുക്ക് എത്തുമ്പോ മാത്രം ഭയങ്കരമായിട്ട് വിഷമം. ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്.
0: റൂമിന്റെ ചാർജ് പറയുമ്പോ അതിന് തർക്കമില്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, മറ്റുള്ള ഒരു ചെലവിനും
1: അവർക്ക് ഒരു തർക്കവും കാര്യങ്ങളും ഒന്നുമില്ല.
0: പക്ഷേ ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യിച്ച് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം ഒരു തർക്കം. അവിടെ ഡീസൽ ചാർജ് വർദ്ധിച്ചതോ മറ്റ് ചെലവുകൾ വർദ്ധിച്ചതോ ഒന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല.
1: അല്ല, നമുക്ക് റൂം വരെ എടുത്തിട്ടില്ല, നമ്മള് വണ്ടിയിൽ തന്നെ കിടക്കല്.
0: അങ്ങനെയുള്ള ആളുകളായിരിക്കും മിക്കവാറും യാത്രക്കാരല്ലേ?
1: തീർച്ചയായിട്ടും.
0: എന്നാൽ ഏറ്റവും കൂടുതൽ നല്ല യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘദൂര യാത്രയിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ സുരക്ഷിതരായി ഇരിക്കണം എന്നുള്ളൊരു ബോധമാണ് ശരിക്കും അവർക്ക് വേണ്ടത്. നിങ്ങൾ നന്നായി ഉറങ്ങിയാലാണല്ലോ അടുത്ത യാത്രയിൽ സുരക്ഷിതമായി എത്തിക്കാൻ പറ്റുള്ളൂ.
1: തീർച്ചയായിട്ടും.
0: പക്ഷെ ആ ഒരു ബോധം നമ്മളെ പല യാത്രക്കാർക്കും ഇല്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത.
1: അതെ അതെ, ഇല്ല.
0: ഡ്രൈവർക്ക് റൂം എടുത്ത് കൊടുക്കേണ്ട, ഡ്രൈവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് ഇല്ലാത്ത.
1: ഡ്രൈവർക്ക് റൂം എടുത്താൽ 1000 രൂപയിൽ പോയില്ല.
0: പക്ഷെ അവരുടെ ജീവിതമാണ്, ജീവനാണ് നിങ്ങളെ കയ്യിലുള്ളത് എന്നുള്ളൊരു ബോധ്യം അത് മനസ്സിലാക്കുന്നത്. നിങ്ങള് വണ്ടി കിടന്നുറങ്ങാന്ന് പറഞ്ഞാല് അത്ര സുരക്ഷിതമായിട്ടുള്ള ഉറക്കായിരിക്കില്ലല്ലോ. ഗ്ലാസ് കാത്ത് ഉറങ്ങാന്ന് വെച്ചാൽ കൊതുകടി കൊണ്ട് പ്രയാസമായി.
1: നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്.
0: ഗ്ലാസ് ഉയർത്തി വെച്ച് ഉറങ്ങാന്ന് പറഞ്ഞാൽ ചൂടായിരിക്കും. അപ്പോ നല്ല ഉറക്കം എന്തായാലും വണ്ടിയിൽ കിട്ടൂല.
1: ഇല്ല ഇല്ല,
0: അതിന്റെ ഒരു പ്രയാസം പകൽ യാത്രക്കിടയിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഇത് യാത്രക്കാരൻ അറിയുന്നില്ല.
1: ഇല്ല, അവരറിയുന്നില്ല, അവരവരെ കാര്യങ്ങൾ മാത്രം.
0: ഒരു 3-4 ദിവസത്തെ യാത്രയെല്ലാം വന്നാൽ നിങ്ങൾ പെട്ടു
1: പെട്ടു പെട്ടു.
0: അങ്ങനെയുള്ള യാത്ര അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ടോ?
1: കുറെ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്.
0: കിട്ടിയിട്ടുണ്ട്.
1: ഓ,
0: അപ്പോ ആ യാത്ര കഴിഞ്ഞ് വരുമ്പോ ശരിക്കും നല്ല ക്ഷീണമായിരിക്കും.
1: നല്ലോണം ടയർഡ് ആവും.
0: അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ തർക്കം. അപ്പൊ ഒരു മടുപ്പ് തോന്നുന്നു ശരിക്കും ജോലി.
1: ഒരു വല്ലാത്തൊരു വിഷമം കണക്ക് തോന്നുന്നു.
0: യാത്രയില് പരമാവധി യാത്രക്കാരുമായി നന്നായി മിംഗിൾ ചെയ്യുന്ന
1: നല്ല പോലെ എൻജോയ് ചെയ്യുന്ന അവർക്ക് ഒരു തരത്തിലും വിഷമം ഉണ്ടാവില്ല.
0: ശരി, അപ്പോ വീട്ടിലെ ഒഴിവ് സമയം എങ്ങനെയാ ചെലവഴിക്കുക?
1: വീട്ടിലെ ഒഴിവ് സമയങ്ങള് കടന്നുറങ്ങും.
0: ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ കഴിഞ്ഞു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ഇല്ല.
1: ഇല്ല,
0: പാട്ടൊക്കെ കേൾക്കുമല്ലോ.
1: ഓ, നല്ലോണം കേൾക്കും.
0: ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും ചോദിച്ചാ പറയാ?
1: അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, എല്ലാ തരത്തിലും പാട്ട് ഇഷ്ടമാണ്.
0: പഴയ കാലത്താണോ?
1: അല്ലല്ല, മെലഡി പാട്ട് ഇഷ്ടമാണ് പഴയ കാലം.
0: അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് റേഡിയോ മലബാറിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പൊ നിങ്ങള് മനസ്സിൽ നിന്ന് ഒരു ഇഷ്ടഗാനം പാട്ട് പാടുവോ?
1: പാടാറില്ല,
0: പാടാറില്ല. എന്നാലും ഒരു മൂളിപ്പാട്ട്,
1: അത്യാവശ്യം
0: ഒരു മൂളിപ്പാട്ട് പാടു, നമുക്ക് നോക്കാലോ.
1: താരും തളിരും മിഴിപൂട്ടി താഴേ ശ്യാമാംബരത്തിൻ തനയിൽ.
0: ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. നല്ലൊരു ഗായകൻ കൂടിയാണെന്ന് മനസ്സിലായി. എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ. മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: പഠിച്ചോ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20546-30, 7592-94-28-17, 8547-92-20.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത ആരുണ്ട് പിന്നിൽ.
1: ആരുണ്ട് ബാല്യങ്ങളേറുന്ന ജില്ലയിൽ മാഞ്ചുന

അകത്തു നിന്നൊന്ന് നോക്കണം, ദൂരത്തിലേറുന്ന നന്മയെല്ലാം ദൂരത്തു പാറുന്ന നേരത്തിൽ ഓർക്കണം നൂലറ്റ കൈത്തലങ്ങൾ. ഒറ്റക്കുടയ്ക്കുള്ളിലൊന്നി

താഴത്തു ചൂടത്തിരിക്കുന്നൊരേഴയ്ക്കു ചൂടുന്ന പച്ചയാകിൽ തേടുന്നൊരാ തണൽ ചൂടിക്കുവാനെന്നു പീലിത്തണൽ വിരിക്കും. കേറുന്ന കേറ്റത്തിൽ അള്ളിപ്പിടിക്കുന്ന വള്ളിത്തലപ്പിനുള്ളിൽ ഓറി വെച്ചിടണം പെയ്യുന്ന കാലത്തൊരീറനായി വേരിലെത്താം. വെട്ടിപ്പിടിക്കുവാനോടുന്ന കൂട്ടത്തിലാവാതെ മൃത്യുപൂകാൻ എത്തിപ്പിടിക്കണം പിന്നിൽ രചിച്ചൊരാ വെട്ട

0: ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിച്ച ആരുണ്ട് പിന്നിൽ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന ഒറ്റക്കൊരാൾ.
1: പ്രഭാത നടത്തം കഴിഞ്ഞു വീട്ടിലെത്തി പ്രാതലം കഴിച്ച ശേഷമാണ് കാലമിന്നോരോ മനുഷ്യജീവനിലും എന്ന പോലെ എൻ്റെ ജീവിതത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധം ചേർത്തുവെച്ച വിദൂര ഭാഷണ യന്ത്രത്തെ കയ്യിലേക്കെടുക്കുന്നത്. കയ്യിലെടുക്കുമ്പോൾ തന്നെ കാണുന്നത് വിളിപ്പുറത്ത് തിരിഞ്ഞു നോക്കുവാൻ ആരോരുമില്ലാതെ അനാഥമായി പോയ വിളികളുടെ വിതുമ്പലെന്ന പോലെ ചുവന്ന അക്ഷരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന മഹേഷ് പമ്പ് സെറ്റ് റിപ്പയർ എന്ന പേര് മൂന്ന് പ്രാവശ്യം വിളിച്ചതിൻ്റെ അടയാളങ്ങളാണ്. പമ്പ് സെറ്റ് മോട്ടോർ റിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് മഹേഷിനെ തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ ഒരു പേര് ചേർത്ത് വെച്ചത്. അല്ലെങ്കിലും ഫോണിൽ ഇത്തരത്തിലുള്ള പല പേരുകളുടെ കൂടെയും തിരിച്ചറിയുവാൻ വേണ്ടി ഇങ്ങനെ പല പേരുകളും ചേർത്ത് വെക്കുന്നത് സാധാരണമാണല്ലോ. സാധാരണയായി മഹേഷ് അങ്ങനെ രാവിലെ വിളിക്കുന്ന പതിവില്ല. വല്ലപ്പോഴും വിളിച്ച് കുശലം പറയുന്നത് അവൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഒന്ന് നടുനിവർക്കുമ്പോഴായിരിക്കും. അത് മിക്കവാറും രാത്രിയിലാവും. പിന്നെ എന്താണാവോ ഈ രാവിലെ വിളിക്കുവാൻ കാരണം? കാര്യകാരണമറിയാൻ ഉള്ളിലുറഞ്ഞ ആകാംക്ഷയോടെ മഹേഷിൻ്റെ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ ഫോണിൻ്റെ നമ്പർ കൊണ്ടുള്ള പൂട്ടുകൾ മാറ്റി പ്രതലത്തിൽ ചുവന്ന അക്ഷരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന മഹേഷ് മോട്ടോർ റിപ്പയർ എന്ന പേരിന് നേരെ വിരൽ തൊട്ടു. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമെങ്കിലും പ്രഭാതകർമ്മങ്ങളും കുളിയും ജപവും കഴിഞ്ഞ് തിരികെ വരുമ്പോൾ റേഡിയോ മലബാറിലെ പ്രഭാത ഭക്തിഗാനങ്ങൾ പകുതി പിന്നിട്ടിട്ടുണ്ടാവും. പിന്നീട് പ്രഭാതചിന്തയും മലബാർ ഡയറിയും കാവ്യധാരയിലെ കവിതയും പത്രവിശേഷങ്ങളും തുടർന്ന് പ്രാദേശികമായ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഭക്തിഗാനവും കേട്ടതിന് ശേഷമാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ലക്ഷ്യം ഗ്രാമക്ഷേത്രത്തിൽ തൊഴുക എന്നതാണെങ്കിലും ആ നടത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ചില സന്തോഷങ്ങൾ നൽകുന്ന നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. നേരെ നടന്നാൽ 1.5 കിലോമീറ്റർ ദൂരമുള്ള ക്ഷേത്രത്തിലേക്ക് അല്പം വളഞ്ഞ വഴിയിൽ കൂടി കല്ലിക്കണ്ടി വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൻ്റെ അരികിലൂടെയുള്ള റോഡിൽ കൂടി വണ്ണാത്തിക്കുന്ന് കരിയിൽ ഭാഗം വഴിയാണ് അമ്പലത്തിലേക്ക് പോകുക. അങ്ങനെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് 2.5 കിലോമീറ്ററോളം ആയുസ് നീട്ടിക്കിട്ടുവാനുള്ള നടത്തവും മറ്റൊന്ന് പോകുന്ന വഴിയിലുള്ളവരോട് കൈവീശിയും ചിലരോട് കുശലാന്വേഷണം നടത്തിയും അങ്ങനെ ഒരുപാട് സന്തോഷം തരുന്ന നടത്തമായിരുന്നു ആ ക്ഷേത്ര ദർശനത്തിനുള്ള യാത്ര. ക്ഷേത്രത്തിലെത്തിയാൽ പിന്നെ ഉഷപൂജയ്ക്ക് നടയടച്ചാൽ തുറക്കുന്നതുവരെ വനദേവതയായ ദുർഗാദേവിയുടെ നടയിൽ തൊഴുകൈകളോടെ ധ്യാനിച്ച് നിൽക്കും. നട തുറന്നാൽ മേൽശാന്തി ഭഗവതി കർച്ചന ചെയ്ത കർപ്പൂരവും പൂവും തീർത്ഥവും കൊണ്ട് പുറത്തേക്ക് വന്ന് ഭക്തരുടെ നേരെ തീർത്ഥം തളിക്കുന്നതും ആ തീർത്ഥത്തിൽ ഒരു തുള്ളി ദേഹത്ത് വീഴുന്നതും വല്ലാതൊരു അനുഭൂതിയും ഒപ്പം വിശ്വാസത്തിൻ്റെ കണികകളിൽ ദേവിയുടെ അനുഗ്രഹവുമായി കരുതി ആത്മസംതൃപ്തിയിൽ മനം നിറയും. പിന്നീട് തീർത്ഥവും പ്രസാദവും വാങ്ങി ഭഗവതിക്ക് നേദിച്ച പായസത്തിൽ നിന്ന് ഒരൽപ്പം പായസം ഇലച്ചീന്തിൽ പ്രസാദമായി തരുന്നത് കഴിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് തിരികെ നേരത്തെ പറഞ്ഞ കുറഞ്ഞ ദൂരമുള്ള വഴിയിൽ കൂടി വീട്ടിലേക്ക് തിരിക്കും. പോരുന്ന വഴിയിൽ വയലിലെ വാഴത്തോട്ടത്തിൽ നിന്ന് ഒരു വാഴക്കൂമ്പ്, ഒരു പപ്പായ, അല്ലെങ്കിൽ മാമ്പഴക്കാലമായാൽ മാങ്ങ, കർക്കടകമായാൽ തകരയും താളും ചേമ്പിൻ തണ്ടും, അമ്പലപ്പറമ്പിൽ സമൃദ്ധിയായി വളരുന്ന തഴുതാമ തുടങ്ങിയ എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ കയ്യിലുണ്ടാവും. ഒന്നും കയ്യിൽ കണ്ടില്ലെങ്കിൽ നിരഞ്ജന സ്റ്റോറിലെ രാജീവൻ ചോദിക്കും, ഇന്നെന്താ കയ്യിലൊന്നും ഇല്ലാത്തത് എന്ന്. രാജീവൻ്റെ കടയിലിരുന്ന് അവനുമായി ചില നാട്ടുവർത്തമാനങ്ങളും സമകാലിക സംഭവങ്ങളും ചിലപ്പോൾ രാഷ്ട്രീയവും ചിലപ്പോൾ ഏതെങ്കിലും കവിതകളെക്കുറിച്ചോ ചർച്ച ചെയ്യുന്ന ഒരു പതിവ് കൂടി ആ നടത്തത്തിനുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ കടയിൽ മറ്റു വല്ലവരും ഉണ്ടായിരിക്കും. അവരും ആ ചർച്ചയിൽ പങ്കുചേരും. അതിൽ ചിലർ ഞാൻ അവിടുന്ന് ഇറങ്ങിയാൽ ഞാൻ കേൾക്കില്ല എന്ന് കരുതി പറയുന്ന ചില വാചകം

ചന്ദ്രൻ കൊണ്ട് മറ്റൊരു കുറി വരച്ച് പ്രഭാത ഭക്ഷണം കഴിക്കാനിരിക്കും. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അന്ന് വേണ്ടുന്ന ചില പ്രധാന ഓർമ്മപ്പെടുത്തലുകൾ അവൾ എന്നിലേക്ക് പകർത്തുന്നത്. ഭക്ഷണം കഴിച്ചാൽ പിന്നെ അവളും ഞാനും ഉമ്മറത്തായിരിക്കും. പത്രക്കാരൻ വലിച്ചെറിഞ്ഞ മുറ്റത്തുള്ള പത്രമെടുത്ത് അതിലേക്ക് കണ്ണുകൾ കൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തും. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. റേഡിയോ മലബാർ പത്രവിശേഷം കേട്ടാൽ പിന്നെ ഒരു ദിനപത്രവും വായിക്കണമെന്നില്ല. എങ്കിലും പത്രത്തിലൂടെ പ്രധാനമായും ചരമകോളവും പ്രാദേശിക വാർത്താ പേജും നോക്കും. പരിചയക്കാർ ആരെങ്കിലും ചരമകോളത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിലും മഹാമാരിയായ കോവിഡ് വന്നുപോയ ശേഷം ആയുസിൻ്റെ മറികരക്കെത്തുന്നതിനിടയിൽ മനുഷ്യനെ മടക്കയാത്രയ്ക്ക് വിളിക്കുകയാണല്ലോ ഇപ്പോൾ. മിക്ക ദിവസങ്ങളിലും മരണവീട്ടിൽ പോകുക എന്നതും ദിനചര്യയുടെ ഭാഗമായി മാറി. അങ്ങനെ ചരമകോളത്തിലൂടെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ഫോൺ കയ്യിലെടുക്കുക. അപ്പോഴേക്കും 8:30 അടുക്കുന്നുണ്ടാവും. മഹേഷിൻ്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ച് ആദ്യത്തെ തവണ അവൻ എടുക്കാതെ വന്നപ്പോൾ രണ്ടാമതൊന്നുകൂടി വിളിക്കാനൊരുങ്ങുമ്പോൾ അവൻ്റെ വിളി വന്നു. അതെടുത്തപ്പോൾ അവൻ ചോദിച്ചു, അറിഞ്ഞുവോ? ഇല്ല, എന്താണ് മഹേഷേ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ നമ്മുടെ ബാബുവേട്ടൻ മരണപ്പെട്ടു. ഏത് ബാബു എന്ന് ചോദിക്കുന്നതിനിടയിൽ അവൻ തന്നെ പറഞ്ഞു, തേങ്ങ ബാബുവേട്ടനെന്ന്. തെങ്ങുകയറ്റക്കാരൻ ബാബുവിനെയാണ് നാട്ടുകാർ അങ്ങനെ വിളിക്കാറ്. ബാബുവിന് എന്തു പറ്റി എന്ന എൻ്റെ ചോദ്യത്തിന് മുൻപ് തന്നെ മഹേഷ് പറഞ്ഞു, ഇന്ന് രാവിലെ 7 മുഹമ്മദ് ഹാജി വണ്ടിയും കൊണ്ടുവന്ന് വിളിച്ചപ്പോൾ വാതിൽ തുറക്കാത്തതുകൊണ്ട് അയാൾ അരവിന്ദൻ്റെ പീടികയിൽ വന്ന് പറഞ്ഞപ്പോഴാണ് അരവിന്ദനും കൃഷ്ണൻ നമ്പ്യാറും വിജയനും പപ്പൻ ഡ്രൈവറും കൂടി അവിടേക്ക് പോയി നോക്കിയത്. നേരം വെളുത്താൽ 6:30 ബാബു അരവിന്ദൻ്റെ പീടികയിൽ എത്തുന്നതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയി നോക്കിയത്. അപ്പോഴേക്കും ആൾ പോയിരുന്നു. രാത്രിയിൽ എപ്പോഴോ ആണ് സംഭവം. ഇനി ബാക്കിയുള്ളതെല്ലാം എങ്ങനെയാണ് മഹേഷ്? ഞാൻ ചോദിച്ചു. ഒന്നും അറിയില്ല. നമ്മുടെ മെമ്പർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ശരി മഹേഷ്, ഞാൻ അങ്ങോട്ട് എത്താം. ബാബു ഒരു ഒറ്റയാനായിരുന്നു. ഒറ്റയാനാണോ എന്ന് ചോദിച്ചാലോ? അല്ലതാനും. ബാബുവിൻ്റെ ഒരേ ഒരു സഹോദരിയെ നേരത്തെ തന്നെ വിവാഹം ചെയ്തയച്ചിരുന്നു. ആ സഹോദരിയുടെ ഇളയതായിരുന്നു ബാക്കി 3. ബാബുവിൻ്റെ 2 സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. മൂത്ത സഹോദരൻ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം 3 ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ. ബാബുവിനെ പോലെ തന്നെ പെട്ടെന്നുള്ള മരണമായിരുന്നു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബാബുവിനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ബാബു അതിനു വഴങ്ങിയില്ല. നല്ലൊരു കർഷകനായിരുന്ന അദ്ദേഹം മക്കൾ തന്നെ പോലെ ആവരുത് എന്ന് കരുതി നല്ലവണ്ണം പഠിപ്പിച്ചു. 2 സർക്കാർ ജോലിയിൽ കയറിയപ്പോൾ ഡിഗ്രി പാസ്സായ ശേഷം ബാബുവിനോട് നിരന്തരം അദ്ദേഹം സർക്കാർ ജോലിക്ക് ശ്രമിക്കാൻ പറയും. അപ്പോഴെല്ലാം ബാബു നാട്ടിലെ കൂട്ടുകാരുമായുള്ള സഹവാസത്തിൽ അതിനൊന്നും താല്പര്യം കാണിക്കാറില്ല. നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ബാബുവിൻ്റെ കയ്യൊപ്പ് പതിയും. ബാബു ഇല്ലാതെ ഒരു കാര്യവും നാട്ടിൽ കാണില്ല. ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോഴൊക്കെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരികയും ചെയ്യും. നാട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ സഹായിയായി നിൽക്കുകയും ചെയ്യുന്നതും മരണപ്പെട്ട വീടുകളിൽ ശവമടക്ക് കഴിയുന്നതുവരെയുള്ള കാര്യങ്ങളിൽ മുൻപിലുണ്ടാവുന്നതും ബാബുവിൻ്റെ നന്മ മനസ്സിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ യാത്രകളിൽ എവിടെയോ എങ്ങനെയോ പിഴച്ചുപോയ ബാബു നല്ലൊരു മദ്യപാനിയായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹത്തിനൊന്നും ബാബുവിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ബാബുവിൻ്റെ താളം തെറ്റിയ ജീവിതരീതി അച്ഛനെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു. അസുഖമൊന്നുമില്ലാത്ത ബാബുവിൻ്റെ അച്ഛനും ഒരു ദിവസം പെട്ടെന്നായിരുന്നു മരണപ്പെട്ടത്. അച്ഛൻ്റെ മരണശേഷം ബാബുവും അമ്മയുമായിരുന്നു വീട്ടിൽ. ആ ഇടക്കാണ് സഹോദരിക്ക് അർബുദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. വൈകി എത്തുന്ന ബാബുവിൻ്റെ സ്വഭാവത്തിൽ അമ്മയുടെ മനസ്സിലുള്ള വിഷമം മനസ്സിലാക്കിയ ബാബു അമ്മയെ സഹോദരിയുടെ സഹായത്തിനായി നിർത്താൻ എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടു നിർത്തി. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിൽ നിന്ന് അമ്മയെ പറച്ചു നടാൻ ബാബുവിന് വിഷമമുണ്ടായെങ്കിലും തൽക്കാലം അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളതായിരുന്നു ബാബുവിൻ്റെ മനസ്സിൽ. അസുഖമുള്ള സഹോദരിയുടെ സഹായത്തിനാണെന്ന് പറഞ്ഞാൽ അമ്മ അനുസരിക്കുകയും ചെയ്യും. മരുന്നുകളും കീമോയും അസുഖത്തേക്കാൾ കൂടുതൽ ആക്രമിച്ച സഹോദരിയുടെ ശരീരത്തെ അധികം വൈകാതെ മരണം വന്നു പുലുകി. പിന്നീട് മൂത്ത സഹോദരന്മാരുടെ തീരുമാനപ്രകാരം വീടിൻ്റെ അവകാശം അമ്മയുടെ കാലശേഷം ബാബുവിനെ വരത്തക്ക വിധവും വീടിൻ്റെ പറമ്പ് മുഴുവൻ ബാബുവിനും എഴുതിക്കോ എന്ന സഹോദരങ്ങളുടെ വാക്കുകൾ കേട്ട് ബാബു വെറുതെ അവരുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അല്ലെങ്കിലും വയൽ വരമ്പിലൂടെ മാത്രം നടന്ന് വീട്ടിലെത്താൻ വഴിയുള്ള പറമ്പും അഞ്ചാമ്പുരയും കുളിമുറിയും നീളവും വീതിയുമേറിയ കോലായിയും അതിലേറെ വലിപ്പമുള്ള 4 വലിയ മുറ്റവുമുള്ള തറവാട് വീടും സംരക്ഷിച്ചു നിർത്താൻ ഏട്ടന്മാർക്ക് താല്പര്യമില്ലായിരുന്നു. അത് നേരത്തെ ബാബുവിന് അറിയാമായിരുന്നു. അവർക്ക് റോഡരികിലുള്ള വസ്തുവിലാണ് കണ്ണുള്ളത് എന്നും ബാബു മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോഴും ബാബു പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എനിക്ക് ഈ വീടിൻ്റെ സ്വീകരണ മുറി മാത്രം മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. ആർക്കു വേണമെങ്കിലും എടുക്കാം. എനിക്കെന്തിന് വീടും സ്ഥലവും? അതായിരുന്നു ബാബുവിൻ്റെ തീരുമാനം. സ്വീകരണ മുറി എന്ന് പറയുന്ന പുറത്തെ വരാന്തയുടെ ഭാഗത്തുള്ള ഒരു വലിയ മുറിയായിരുന്നു ബാബുവിൻ്റെ ലോകം. വീടിൻ്റെ അകത്ത് കയറാതെ തന്നെ ആ മുറിയിലേക്ക് കടക്കാം. അതാകുമ്പോൾ ഇഷ്ടത്തിന് വന്ന് കിടക്കാം, ഇഷ്ടത്തിനിറങ്ങിപ്പോകാം. മറ്റൊന്നും എനിക്ക് വേണ്ട, ബാബു പറഞ്ഞു. സഹോദരി മരിച്ച ശേഷം അമ്മ വീണ്ടും തറവാട്ടിലേക്ക് വന്നിരുന്നു. തറവാട് വീട് ആർക്കും വേണ്ട എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ബാബു ഒരു നിർദ്ദേശം വെച്ചു. സഹോദരിക്ക് ഒരു പെൺകുട്ടിയല്ലേ, അവളുടെ പേർക്ക് എഴുതിക്കോ. അതാകുമ്പോൾ തറവാട് പാരമ്പര്യമനുസരിച്ച് പെൺകുട്ടിക്ക് കിട്ടുകയും ചെയ്യും. അവൾ ഇവിടെ വന്ന് താമസിച്ചാൽ അമ്മക്കൊരു കൂട്ടുമാവും. അങ്ങനെയാണ് ബാബുവിൻ്റെ നിർബന്ധപ്രകാരം അനന്തരവളുടെ പേരിലേക്ക് ആ വീട് എഴുതി വെച്ചത്. പക്ഷേ ആ വീട്ടിൽ അമ്മക്കധിക നാൾ താമസിക്കാൻ കഴിഞ്ഞില്ല.
അമ്മയും കൂടെ പിറപ്പായി ജനിച്ച മരണം വന്നു വിളിച്ചപ്പോൾ ഒരു നാൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ

0: അകന്നുപോയി. അതിനുശേഷം അനന്തരവൾ വല്ലപ്പോഴും വന്ന് വീട് തുറന്ന് വൃത്തിയാക്കി പോകുകയല്ലാതെ അവിടെ താമസിച്ചിരുന്നില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുവാൻ അവൾക്കായിരുന്നു നിയോഗം. അതുകാരണം അമ്മയുടെ തറവാട് വീട്ടിലൊന്നും വന്ന് താമസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിലും നഗരത്തിലെ വീട്ടിൽ നിന്ന് ഗ്രാമത്തിലെ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ അവരുടെ കൊച്ചുകുട്ടികൾക്ക് പോലും യാതൊരു താല്പര്യവുമില്ലായിരുന്നു. വല്ലപ്പോഴും വരുമ്പോൾ വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടാവും. ബാബു ഒന്നും ശ്രദ്ധിക്കാറില്ല. ബാബുവിൻ്റെ ഭക്ഷണമെല്ലാം കള്ളുഷാപ്പിലോ അരവിന്ദൻ്റെ കടയിലോ ആയിരിക്കും. പക്ഷേ ഒരു ദിവസം പോലും ജോലിക്ക് പോകാതെ ബാബു വെറുതെ നിൽക്കുകയില്ല. ഉച്ചവരെ എല്ലുമുറിയെ പണിയെടുക്കും. തെങ്ങുകയറ്റ തൊഴിലാളികൾ നാട്ടിൽ കുറവായതുകൊണ്ട് തന്നെ ബാബുവിന് എന്നും ജോലിയുണ്ടാവും. മറ്റുള്ളവർ തെങ്ങിൽ കയറിയാൽ 60 രൂപ വാങ്ങുന്നിടത്ത് ബാബു 50 രൂപയെ വാങ്ങുകയുള്ളൂ. ജോലിയുടെ കാര്യത്തിൽ വളരെ കണിശതയുമുണ്ടായിരുന്നു. ഉച്ചക്ക് മുൻപേ ബാബുവിനെ കണ്ടുറപ്പിച്ചാൽ യാതൊരു മാറ്റവുമില്ലാതെ കൃത്യമായി പിറ്റേന്ന് രാവിലെ ജോലിക്കെത്തിയിരിക്കും. അതാണ് ബാബു. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ബാബുവിൻ്റെ ലെവലാകെ മാറും. അതിനിടയിൽ പോകുന്ന വഴിയിലോ മറ്റോ കറിക്ക് അരക്കാൻ തേങ്ങയില്ല, ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ചു തരുമോ ബാബു എന്ന് ചോദിച്ചാൽ അതിന് കാശൊന്നും വാങ്ങാതെ തേങ്ങയിട്ട് കൊടുക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഉപകാരങ്ങളൊക്കെ ബാബുവിൻ്റെ ദിനചര്യയിൽ ഉള്ളതാണ്. അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ കള്ളുഷാപ്പിലും ബാറിലും കൊടുത്ത് തീർക്കും. നാളേക്ക് എന്ന് പറഞ്ഞൊരു സമ്പാദ്യം ബാബുവിൻ്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. ഒരാളോടും യാതൊരു ബാധ്യതയും കടപ്പാടുമില്ലാതെ ജീവിതം. എത്ര മദ്യപിച്ചാലും അതിരാവിലെ ഉണരുക എന്നത് ബാബുവിൻ്റെ ഒരു ശീലമായിരുന്നു. ഉണർന്നാൽ അരവിന്ദൻ്റെ ചായപ്പിടികയിൽ നിന്ന് ഒരു ചായ കഴിച്ചുകൊണ്ട് ബാബു തൻ്റെ ദിവസം തുടങ്ങുകയായി. അതിനിടയിൽ തന്നോട് ഇഷ്ടം തോന്നിയ ഒരുവളെ പറ്റി സംസാരത്തിനിടയിൽ ഒരിക്കൽ ബാബു പറഞ്ഞതോർക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒറ്റയാനായി കഴിയുന്നത് എന്ന അവളുടെ ചോദ്യത്തിന് ബാബു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്, ഒറ്റയാനായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് ഇരട്ടയായി ജീവിക്കാൻ കഴിയുമോ? പറ്റും, അവൾ തലതാഴ്ത്തി പറഞ്ഞു. അങ്ങനെ ഇരട്ടയാവണ്ട എന്ന് തീരുമാനിച്ചതാ ഞാൻ പണ്ടേ. ജീവിത തടവറയാണ് ഈ ഒറ്റപ്പെട്ട വാസമെന്ന് പലരും പറയുമെങ്കിലും എനിക്കിത് അതിർവരമ്പ് ഒന്നുമില്ലാതെ ആസ്വാദനത്തിൻ്റെ സ്വർഗമാണ്. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ സന്തോഷിച്ചോ സങ്കടപ്പെട്ടോ ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളോ ഇല്ലാതെയാണെൻ്റെ ജീവിതം. ഇനി ഈ രാക്കളം വിട്ടൊഴിയും വരെ ഇങ്ങനെ തന്നെ ബാധ്യതയില്ലാതെ ജീവിതം ഒരു സുഖമാടോ? ബാബുവിനോട് ഇഷ്ടം കാണിച്ചവളോട് ബാബു പറഞ്ഞ മറുപടി കേട്ടപ്പോൾ വല്ലാതൊരു അനുഭവമായിരുന്നു ഉണ്ടായത്. ഞാനും പറഞ്ഞു, ബാബു അർത്ഥശൂന്യമായ ജീവിതത്തിനൊരു മാറ്റമുണ്ടാവട്ടെ, അവൾക്കിഷ്ടമാണെങ്കിൽ സ്വീകരിക്കൂ. മറുപടി ഒരു ചെറു ചിരിയിലൊതുക്കി ബാബു അവിടുന്ന് നടന്നു നീങ്ങി, തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ. ജോലിയിൽ ചിലപ്പോൾ ബാബുവിനെ കൂട്ടാൻ വണ്ടിയും കൊണ്ട് ആൾ വരും, അല്ലെങ്കിൽ ബാബു അവിടെ എത്തിച്ചേരും. അതിനിടക്ക് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ സമയമുണ്ടെങ്കിൽ ഞാനെത്തും, ഇല്ലെങ്കിൽ നാളെ കാണാമെന്ന് പറയുന്നതായിരുന്നു ബാബുവിൻ്റെ ശീലം. ജോലി ചെയ്ത് കിട്ടുന്ന കൂലിയിൽ അരവിന്ദൻ്റെ കടയിലെ അന്നുള്ള പറ്റു തീർത്ത ശേഷമേ മറ്റെങ്ങും ബാബു പോവുകയുള്ളൂ. അരവിന്ദൻ്റെ കടയിലെ ക്യാഷ് മേശയ്ക്ക് മുകളിൽ വെച്ചിട്ടുള്ള വൃദ്ധസദനത്തിലെയും അമ്പലത്തിലെയും ഭണ്ഡാരപ്പെട്ടിയിൽ ഒരു നിശ്ചിത തുക എന്നും ബാബു നിക്ഷേപിക്കും. കള്ളുഷാപ്പിലേക്കോ ബാറിലേക്കോ പോകുമ്പോഴും ഒറ്റക തന്നെയായിരിക്കും ബാബു. തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടാവുകയുമില്ല. അങ്ങനെയുള്ള ഒരു ഒറ്റയാനായിരുന്നു ബാബു. ഇനി എങ്ങനെയാണ് ബാബുവിൻ്റെ മരണാന്തര കർമ്മത്തിനുള്ള ചെലവെല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് മരണവീട് ലക്ഷ്യമാക്കി വയൽ വരമ്പിലൂടെ നടന്നു. വീട്ടിലെത്തുമ്പോൾ പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും എല്ലാം അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അകത്ത് പായയിൽ ഉറങ്ങിക്കിടക്കുന്നതുപോലെ തന്നെയാണ് ബാബുവിനെ കണ്ടത്. തൊട്ടടുത്തൊരു കുപ്പിയിൽ വെള്ളവുമുണ്ട്. തലേ ദിവസം ഉടുത്ത ലുങ്കി പുതച്ചുകൊണ്ടാണ് കിടപ്പ്. ഹൃദയാഘാതമാണ് മരണകാരണം എന്ന നിഗമനത്തിലെത്തിയിരുന്നു എല്ലാവരും. അത് പാരമ്പര്യവുമാണല്ലോ. പോലീസിൽ അറിയിക്കണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് ബാബുവിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സഹോദരൻ പറഞ്ഞു. അതിൽ നാട്ടുകാർക്കും എതിർപ്പില്ലായിരുന്നു. പഞ്ചായത്ത് മെമ്പർ അത് ശരിവെച്ചുകൊണ്ട് മരണാന്തര കർമ്മത്തിലേക്ക് വേണ്ടുന്ന നടപടികൾ ആരംഭിച്ചു. ആംബുലൻസ് വിളിച്ചു, അതിനുള്ള കാശ് കൊടുക്കണം. പഞ്ചായത്ത് ശ്മശാനത്തിൽ കൊടുക്കുവാനുള്ള കാശും വേണം. സഹോദരനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് മഹേഷ് പറഞ്ഞത്, ഞാൻ അത് ചെയ്തോളാം, നമുക്കതേക്കുറിച്ചെല്ലാം പിന്നീട് സംസാരിക്കാമെന്ന് മെമ്പറും പറഞ്ഞു. അപ്പോഴും സഹോദരനൊന്നും പറഞ്ഞതില്ല. ബാബുവിൻ്റെ ശരീരം 2-3 പേരെടുത്ത് കുളിമുറിയിലേക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. മുറിയിലെ അയലിൽ അലക്കിയിട്ട നിലയിൽ കണ്ട ഒരു കാവിമുണ്ടും ഒരു ഷർട്ടും എടുത്ത് മറ്റൊരാൾ കൂടെ പോയി. നാട്ടിൽ മരണപ്പെട്ടവരെ കുളിപ്പിക്കാൻ ബാബുവിനൊപ്പം മുന്നിട്ടിറങ്ങുന്ന മോഹനൻ ബാബുവിൻ്റെ കുപ്പായക്കീശ പരിശോധിച്ചു. കാവിലെ തെയ്യത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു സമ്മാന കൂപ്പണായിരുന്നു ആ കീശയിലുണ്ടായിരുന്നത്. മോഹനൻ വെറുതെ പെറുവിറുത്തു. കള്ളൻ ഒരു ഉറുപ്പിക പോലും കീശയിൽ വെച്ചില്ല. വല്ലാതൊരു പഹയൻ തന്നെ. കുളിപ്പിച്ച് ഷർട്ടും കാവിമുണ്ടും ഉടുപ്പിച്ച് ഉമ്മറത്ത് കൊണ്ടുവച്ച പായയിൽ ബാബുവിനെ കിടത്തി. പഞ്ചായത്ത് മെമ്പർ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. ഒരു മിനിറ്റ് മൗന ദുഃഖം ആചരിക്കുവാനും പറഞ്ഞു. ശേഷം ശരീരം ആംബുലൻസിൽ കയറ്റി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. കൂടെ കുറച്ചുപേർ അവരവരുടെ ബൈക്കിലും മറ്റുമായി അവരുടെ കൂടെ പോയി. മരണാന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ ആരും ബന്ധുക്കളായി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മറ്റൊരു മദ്യപാനിയായ ഗോപാലൻ ഞാൻ കർമ്മം ചെയ്തോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ മെമ്പർ പറഞ്ഞു, അതൊന്നും ഇനി വേണ്ടപ്പാ. അങ്ങനെ അടക്കമെല്ലാം കഴിഞ്ഞു എല്ലാവരും അരവിന്ദൻ്റെ പിടിയിലേക്ക് തിരിച്ചെത്തി. അപ്പോഴേക്കും അരവിന്ദൻ രാവിലെ അടച്ചിട്ട കട തുറന്ന് ചായ ഒരുക്കിയിരുന്നു. വേണ്ടുന്നവർ അവിടുന്ന് ചായ കഴിച്ചു. ഇന്ന് ചായ കുടിച്ചവരാരും പൈസ തരണ്ട, അത് ബാബുവിന് വേണ്ടിയാണെന്ന് കരുതിക്കോളൂ, അരവിന്ദൻ പറഞ്ഞു. ശ്മശാനത്തിൽ 3000 രൂപയും 1000 രൂപയെങ്കിലും ആംബുലൻസിനും വാടകയായി ചെലവായിട്ടുണ്ടാവില്ലേ മഹേഷിന്, അരവിന്ദൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. എന്നാലും അവൻ്റെ ഏട്ടനുണ്ടായിട്ട് ഒന്നും പറഞ്ഞില്ല എന്നത് വല്ലാതൊരനുഭവമായിരുന്നു. ഒരു തുണ്ട് ഭൂമി പോലും ബാബു വാങ്ങിയിരുന്നില്ല എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും അയാൾ അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. വല്ലാതൊരു മനുഷ്യൻ തന്നെ. ബാബു പോയപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയാ? എന്തിനാ ഇങ്ങനെ ഇയാൾ ഉണ്ടാക്കി വെക്കുന്നത്? ഇതെല്ലാം മനുഷ്യർക്കൊരു പാഠം തന്നെയാണോ? അടുക്കാട്ട് നാരായണൻ പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം ശരിവെച്ചുകൊണ്ട് അവിടെ കൂടിയവരെല്ലാം അതിൽ ചേർന്നു. ബാബുവിൻ്റെ സഹോദരനെ കുറ്റപ്പെടുത്തി. എല്ലാവരും അവിടുന്ന് പിരിഞ്ഞുപോയി. നാട്ടുകാരെല്ലാം പോയതുപോലെ തന്നെ ബാബുവിൻ്റെ സഹോദരനും ഭാര്യയും അപ്പോൾ തന്നെ തിരിച്ചുപോയിരുന്നു. ബാബു മരിച്ച ദിവസമായിരുന്നു കാവിലെ തെയ്യം തുടങ്ങുന്നത്. ഉച്ചക്ക് മുത്തപ്പനെ മലയിറക്കലോടുകൂടി തുടങ്ങി പിറ്റേന്ന് ഉച്ചയോടുകൂടി എല്ലാം സമാപിക്കും. തെയ്യത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടുന്ന തുക സമാഹരിക്കുന്നതിന് ഒരു സമ്മാനക്കൂപ്പൻ അടിച്ച് കമ്മിറ്റി വിതരണം ചെയ്തിരുന്നു. തെയ്യത്തിന് വന്നവരും ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു സംസാരം. ബാധ്യതയില്ലാതെ ആർക്കും ഭാരമാകാതെ അവൻ കടന്നുപോയി. ഒരു കണക്ക് നോക്കിയാൽ ബാബു ഭാഗ്യവാനാ, ചിലരങ്ങനെ അഭിപ്രായപ്പെട്ടു. പിറ്റേന്ന് തെയ്യം കഴിഞ്ഞ് സമ്മാനക്കൂപ്പൻ നറുക്കെടുത്തപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിത്തെറിച്ചു പോയത്. ഒന്നാം സമ്മാനമായ 5000 രൂപ ബാബു എടുത്ത കൂപ്പണായിരുന്നു നറുക്കുവന്നത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി അത്ഭുതവും അതിലേറെ അതിശയവുമായിരുന്നു മൈക്കിലൂടെ സമ്മാനമടിച്ച വിവരം ഭാരവാഹികൾ വിളിച്ചു പറയുമ്പോൾ കേട്ടവർക്കുണ്ടായത്. അവിടെയും ബാബു ഒരാൾക്കും ബാധ്യത വെച്ചില്ല എന്നത് വല്ലാതൊരു അനുഭവമായിരുന്നു. മരണാന്തര കർമ്മത്തിന് മഹേഷ് ചെലവഴിച്ച തുക സമ്മാനത്തുകയിൽ നിന്ന് എടുക്കുവാൻ എല്ലാവരും മഹേഷിനെ നിർബന്ധിച്ചു. മഹേഷ് തനിക്ക് ചെലവായ തുകയെടുത്ത് ബാക്കി കാവിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് എല്ലാവരുടെയും സമ്മതത്താലെ തിരിച്ചുകൊടുത്തു. മരണത്തിൽ പോലും ആർക്കും ഞാനൊരു ബാധ്യത ആവരുത് എന്ന് ബാബുവിൻ്റെ മനസ്സ് കൊതിച്ചിട്ടുണ്ടാവാം. ആരോ നിശ്ചയിക്കപ്പെട്ടതുപോലെ കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയാതെ ചില രേഖപ്പെടുത്തലുകൾ നമ്മൾ പോലും അറിയാതെ നമ്മിലേക്ക് അദൃശ്യ സ്പർശമായി എത്തിച്ചേരും. അത് ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ മൺമറഞ്ഞു പോകുമ്പോഴാകാം. നാട്ടിടങ്ങളിലെ ചർച്ചകളിൽ വല്ലപ്പോഴും കയറി വരുന്ന ഒരു കഥാപാത്രമായി ശേഷിപ്പുകളൊന്നുമില്ലാതെ ഒരൊറ്റയാൻ ചിലരുടെ ഓർമ്മകളിലെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവാം.
1: നന്ദാത്മജൻ കുതേരി എഴുതി അവതരിപ്പിച്ച ഒറ്റയ്ക്കൊരാൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ് രമ്യശ്രീ പ്രജിത്ത് എഴുതിയ നീറുന്ന വിങ്ങലുകൾ. ആലപിക്കുന്നത് രജനി M.K.

0: രമ്യശ്രീ പ്രജിത്ത് എഴുതിയ നീറുന്ന വിങ്ങലുകൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രജനി എം കെ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് സന്ദർശനത്തിൽ മുൻഗണനയെന്ന് ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഫ്രാൻസിലെ നീസ് നഗരത്തിൽ ഭാരത് ഇന്നവേറ്റ്സ് എന്ന പരിപാടിയോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആരംഭിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ഇമ്മാനുവൽ മാക്രോണുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രത്യേക ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം നേതാക്കൾ വിലയിരുത്തും. ഫ്രാൻസിലെ പരിപാടികൾക്ക് ശേഷം നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യയിൽ സന്ദർശനം നടത്തും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 1993 സ്ലോവാക്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് ഇതാദ്യമാണ്. വ്യാപാരം, നിക്ഷേപം, ഓട്ടോമൊബൈൽ നിർമ്മാണം, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ സഹകരണത്തിന് പുതിയ സാധ്യതകൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വീണ്ടും ഫ്രാൻസിലെത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും ക്ഷണിക്കപ്പെട്ട മറ്റ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. June 18 പ്രധാനമന്ത്രി പാരീസിലെത്തും. കൂടുതൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് മേളയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഇന്ത്യയിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിർമ്മാണം, ബഹിരാകാശം, സെമി കണ്ടക്ടർ, ഡ്രോൺ തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് ലോകത്തിലെ തന്നെ മുൻനിര സ്റ്റാർട്ടപ്പ് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്നും ഇതിലെ പല വിജയഗാഥകളും ചെറുകിട നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും യുവാക്കളാണ് രചിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ ടി വി സോമനാഥൻ NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അന്വേഷണം ദേശീയ അന്തർദേശീയ നടപടിക്രമങ്ങൾക്കനുസരിച്ച് ഊർജിതമായി തുടരുകയാണെന്ന് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു. അപകട കാരണം കൃത്യമായി കണ്ടെത്തുമെന്നും വ്യോമയാന സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. നിപ സംശയത്താൽ നടത്തിയ എല്ലാ പരിശോധനകളും ഇതുവരെ നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വീണുകിട്ടിയ ആയുധം പോലെ അവർ ഇതിനെ ഉപയോഗിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. ദേവസ്വം ബോർഡിലെ അഭിഭാഷക നിയമനം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഭക്തജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രാജിവെച്ചുവെന്ന് മന്ത്രി മറുപടി നൽകി. നിപ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ ഫലവും നെഗറ്റീവായി. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 3 പേരുടെ ഫലമാണ് നെഗറ്റീവായത്. നിപ ബാധിതരുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു ക്വാറന്റീനിലുള്ള ഇവർ. അതിനിടെ നിപ ബാധയെക്കുറിച്ച് പഠിക്കാനും സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കുവാനും കേന്ദ്ര സംഘം കോഴിക്കോട്ടെത്തി. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധരാണ് എത്തിയത്. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യമേഖല സജ്ജമാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ മുൻകരുതൽ എടുത്തതായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം പ്ലീഡർ നിയമനം നിർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തരമായി ഇത് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂമിൽ നിന്ന് നിപ ബാധിത പ്രദേശവാസികളെ വിളിക്കുവാൻ അനുവാദം നൽകാത്തതിനെതിരെ പി എ മുഹമ്മദ് റിയാസ് എം എൽ എ പ്രതിഷേധിച്ചു. കൺട്രോൾ റൂമിലെ ജീവനക്കാർക്ക് മാത്രം എവിടെ നിന്ന് ഫോണിൽ വിളിക്കുവാൻ അനുമതി നൽകിയാൽ മതിയെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു എം എൽ എയുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മലപ്പുറത്ത് നിലവിൽ 5 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് പയ്യോളിയിലും 3 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വയനാട്ടിൽ ഇന്നലെ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം വയനാട്ടിൽ 16. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും. രാവിലെ തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. കെ എസ് ആർ ടി സിയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ രാവിലെ പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നിർവഹിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ജി എസ് ശ്രീധർ.
1: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ, ഇലഞ്ഞി, അശോകം, രുദ്രാക്ഷം, ചന്ദനം, അകിൽ തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
0: പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന് നൽകും. മലയാള സാഹിത്യത്തിൽ സുഭാഷ് ചന്ദ്രന്റെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ജോർജ് ഓണക്കൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ജൂൺ 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു നിര്യാതനായി. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് മുരാരി ബാബു. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വി എൻ അൻസൽ നിര്യാതനായി. ചന്ദ്രിക, മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്ന അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. മൃതദേഹം വൈകിട്ട് കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-4 അമേരിക്കയുടെ വിജയം. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 വീതം നേടി. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലാണ് മത്സരം. ഇന്ന് ഉച്ചയ്ക്ക് 3 സ്കോട്ട്ലാൻഡ് അയർലൻഡിനെയും രാത്രി 7 ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെയും 11 വിൻഡീസ് ന്യൂസിലാൻഡിനെയും നേരിടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിൽ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഒരു നിശ്ചിത പ്രദേശത്തെ 1-ലധികം മൊബൈൽ ഫോണുകളിലേക്ക് ഒരേ സമയം അടിയന്തര സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന സെൽ ബ്രോഡ്കാസ്റ്റ് സേവനം താൽക്കാലികമായി നിർത്തിവെച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 ചാരുകസേര. ഇതിൽ തെക്കൻ പാട്ടുകളെക്കുറിച്ച് കേൾക്കാം. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

നാട്ടുവിശേഷം. തലശ്ശേരി ചേറ്റംകുന്ന് വലിയ ചെറുക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് തുടങ്ങി മറ്റന്നാൾ വരെ വെള്ളാട്ടം നടക്കും. പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച മിഥുന സംക്രമ പൂജ, ഉഷപൂജ, ദേവീപൂജ, ഗുളികൻ ദൈവത്തിൻ്റെ പൂജയും കലശവും പൊടിക്കളം ഭഗവതിയുടെ കരിങ്കലശം, അന്നദാനം എന്നിവയുണ്ടാകും. നട തുറന്ന സമയങ്ങളിൽ മറികൊത്തൽ ചടങ്ങ് നടത്താം. ഊരത്തൂർ ഇളം കരുമകൻ ക്ഷേത്രത്തിലെ മിഥുനമാസ പൂജയ്ക്കായി സംക്രമ ദിവസമായ തിങ്കളാഴ്ച നട തുറക്കും. വിശേഷാൽ പൂജകൾ, മാതൃസമിതിയുടെ പുരാണ പാരായണം, അന്നദാനം എന്നിവയുണ്ടാകും. കണ്ണൂർ കോളേജ് ഓഫ് കോമേഴ്സും 10 ലാംഗ്വേജ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ജപ്പാൻ തൊഴിലവബോധ സെമിനാർ തിങ്കളാഴ്ച രാവിലെ 10 കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസിൽ നടക്കും. ഡയറക്ടർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

ലോകവയോജന അതിക്രമ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹിക നീതി വകുപ്പും വിദ്യാർത്ഥികൾക്ക് റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ വയോജന അതിക്രമ വിരുദ്ധ ദിനാചരണ തീമായ ബോധവൽക്കരണത്തിനപ്പുറം വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ ഫലപ്രദമാക്കുക എന്ന വിഷയത്തിലാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി മത്സരം സംഘടിപ്പിക്കുന്നത്. മൊബൈൽ ഫോണിൽ എടുത്ത റീലിന് ഒരു മിനിറ്റിൽ താഴെ മാത്രമേ ദൈർഘ്യം പാടുള്ളൂ. റീൽസിൽ ജാതിമത, രാഷ്ട്രീയ, ലിംഗപരമായ അധിക്ഷേപങ്ങളോ വിവാദ പരാമർശങ്ങളോ ഉണ്ടാവരുത്. മികച്ച റീലുകൾക്ക് സമ്മാനം നൽകും. dschokannur@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഇന്ന് വൈകിട്ട് 3 മണിക്കകം റീൽ ലഭ്യമാകണം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാക്കുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിലെത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ധൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
3: ഭാരത് കി ഢാൽ ഔർ ഭാരത് കി തൽവാർ ബൻ കർ റഹി ഹൈ. ഹാലി മേ ഓപ്പറേഷൻ സിന്ദൂർ മേ ഭീ ഹംനെ യഹി ഭാവന ആപ് സബ്കെ അന്ദർ ദേഖി ഹൈ. യദി ഹം ഉതനാ ബഡ ഓപ്പറേഷൻ സഫലതാപൂർവക് അൻജാം ദേ പായേ തോ ഉസ്കെ പീച്ചേ ഹമാരെ ഇൻഡിജിനസ് പ്ലേറ്റ്ഫോം കെ സാത്ത് സാത്ത് ഹമാരി എയർഫോഴ്സ് കെ ട്രെയിൻ കറേജിയസ് ഔർ ഡിസിപ്ലിൻഡ് ഓഫീസർസ് കാ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ താ.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാന്റിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. TMC MLA മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സമയം 15 മിനിറ്റ് ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. അഗ്നിദേവൻ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

കളിവാക്കി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ചിറ്റൂർ ഗോപിയാണ് ഗാനരചന, മനോജ് കൃഷ്ണനാണ് സംഗീതം. ആലപിക്കുന്നു മനോജ് കൃഷ്ണൻ. സമഗാനലയഭാവം, സുഖസാന്ദ്ര മധുര സംഗീതം.

അടുത്ത ഗാനം വിജയ് യേശുദാസും ചിത്രയും ആലപിച്ചതാണ്. ബേബി ജോൺ കലയന്താണിയുടെ ഗാനരചന, ജിൻഡോ ജോൺ, ലിസി കെ ഫെർണാണ്ടസ് എന്നിവർ സംഗീതമൊരുക്കിയ ഗാനം സ്വർഗം എന്ന ചിത്രത്തിൽ നിന്ന്.

ഭരണിക്കാവ് ശിവകുമാർ രചിച്ച് എ ടി ഉമ്മ റീനമൊരുക്കി രാജപരമ്പര എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനം സ്നേഹിക്കാൻ പഠിച്ചൊരു മനസ്സെ, സ്നേഹം നിനക്കൊരു നിർവൃതിയോ, മോഹിക്കാൻ കൊതിച്ചൊരു മനസ്സെ, മോഹം നിനക്കൊരു സൗന്ദര്യമോ.

യേശുദാസ് ബിച്ച തിരുമല രചിച്ച ഗാനം, എ ടി ഉമ്മറിന്റെ സംഗീതം, ചിത്രം രാജവീഥി, സിംഹാസനങ്ങൾ വിട പറഞ്ഞു.

അടുത്ത ഗാനം ഹിഷാം, റിനു റസാഖ് എന്നിവർ ആലപിച്ചത്. നവീൻ മാരാറിന്റെ ഗാനരചന, ഷാൻ റഹ്മാന്റെ സംഗീതം. ചിത്രം ഓം ശാന്തി ഓശാന.

0: യേശുദാസ് ആലപിച്ച ശ്രീകുമാരൻ തമ്പി രചിച്ച ഒരു ഗാനമാണ് എടുത്തത്. സംഗീതം എസ് പി വെങ്കടേഷ്. ചിത്രം എല്ലാരും ചൊല്ലണ്.
1: താനം താനം താനം സുഖം.

എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും ആലപിക്കുന്നു. ഇതൊരു മൊഴിമാറ്റം നടത്തിയ ചിത്രമാണ്. പൂവച്ചൽ ഗാദറാണ് ഗാനരചന. രാം ലക്ഷ്മൺ സംഗീതമൊരുക്കിയ ഗാനം ഇണപ്രാവുകൾ എന്ന ചിത്രത്തിൽ നിന്ന്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ ഈണമൊരുക്കിയ ഗാനം സന്ധ്യാരാഗം എന്ന ചിത്രത്തിലേത്. പി ജയചന്ദ്രനും എൻ വി ഹരിദാസുമാണ് ഗാനം ആലപിക്കുന്നത്. സ്നേഹം സർവസാരം, ഇത് പാവം കവിയുടെ മോഹം.

യുദ്ധകാന്ഡം എന്ന ചിത്രത്തിലെ ഗാനം, യേശുദാസ് ആലപിച്ച ഗാനം, ഒ എൻ വി കുറുപ്പിൻ്റെ ഗാനരചനയിൽ പിറന്നതാണ്. സംഗീതം കെ രാഘവൻ.

0: ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-30, 7592-94-28-17, 8547-92-20-20.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തുവരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഭാസുരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കിടേഷാണ് ഈണമൊരുക്കിയത്. ചിത്രയാലപിക്കുന്നു.

കാവേരി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. കാവാലം നാരായൺ പണിക്കർ രചിച്ച്, വി ദക്ഷിണാമൂർത്തിയും ഇളയരാജയുമാണ് സംഗീതമൊരുക്കിയത്. എം ബാലമുരളി കൃഷി ആലപിക്കുന്നു.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത.
2: ഇപ്പോൾ സംസാരിക്കുന്നു വെള്ളിപ്പാലൻ വലിയ കുറുപ്പ് സ്ഥാനിക്കന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത സംഘാംഗം ശ്രീ സേതുമാധവൻ.
3: ശിവായ പെരുമാളീശ്വരടം. കൊട്ടിയൂർ പെരുമാളീശ്വരന്റെ വൈശാഖ യാഗോത്സവത്തിന്റെ പ്രഥമ ചടങ്ങായ നെയ്യാട്ടത്തിന് വെള്ളിപ്പാലൻ വലിയ കുറുപ്പ് സ്ഥാനികന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃതക്കാരിൽ ഒരംഗമാണ്. എറാമല ഇടവന നെയ്യമൃത മഠത്തിലാണ് കൊട്ടിയൂർ പെരുമാളീശ്വരന്റെ വൈശാഖ യാഗോത്സവം. അതിൻ്റെ പ്രഥമ ചടങ്ങ് നെയ്യാട്ടമാണ്. ഈ നെയ്യാട്ടത്തിന് രണ്ട് സ്ഥാനികരാണ്, വില്ലിപ്പാലൻ വലിയ കുറുപ്പും തെമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരും. വില്ലിപ്പാലൻ വലിയ കുറുപ്പിന് കടത്തനാട് ഇരുവനാട് ദേശത്തായിട്ട് ഏതാണ്ട് 25 മഠങ്ങളും, തെമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാർക്ക് ഇരുവനാട്ടിൽ ഏതാണ്ട് 50 മഠങ്ങളുമാണ് ഉള്ളത്. ഇവർ മേടമാസത്തിൽ ചോതിനാളിൽ വ്രതം നൽകുന്നു. ഇരുവനാട്ട് വ്രതത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കടത്തനാടൻ പ്രദേശത്തുള്ള നെയ്യമൃതക്കാരുടെ വ്രതം. അതായത് മേടമാസത്തിലെ ചോതിനാളിൽ കടത്തനാട്ടിലുള്ള നെയ്യമൃത വ്രതക്കാർ അവരവരുടെ മഠത്തിൽ പ്രവേശിക്കുന്നു. ചോതി നാൾ മുതൽ തിരുവോണ നാൾ മുതൽ മഠത്തിൽ നിന്ന് പ്രവേശിച്ചതിന് ശേഷം തിരുവോണ നാളിൽ പ്രത്യേക പഞ്ചഗവ്യ പൂജ ചെയ്ത് ഇത് സേവിച്ച് തിരുവോണ നാൾ മുതൽ അവരുടെ രണ്ടാം ഘട്ടം, വ്രതത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. തിരുവോണ നാൾ മുതൽ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ സ്വീകരിച്ച് അവർ അങ്ങനെ ഉണ്ടാകുന്ന പ്രാർത്ഥനകളൊക്കെ തന്നെ പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് മകം നാൾ വരെ മഠത്തിൽ കൂടുന്നു. അതിന് മകത്തിന് ശേഷം കടത്തനാട്ടിലുള്ള നെയ്യമൃതക്കാരെ അക്കരെ കടന്ന് അവരവരുടെ സന്ദേശങ്ങളിൽ ഏതാണ്ട് 7.5 സന്ദേശമാണ്. അതിൽ ഞങ്ങൾ ഉളവിലും പെരുമാൾ മഠം സന്ദേശത്തിലാണ്. പെരുമാൾ മഠം സന്ദേശത്തിൽ പെരുമാൾ മഠം, എടവന മഠം, അയ്യപ്പൻകാവ് മഠം മഠങ്ങളാണ് ഉള്ളത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് സന്ദേശങ്ങളിലും ആൾക്കാർ കൂടി അവിടെ നിന്ന് അന്ന് മകന്നാളിൽ കലശം കൊളിച്ച് മഠത്തിൽ പ്രവേശിക്കുന്നു. അതിന് ശേഷം നെയ്യ് എഴുന്നള്ളിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്. അതായത് നെയ്യ് എടുക്കേണ്ട നെയ്ക്കിണ്ടി കൊടുക്കുവാനുള്ള കയറ് പിരിക്കുക, അതിനെ ഉള്ള മടല് അടിച്ച് ചകരിയാക്കി ചൂടി പിരിച്ച് കയറാക്കി വെക്കുന്നു. അത്തം നാളിൽ കാലത്ത് സന്ദേശത്തിൽ നിന്ന് കിണ്ടിയിൽ നെയ്യിനെ ഇറച്ചു നെയ്യമൃത് കുംഭമായിട്ട് ഓങ്കാരം മുഴക്കിക്കൊണ്ട് പ്രാർത്ഥനയോടു കൂടിയിട്ട് യാത്ര പുറപ്പെടുന്നു. ഒന്നാം ദിവസത്തെ യാത്ര വൈകിട്ടോടുകൂടി എടയാർ ഇല്ലത്ത് അവസാനിപ്പിക്കുന്നു. എടയാർ ഇല്ലത്ത് നെയ്യമൃത കിണ്ടികൾ കെട്ടി അന്നവിടെ താമസിച്ച്, അപ്പോൾ എടയാർ ഇല്ലത്ത് ഞങ്ങളുടെ സ്ഥാനികനായ വെള്ളിപ്പാലൻ വലിയ കുറുപ്പിൻ്റെ കലശപാത്രവും എത്തിയിട്ടുണ്ടാകും. പിറ്റേ ദിവസം കാലത്ത് വെള്ളിപ്പാലൻ വലിയ കുറുപ്പിൻ്റെ കലശപാത്രം എടയാറ്റിൽ നിന്നും ഓങ്കാരം മുഴക്കിക്കൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ മറ്റ് നെയ്യമൃതക്കാർ ഓങ്കാരം മുഴക്കി നെയ്ക്കിണ്ടിയുമായിട്ട് യാത്ര തുടരുന്നു. അന്ന് ഉച്ചയോടുകൂടിയിട്ട് മണത്തന എത്തുന്ന നെയ്യാമൃതക്കാർ മണത്തന ചെപ്പാലം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അവരുടെ നെയ്ക്കിണ്ടികൾ കെട്ടുന്നു. കുറുപ്പിൻ്റെ കലശപാത്രം ക്ഷേത്രത്തിൽ ഇറക്കി വെക്കുന്നു. അതേപോലെ തന്നെ അവിടെ തെമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ കലശപാത്രവും എത്തിയിട്ടുണ്ടാകും. അന്ന് ചെപ്പാരം മണത്തന ചെപ്പാരം ക്ഷേത്രത്തിൽ തങ്ങുന്ന നെയ്യമൃതക്കാർ പിറ്റേ ദിവസം കാലത്ത് സ്ഥാനികന്മാരായ വെള്ളിപ്പാലൻ വലിയ കുറുപ്പും തെമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാറും ഒരേ സമയത്ത് കലശപാത്രം അവിടെ നിന്ന് ഓങ്കാരധ്വനിയോടുകൂടിയിട്ട് എഴുന്നള്ളിക്കുന്നു. തൊട്ട് പിന്നാലെ എല്ലാ നെയ്യമൃതക്കാരും അവരുടെ നെയ്യമൃത കിണ്ടികൾ പ്രത്യേക ഓങ്കാര ധ്വനി മുഴക്കിക്കൊണ്ട് യാത്ര തുടരുന്നു. യാത്ര ഏതാണ്ട് ഉച്ചയോടുകൂടി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തുന്നു. ഇക്കര കൊട്ടിയൂർ

0: ബാവലിപ്പുഴ കരയിൽ പ്രത്യേകം സജ്ജമാക്കിയ തറയിൽ അവരുടെ നെയ്യമൃതുകണ്ടികൾ വെച്ച് അതിനെ പ്രത്യേക തരത്തിൽ അതിനുള്ള രക്ഷയൊക്കെ ചെയ്ത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വന്ന് വിശ്രമിക്കുന്നു. ശേഷം വൈകുന്നേരത്തോടുകൂടി മുതിരേരി കാവിൽ നിന്നും വാളെഴുന്നള്ളിച്ച് തിരുമേനി എത്തുന്നതോടുകൂടിയിട്ട് അടിയന്തരക്കാർ, പടിഞ്ഞാറ്റ നമ്പൂതിരി സമുദായം തുടങ്ങിയ എല്ലാ അടിയന്തരക്കാരും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഈ യാത്രയിൽ സംഗേശം മുതൽ മണത്തന ചപ്പാരം വരെ ഓങ്കാരധ്വനി ഒരു പ്രത്യേക ശൈലിയിൽ ഓ എന്നിങ്ങനെയുള്ള പ്രത്യേക ഓങ്കാരധ്വനിയോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുക. ഈ യാത്ര കൊട്ടിയൂരിൻ്റെ കുറച്ചകലെയുള്ള പാമ്പറമ്പൻ തോട്ടിൻ്റെ എത്തി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന മാറ്റിക്കൊണ്ട് ഹരിഗോവിന്ദ വിളിയോട് കൂടിയിട്ടാണ് എല്ലാ നെയ്യമൃതുകാരും അവരുടെ നെയ്ക്കിണ്ടികളും കലശപാത്രവും ഒക്കെ എഴുന്നള്ളിക്കുക. ഇങ്ങനെ അടിയന്തരക്കാർ അക്കരെ എത്തി അവരവിടെ ചോതി വിളക്ക് തെളിയിച്ചാൽ നെയ്യമൃതുകാർ അവരവരുടെ നെയ്ക്കിണ്ടികളും എടുത്തുകൊണ്ട് ഹരിഗോവിന്ദ വിളിയോട് കൂടിയിട്ട് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും തിരുവഞ്ചിറ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നെയ്യമൃതുകണ്ടികൾ അതാത് സ്ഥാനങ്ങളിൽ കെട്ടിയിടുകയും ചെയ്യുന്നു. പിന്നീട് ഇതിനു വേണ്ടിയുള്ള പ്രാരംഭ ചടങ്ങുകൾ ആരംഭിക്കുകയായി. സമുദായം തിരുമേനിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നു. അയതിരെ വില്ലിപ്പാലൻ വലിയ കുറുപ്പിനും തിമേങ്ങാടൻ മൂത്തനമ്പിയാർക്കും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള ഒരവസരം കൊടുക്കുകയും അങ്ങനത്തെ അടിയന്തര യോഗത്തിന് ശേഷം പിന്നെ നാളം തുറക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. ഒട്ടനവധി തിരുമേനി മാറിയിരുന്നത് കൊണ്ട് പെരുമാളീശ്വരൻ്റെ സ്വയംഭൂ നാളം അതിലെ അഷ്ടബന്ധം നീക്കി മുഴുവനും വെളിവാക്കിയതിനു ശേഷം അത് പ്രത്യേകം മെഴുകൊക്കെ ചെയ്തതിനു ശേഷം നെയ്യാട്ടത്തിനുള്ള രാശിവെളിയായി. നെയ്യാട്ടത്തിനുള്ള രാശിവെളി കഴിഞ്ഞാൽ ഉടനെ തന്നെ വില്ലിപ്പാലൻ വലിയ കുറുപ്പിൻ്റെയും തെമ്മേങ്ങാടൻ മുത്ത നമ്പ്യാരുടെയും കലശപാത്രം ആടുന്നു. അതിനുശേഷം കണക്കപ്പുള്ള പട്ടവല പ്രകാരമുള്ള ഓരോ നെയ്യമൃത മടക്കാറെയും പ്രത്യേകം പ്രത്യേകം വിളിച്ചുകൊണ്ട് അവരുടെ നെയ്ക്കിണ്ടികൾ ഭഗവാന് ആടുന്നു. ആ ഒരു ധന്യമായ നിമിഷത്തിൽ പ്രത്യേക പ്രാർത്ഥനയോടു കൂടിയിട്ട് എല്ലാ നെയ്യമൃതുകാരും ആ മണിത്തറയിൽ നിന്നുകൊണ്ട് ഇത്രയും ദിവസത്തെ അവരുടെ വ്രതത്തിൻ്റെ ധന്യത പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനയോടുകൂടി ഭണ്ഡാരം പെരുക്കിക്കൊണ്ട് അവിടെ നിന്നും പിൻവാങ്ങുന്നു.
1: വെല്ലിപ്പാലൻ വലിയ കുറുപ്പ് സ്ഥാനിക്കന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത സംഘാംഗം ശ്രീ സേതുമാധവനാണ് ഇപ്പോൾ സംസാരിച്ചത്.

0: Sportswear, Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836.
1: 9447-371-836.
0: 8078-502-836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ഹലോ നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം പ്രീമിയർ വാട്ടർ വാഷ് കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ് സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ് ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു ടൂ വീലർ ത്രീ വീലർ ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു വി കെയർ കാർ വാഷ് കരേറ്റ അംഗൻവാടി റോഡ് ഉരുവച്ചാൽ പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു ഫോൺ 9207244177

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു മലബാറിന്റെ മധുരസ്വരം, റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീ തരംഗം. ഇതിൽ മേധാ പട്കറെക്കുറിച്ച് കൂടുതലറിയാം. 8:00 സിനി സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 ചാരു കസേര. തെക്കൻ പാട്ടുകളെക്കുറിച്ച് കൂടുതലറിയാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. 6:05 കൃഷ്ണകുമാർ കണ്ണോത്ത് അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ രാവണപുത്രി എന്ന വയലാറിന്റെ കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 മട്ടന്നൂർ സ്റ്റിച്ചുവെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. അവതാരകരായി ശ്രോതാക്കൾ എത്തുന്ന പരിപാടിയിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ പ്രമീള ടീച്ചർ തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 പത്രവിശേഷം. തുടർന്ന് ചിത്രപരിചയം. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സ്ത്രീതരംഗം പുനഃപ്രക്ഷേപണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ സന്തോഷ് ചേച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയുടെ റേഡിയോ നാടകരൂപം കേൾക്കാം. അവതരിപ്പിക്കുന്നു റെഡ് സ്റ്റാർ ബാലവേദി കൂട്ടുകാർ ഉരുവച്ചാൽ. 9:00 നാടകനേരം. ഇതിൽ അസുരഗോത്രം നാടകത്തിൽ അഭിനയിച്ച ശ്രോതാക്കളുടെ അനുഭവങ്ങളുമായി നാടക ചർച്ച. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 5325.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः जतिन शर्मा। आदौ मुख्य वार्ताः। प्रधानमन्त्री नरेन्द्र मोदी अद्य फ्रांस स्लोवाकिया देशयोः षड्दिवसीय यात्रायै प्रस्थितः। तेनोक्तं यत् इयं यात्रा फ्रांस देशेन सह आर्थिक सांस्कृतिक सम्बन्धान् स्लोवाकिया देशेन च सह द्विपक्षीय सम्बन्धान् सुदृढीकर्तुं केन्द्रिता भविष्यति। प्रधानमन्त्री नरेन्द्र मोदी फ्रांस देशस्य एवियन नगरे आयोज्यमाने G7 शिखर सम्मेलने अपि भागं भजिष्यति। केन्द्रीय गृहमन्त्री अमितशाहः सीमवर्ती जनपदेषु जनसांख्यिकीय परिवर्तन विषये उच्चस्तरीयोपवेशनस्य आध्यक्षम् अकरोत्। असमस्य जोरहाट वायुसेना केन्द्रे भारतीय वायुसेनायाः N-32 विमानं दुर्घटनाग्रस्तं जातम्। अपि च धर्मशालायां भारत अफगानिस्तान देशयोः मध्ये प्रथम एकदिवसीय क्रीडायां पणकं विजित्य भारतेन प्रथमं कन्दुकक्षेपणं स्वीकृतम्। अथ वार्ताः विशदीकृत्य। प्रधानमन्त्री नरेन्द्र मोदी अद्य फ्रांस स्लोवाकिया देशयोः षड्दिवसीय यात्रायै प्रस्थितः। गमनात् प्राक् प्रदत्ते एकस्मिन् वक्तव्ये तेन प्रोक्तं यत् भारतस्य रणनीतिक दृष्टिकोणे फ्रांस देशस्य विशिष्ट स्थानं वर्तते। तेनोक्तं यत् अस्याः यात्रायाः मुख्यलक्ष्यं भारत फ्रांस देशयोः आर्थिक सांस्कृतिक सम्बन्धानां सुदृढीकरणम् इत्यस्ति। भारतीय समयानुसारं रात्रौ 10:30 प्रधानमन्त्री फ्रांस देशस्य नीस नगरं प्राप्स्यति। प्रधानमन्त्रिणः आगमनात् पूर्वमेव नीस नगरे स्थितैः प्रवासी भारतीय समुदायस्य सदस्यैः नवोद्योग संस्थापकैः उद्योगपतिभिश्च महान् उत्साहः प्रदर्शितः। अत्राशास्यते यत् इयं यात्रा यूरोपेन सह भारतस्य सम्बन्धान् दृढीकरिष्यति। अस्माकं वार्ताहरेण सूचितं यत् प्रधानमन्त्रिणः स्वागतीकर्तुं तत्र महत्यः सज्जाः विहिताः। प्रवासी भारतीयाश्च प्रधानमन्त्रिणा सह संवादं कर्तुम् उत्सुकाः सन्ति। अद्यत्वे प्रायः 10,000 भारतीय छात्राः फ्रांस देशे अध्ययनरताः सन्ति। सहैव उभावपि देशौ 30,000+ पर्यन्तम् एतां संख्यां 30,000 यावत् प्रापयितुं कार्यरतौ वर्तेते। फ्रांसदेशेन 18 वर्षतः 35 वर्षपर्यन्तानाम् आयुवर्गीयाणां कृते 5 वर्षीय शेंगेन वीजा सहैव 2 वर्षीय शिक्षापरक कार्यानुमतिः एवमेव युवा व्यावसायिक योजनायाश्च नवीन द्वाराणि उद्घाटितानि। आकाशवाण्या सह संवादे फ्रांसदेशे नियुक्तः भारतस्य राजदूतः श्री संजीव सांगला इत्यसौ सबलं प्रोक्तवान् यत् प्रधानमन्त्रिणः इयं यात्रा उभयदेशयोः जनानां पारस्परिक सम्बन्धान् दृढयिष्यति। अत्रान्तरे प्रधानमन्त्रिणा प्रोक्तं यत् तस्य इयम् ऐतिहासिक स्लोवाकिया यात्रा द्विपक्षीय सम्बन्धान् प्रबलीकरिष्यति। यात्रावधौ प्रधानमन्त्री स्लोवाकिया देशस्य नेतृभिः सह प्रमुखक्षेत्रेषु सहयोगं वर्धयितुम् उच्चस्तरीय चर्चामपि विधास्यति। स्लोवाकिया यात्रां परिसमाप्य प्रधानमन्त्री नरेन्द्र मोदी अस्य मासस्य 16-17 च दिनांके आयोज्यमाने G7 शिखर सम्मेलने भागं ग्रहीतुं पुनः फ्रांस देशं गमिष्यति। प्रधानमन्त्रिणा स्पष्टीकृतं यत् G7 सम्मेलने भारतस्य इयम् उपस्थितिः वैश्विकपटले देशस्य वर्धमानं गौरवं तथा च अन्यदेशानां भारतमालक्ष्य दृढविश्वासं प्रदर्शयति। तेन एतदपि प्रोक्तं यत् भारतं निरन्तरं 8वां G7 सम्मेलने आमन्त्रितम्। अन्ततः प्रधानमन्त्री जून मासस्य 8वें दिनांके पेरिस नगरे स्वयात्रां समापयिष्यति, यत्र सः फ्रांस देशस्य राष्ट्रपतिना इमैनुएल मैक्रॉन इत्यमुना सह विवाटेक 26,000+ भागं भजिष्यति। गृहमन्त्री अमितशाहः अद्य जनसंख्या परिवर्तनमधिकृत्य सभायाः अध्यक्षताम् अकरोत्। अपि च जनसंख्या आयोगं निर्दिष्टवान् यत् सीमवर्ती जनपदेषु जनसंख्यायाः परिवर्तनविषये अध्ययनं कुर्यादिति। सभायां श्रीशाहः आयोगं परिस्थितेः समीक्षार्थम् आदेशं प्रदत्तवान्। विगतमासे केन्द्र प्रशासनेन अवैध प्रवासने अन्य असामान्य कारणैः च जनसंख्यायां परिवर्तन विषये अध्ययनार्थं उच्चस्तरीय समितेः गठनं कृतम्। भारतीय वायुसेनया असमराज्यस्य जोरहाट क्षेत्रे अद्य प्रातः AN-32 विमान दुर्घटनायां पञ्च वायुसैनिकानां निधने शोकः प्रकटितः। एकस्मिन् सामाजिक पटले प्रकाशिते सन्देशे भारतीय वायुसेनया सूचितं यत् स्क्वाड्रन लीडर प्रशांत सिंहः, फ्लाइट लेफ्टिनेंट शुभम कुमारः, सार्जेंट जितेन्द्र शर्मा, वायुखेमा राम कुमावतः, अग्निवीरः वायु दानिश आलम च अस्यां विमान दुर्घटनायां पञ्चतत्वे विलीनाः। वायुसेना शोक संतप्त परिवाराणां प्रति संवेदनां प्रकटितवती। रक्षामंत्री राजनाथ सिंहः AN-32 विमान दुर्घटनायां पञ्च वायुसैनिकानां निधने शोकं प्रकटितवान्। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाष्य तन्त्रांशे अपि समुपलब्धो भविष्यति। उत्तराखण्डस्य देहरादूनस्थितायां भारतीय सैन्य अकादम्यां 58-100 दीक्षांत संचलनम् अतीव वैभवेन आयोजितम्। भारतीय सेनायाः शौर्य परम्परायां अद्य 81-400 नूतनाः युवाधिकारिणः सम्मिलिताः अभवन्। अत्रावसरे राष्ट्रपति पदासीना द्रौपदी मुर्मुः समीक्षा अधिकारित्वेन अस्य भव्य संचलनस्य निरीक्षणम् अकरोत्। अयमुत्सवः छात्र सैनिकानां कठोर सैन्य प्रशिक्षणस्य सफलतापूर्वकं समापनस्य प्रतीकमासीत्। दीक्षांत समारोहे युवाधिकारिणः अनुकरणीय अनुशासनं निष्ठां सैन्यभावनां च प्रदर्श्य अतीव सुस्पष्टं संचलनं कृतवन्तः। अकादम्याः इतिहासे महिला छात्र सैनिकानां दीक्षांत समारोहं विशिष्ट कीर्तिमानत्वेन वर्णयन्ती राष्ट्रपतिः अवदत् यत् इदं देशे महिला नेतृत्व युतस्य विकासस्य दिशि प्रेरणास्पदमस्ति।
1: I am specially delighted to see 9 women cadets. This is watershed moment in the history of IMA. It is not only a milestone in the history of India's defense forces, but also an inspiring example of India's march towards women-led development. I am sure that many more women cadets will join the academy.
0: श्रीमती मुर्मुः युवाधिकारिणः प्रबोधितवती यत् ते जीवने निरन्तरं शिक्षार्थिनः भवेयुः, साहसिक निर्णयान् स्वीकुर्युः, सहैव सुरक्षा समाह्वानानि सम्मुखीकुर्वन्तः नैतिक नेतृत्वस्य प्रदर्शनं कुर्युः।
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. I urge you to be lifelong leaders, learners, courageous decision makers and ethical leaders. As army officers, you will be responsible for leading, guiding and caring for the soldiers.
0: रक्षामन्त्रिणा राजनाथसिंहेन अद्य नूतन नियुक्तेभ्यः भारतीय वायुसेनायाः अधिकारिभ्यः प्रबोधितं यत् परिवर्तिते सुरक्षावातावरणे तैः ड्रोन विमानानाम् उपग्रहाणां रोबोटिक्स सदृशाणां युद्धप्रविधीनां प्रयोगो विधेयः। सः अद्य हैदराबाद नगरस्य डुण्डिगल स्थितायां वायुसेना अकादम्यां 17-200 संयुक्त दीक्षांत संचलनस्य निरीक्षणं कुर्वन्नासीत्। तेनोदीरितं यत् आधुनिक युद्ध पद्धतौ बहूनि परिवर्तनानि जातानि, अतः अधिकारिभिः नवीन युद्ध प्रणालिभिः रणनीतिभिश्च सह निरन्तरं स्वज्ञानं परिष्करणीयम्। अत्रावसरे रक्षामन्त्रिणा राष्ट्रिय रक्षा अकादम्यां प्रशिक्षिताः महिला छात्र सैनिकानां प्रथम गणः अपि वायुसेनायाम् औपचारिक रूपेण नियुक्तः। एताः महिलाः गतवर्षे NDA इत्यतः उत्तीर्णाः भूत्वा शाखा विशिष्ट प्रशिक्षणार्थं वायुसेना अकादम्यां प्रविष्टवत्यः। भारत अफगानिस्तान देशयोः मध्ये प्रथम एकदिवसीय क्रीडा धर्मशालायां प्रवर्तते। आदौ पणकं विजित्य भारतेन प्रथमं कन्दुकक्षेपणं स्वीकृतम्। अन्तिमवार्ता लेखन समयं यावत् अफगानिस्तानेन चतुक्षेपचक्रेषु द्वयोः क्रीडकयोः हानौ 24 धावनांकाः रचिताः। इति वार्ताः।
2: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം, സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിങ്ങുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
6: ഉച്ചയോടെ കലക്ടറിയിലെത്തിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
4: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
8: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടുപേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
4: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ് ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ

0: സാവിത്രി.
1: ആ ഖദീജ, എന്തേനു?
0: കുറച്ച് ചാണകം എടുത്തോട്ടെ.
1: ഇതിപ്പോ ഇങ്ങനെ പുതിയതായിട്ട് ചോദ്യമൊക്കെ എപ്പോ എടുക്കുന്നതല്ലേ?
0: അല്ല, ഇപ്പൊ ചാണകത്തിനെല്ലാം ഭയങ്കര വിലയല്ലേ. എനിക്ക് ഞാൻ പൈസ ഒന്നും ഇപ്പൊ തരത്തില്ലല്ലോ. നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ വെള്ളം എടുക്കുന്നു, അതുകൊണ്ട് പൈസ ഒന്നും വേണ്ടാന്ന്.
1: എല്ലാത്തിനും കണക്ക് പറഞ്ഞ് ജീവിക്കാൻ പറ്റോ ഖദീജ?
0: എല്ലടോ, ആന്ന പശുവിന് ഒരു ക്ഷീണം പിടിച്ച പോലെ.
1: എന്താന്നറിയില്ല, ഒരാഴ്ചയായി ഇങ്ങനെ. എനിക്കാണേ ബേജാറായിട്ട് വയ്യ.
0: നീ അതിന് വെള്ളമൊന്നും കൊടുത്തിട്ടില്ലേ? ഒരു ഉഷാറ് കുറവ്.
1: ആരെങ്കിലും പട്ടിണി കൂടുക പശുവിനാ? ഞാൻ മൃഗഡോക്ടറെ വിളിച്ചിനെ.
0: എനിക്ക് വന്നിട്ടില്ല അവര്.
1: ഇല്ല, തിരക്കാന്ന്, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. എന്നാ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തമില്ല. ഒന്ന് കഴിയുമ്പോ ഒന്ന്, ഒന്ന് കഴിയുമ്പോ ഒന്ന്.
0: അല്ല, നീ കുറച്ച് തീറ്റപ്പുല്ലും അതെല്ലാം മാരിയിട്ട് കൊടുക്ക്.
1: തിന്നുന്നില്ല,
0: ഭക്ഷണം കഴിക്കുന്നില്ല,
1: തീറ്റൊക്കെ കുറവന്നെ.
0: അതെയാ? ഇത് നമ്മളെ മാഷ് വരുന്നുണ്ട് കേട്ടാ. ഇത് മാഷോട് ചോദിച്ചാ മതി. ചില ദിവസം മാഷ് പറഞ്ഞുതരും. ചെങ്ങത്തെല്ലാം കുറച്ച് ആൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. ഈ പശു
1: ഇങ്ങനെ
0: വിങ്ങത്തി പോയി. നീ ചോദിച്ചു നോക്ക്
1: മാഷെ, ഒന്ന് നിക്കോ.
2: എന്തോ സാവിത്രി, രണ്ടുപേരും തൊഴുത്തിനെടുത്താണല്ലോ.
0: ഞാൻ ചാണം വരാൻ വന്നേ മാഷെ.
2: അപ്പൊ ചാണകത്തിന് വിലയൊന്നും കൊടുക്കുന്നില്ല. നല്ല വളരെ വില കൂടിയ ഒരു സാധനമാണ് ഇത്.
1: അയൽക്കാര് തമ്മിൽ ഇങ്ങനെ വില പറയേണ്ട ആവശ്യമുണ്ടോ മാഷെ?
0: ഞാൻ ഓക്ക് കഞ്ഞിന്റെ വെള്ളം കൊടുക്കലുണ്ട്. അപ്പൊ ഓള് പറയും വിലയൊന്നും വേണ്ട.
2: കഞ്ഞിവെള്ളം അത്ര മോശമൊന്നുമല്ലോ.
0: വിലയുള്ള സാധനം തന്നെയല്ലേ മാഷെ.
2: ഒരു പരസ്പര സഹായ സഹകരണ സംഘമാണ് രണ്ടുപേരും. വളരെ നല്ല കാര്യം. അപ്പൊ എന്താ വിളിച്ചത്? എന്താണ് സാവിത്രി?
1: പശുവിനെ കണ്ടില്ലേ, ഒരാഴ്ചയായിട്ട് എന്തോ ഒരു ക്ഷീണമൊന്നും തിന്നുന്നില്ല, പാലും കുറവ്.
2: ഒരു വിളർച്ച പോലെ അല്ലേ? ഒരാഴ്ചയായോ? ആശുപത്രിയിലൊന്നും പോയില്ലേ?
1: ആ ഡോക്ടർ വിളിച്ചിന്, തിരക്കാന്ന്, രണ്ടു ദിവസം കഴിഞ്ഞാ വരാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം മാറോ നോക്കി, കുറച്ച് എന്റേതായിട്ടുള്ള കുറെ ഇതൊക്കെ നോക്കി, പക്ഷേ ഒന്നും കുറവില്ല.
2: ഒരു സ്വയം ചികിത്സ ഒക്കെ നോക്കിയല്ലേ? പക്ഷെ സാവിത്രി, കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്ത് ഹാളില് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ നമ്മളെ വെറ്റിനറി സർവകലാശാലയിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ പങ്കെടുത്തിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. സാവിത്രിയും കൂടി പങ്കെടുത്താല് ഈ കന്നുകാലികൾക്കൊക്കെ വരുന്ന ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ.
1: ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടായത്. ഇനിയിപ്പോ പോണം.
2: തീർച്ചയായിട്ടും നമ്മളിപ്പോ രോഗം വന്നിട്ടില്ലല്ലോ നമ്മളെ ചികിത്സിക്കുന്നത്. കന്നുകാലി വളർത്തുള്ളവരൊക്കെ അവർക്കുണ്ടാവാൻ സാധ്യതയില്ല ചില രോഗങ്ങളെ കുറിച്ചും അതിന്റെ പ്രതിവിധികളെ കുറിച്ചും അതുപോലെ വരാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് രണ്ടു മൂന്ന് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ കേട്ട ഒരു കാര്യം വെച്ച് സാവിത്രിയുടെ പശുവിന് എനിക്കൊന്ന് വിളർച്ചയാണെന്നാ തോന്നുന്നത്. ഒന്നൊക്കെ വിളർച്ചയായിരിക്കും, അല്ലെങ്കിൽ വീരബാധയായിരിക്കും. വീരമരുന്നൊക്കെ കൊടുത്തിരുന്നോ?
1: അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്.
0: എല്ലാം പക്ഷേ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇവർക്കും കൊടുക്കാനുണ്ട്. പശുവിനും കൊടുക്കാനുണ്ട്. വീരാന്റെ ഗുളികയല്ലോ
2: അത്. പിന്നെന്താ ഖദീജ, അതും ഒരു ജീവിയല്ലേ?
0: അതെ അതെ.
2: നമ്മളിപ്പോ നാട് വിര, ഉരുണ്ട വിര, പത്ര വിര, ഇത് മൂന്നുമാണ് കന്നുകാലികളിൽ കാണുന്ന സാധാരണ കാണപ്പെടുന്ന വിരകള്. നാടുവിരയും ഉരുണ്ടവിരയും പത്രവിരയും. ഇത് അതിന്റെ കൊടലിലും ആമാശയത്തിലും ഒക്കെ കാണപ്പെടുകയാണ്. ഇത്തരം വിരകൾ അവിടെയാണ് അത് ഉണ്ടാവുക. അത് കൊടലിലെ ഒരു ശ്ലേഷ്മ സ്ഥലം, അതായത് നമ്മുടെ ആമാശയത്തിന്റെ ഭിത്തികൾ അത് ആക്രമിക്കും. അത് ആക്രമിക്കുമ്പോൾ അവിടെ രക്തസ്രാവം ഉണ്ടാകും. അതിനോടനുബന്ധിച്ച് കുടൽ ഭിത്തിയിൽ വ്രണങ്ങൾ ഉണ്ടാകും. അത് കൊണ്ട് നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റില്ല. ആഹാരം കഴിക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്താവും?
1: ക്ഷീണം
2: വരും, ഇതുപോലെ വിളർച്ച വരും. അതുകൊണ്ട് ആദ്യമേ ശ്രദ്ധിച്ചാൽ വലിയ അപകടം ഒഴിവാക്കാൻ പറ്റും. മറ്റൊന്ന് പരാദരോഗങ്ങളാണ്. പരാദരോഗം എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിൽ പരാദങ്ങളുണ്ട്. ഒന്ന് രക്തത്തിലുള്ളതും രണ്ടാമത്തത് ബാഹ്യ പുറത്തുള്ള പരാദങ്ങളുമാണ്. ഈ രക്തത്തിലെ പരാദത്തിന് പലതരത്തിൽ പനികൾ, ഈ പട്ടുണ്ണിപ്പനി, വട്ടൻ പനി, ചുവപ്പ് ദീനം, പണ്ടൊക്കെ ഉള്ള പേരുകളാണ്. പലതരത്തിൽ പനികളൊക്കെ വരും പശുക്കൾക്കൊക്കെ. അതൊക്കെ ഈ പിന്നെ രക്തത്തിലുള്ള പരാദങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില അസുഖങ്ങളാണ്. അത് രക്തകോശത്തെ നശിപ്പിക്കും, രക്തക്കുറവുണ്ടാക്കും. ആ രക്തക്കുറവുണ്ടായാലും നമ്മൾ എന്ത് സംഭവിക്കും? അതിന് ക്ഷീണം, അല്ലെങ്കിൽ വിളർച്ച വരും. അതാണ് ഈ ചെള്ളും പേനൊക്കെയാണ് ബാഹ്യ പരാദങ്ങൾ.
0: കന്നുകാലികളുടെ
2: മേക്കം ധാരാളം ഉണ്ടാകും. അതും ഈ രക്തം വലിച്ചു കുടിക്കുമല്ലോ, അതൊക്കെ രക്തം വലിച്ചു കുടിക്കും. രക്തം കുറഞ്ഞാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിളർച്ചയും.
1: ഖദീജ, പശുവിന്റെ മേത്തുള്ളതിന് ചെള്ളുന്നല്ല, നല്ല ഓമനത്തുള്ള പേരാ വിളിക്കുന്നത്, ഉണ്ണീന്നോ?
0: നമ്മള് നായ്ക്കല്ലടോ ചെള്ളു എന്ന് പറയുന്നത് അല്ലേ. അല്ല മാഷെ, ഇതിനൊപ്പം ഒരു പരിഹാരം ഉണ്ടാവൂലേ? ഇതെല്ലാം എങ്ങനെയാണ് ക്ഷീണെല്ലാം മാറ്റുന്നത്?
2: പരിഹാരം നമ്മൾ പറയണമെങ്കിൽ ആദ്യം അതിന്റെ കാരണങ്ങൾ പറയണല്ലോ. നമ്മളിപ്പോ ബാഹ്യ പരാദങ്ങളും ആന്തരിക പരാദങ്ങളും എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ നമുക്ക് ഇതൊക്കെ പരിഹരിക്കാൻ പോഷകമൂലകങ്ങൾ അടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കുന്ന വേണം. ഖദീജയുടെ കഞ്ഞിവെള്ളം മാത്രം കൊടുത്താൽ പോരാ.
0: ഞാൻ നേരത്തോളോട് പറഞ്ഞു നീ മര്യാദക്ക് ഭക്ഷണം പോയി കൊടുക്കായിട്ടാന്ന്. ഞാൻ
1: പരുത്തിക്കുരു ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആരാ പയ്യനെ നോക്കുക?
2: നമ്മൾ ഈ ഇതൊക്കെ കുറച്ചും കൂടി അത്യുൽപാദന ശേഷിയുള്ള പശുക്കളാണ്. അപ്പോൾ പണ്ടത്തെ നാടൻ പശുക്കൾക്ക് നമ്മുടെ നാടൻ ആഹാരങ്ങൾ മതിയാവും. പക്ഷെ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾക്ക് ഒരു സമീകൃതമായ ആഹാരങ്ങൾ, അതിൻ്റെ ആഹാരത്തിലെ ധാതു ലവണങ്ങളുടെ ഒരു ശതമാനം പെർസെൻറ്റേജ് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് പറ്റിയ ശാസ്ത്രീയമായ തീറ്റക്രമം തന്നെ നമ്മൾ പിന്തുടരണം. ഇപ്പം നമ്മൾ ധാതു ലവണങ്ങളും ജീവകങ്ങളും, നമ്മൾ വിറ്റാമിൻ എന്ന് പറയില്ലേ, നമുക്കുള്ള പോലെ തന്നെ, മനുഷ്യന്മാർക്കുള്ള പോലെ തന്നെ, അതിൻ്റെ കുറവ് കൊണ്ടാണ് കന്നുകാലികൾക്ക് ഇതുപോലെ വിളർച്ചയൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ഇരുമ്പ്, കോപ്പർ, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ ശരീരത്തിന് ആവശ്യമുണ്ട്.
1: മനുഷ്യരെ
2: പോലെ തന്നെ കന്നുകാലികൾക്കും ശരീരത്തിന് ആവശ്യമുണ്ട്. ഇത് ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. അതുപോലെ മണ്ണിൽ ഈ ധാതുക്കളുടെ അഭാവം കാരണം തീറ്റപ്പുല്ല് വേണ്ടത്ര ഉണ്ടാവില്ല. അപ്പം മണ്ണിലുണ്ടെങ്കിലല്ലേ മണ്ണിൽ വളരുന്ന തീറ്റപ്പുല്ലുണ്ടാവുള്ളൂ.
1: അപ്പം
2: മണ്ണിൽ നമ്മൾ പലതരത്തിൽ മലിനീകരണം ചെയ്യുന്നതുകൊണ്ട് മണ്ണിൽ ഈ പറഞ്ഞ മൂലകങ്ങൾ, ധാതുക്കൾ കുറവായിരിക്കും. അവിടെ അവിടെ വളരുന്ന പുല്ലുകൾക്ക് അത് കുറവായിരിക്കും. അത് തിന്നുന്ന പശുക്കൾക്കും ആ മൂലകങ്ങൾ കുറവായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കും, കന്നുകാലികൾക്ക് വിളർച്ച ബാധിക്കും. അപ്പോൾ തീറ്റപ്പുല്ലിൽ വേണ്ടത്ര ഇത്തരം മൂലകങ്ങൾ നമ്മൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി വേണം അതിന് കൊടുക്കാൻ.
1: ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നു. അമ്മ എങ്ങനെയാണോ പശുവിനെ നോക്കിയത് അതുപോലെ ഞാൻ.
0: ഉണക്കപ്പുല്ലിലുണ്ടാവില്ലേ മാഷ് ഇതേപോലെയല്ലോ?
2: ഉണക്കപ്പുല്ലിലുണ്ടാവും. പക്ഷെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പൊ ഏതായാലും മൃഗഡോക്ടർ കാണുന്നുണ്ടല്ലോ. അവര് നമ്മുടെ ധാതു ലവണങ്ങൾ അടങ്ങിയ മിശ്രിതങ്ങൾ, അതിനെ ധാതു ലവണ മിശ്രിതം എന്ന് പറയും. ഒരു കന്നുകാലിക്ക്, അത് കറവയുള്ള കന്നുകാലി അല്ലാത്ത കിടാവ്, അതിനൊക്കെ പറ്റുന്ന മിശ്രിതങ്ങളുണ്ടാവും. അത് നമ്മൾ വിപണിയിൽ കമ്പോളത്തിൽ കിട്ടും. പീടിയെ പോയിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പശുവിൻ്റെ വയറെപ്പോഴും നിറഞ്ഞു കാണും, കാരണം അതിന് കത്തീജയുടെ കഞ്ഞിവെള്ളവും അല്ലെങ്കിൽ ഉണക്കപ്പുല്ലൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വയറ് നിറഞ്ഞത് കൊണ്ട് മാത്രം അതിന് ആവശ്യമുള്ളത് കിട്ടില്ലല്ലോ. അതെ, ആവശ്യമുള്ള ധാതു ലവണങ്ങൾ നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് പലതരത്തിൽ അസുഖങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഈ ക്ഷീണവും അല്ലെങ്കിൽ ആഹാരം കഴിക്കാത്തൊരവസ്ഥയും വിളർച്ചയായിട്ട് നമ്മൾ കണ്ട് ചികിത്സിക്കാൻ തുടങ്ങരുത്. അതുകൊണ്ട് അത് വളരെ ശാസ്ത്രീയമായി ഒരു മൃഗഡോക്ടറുടെ പരിശോധനയിലൂടെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മൾ എന്നാലും കുറച്ച് ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ അന്നത്തെ സെമിനാറിൽ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കണ്ണിന് താഴെ ഭാഗത്ത് ശ്ലേഷ്മ സ്ഥലത്തിൻ്റെ നിറവ്യത്യാസം, കണ്ണിനെ തൊട്ട് താഴെയാണ് ഈ ശ്ലേഷ്മ സ്ഥലം എന്നൊരു ഭാഗം ഉണ്ടാവുക, അതിൽ നിറവ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് വിളർച്ചയുടെ ഒരു കാര്യമായ ലക്ഷണമാണ്. പിന്നെ സാധാരണഗതിയിൽ അതിന് ആ ഭാഗം ചുവപ്പ് നിറമായിട്ട് വരുമ്പം വിളർച്ച വളരെ കൂടുതൽ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിളർച്ച ബാധിച്ച കന്നുകാലികൾ അതിൻ്റെ തീവ്രത അനുസരിച്ച് ചെറിയ ചുവപ്പോ അല്ലെങ്കിൽ വെളുപ്പ് നിറമൊക്കെ വരും. അപ്പം മുഖത്ത് അതിൻ്റെ കണ്ണിന് താഴെയുള്ള ഭാഗം ഒന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം. നിറമാറ്റം ഉണ്ടെങ്കിൽ, സാധാരണയിൽ മാറി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വിളർച്ചയാണ്, ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. അത് കൂടാതെ അതിന് ഒരു ക്ഷീണം തോന്നുക, ക്ഷീണം അതിനെ കാണുന്നുണ്ടല്ലോ അല്ലേ, തളർച്ച, പരുപരുത്ത രോമാവരണമുള്ള ചർമ്മം, അതുകൊണ്ട് കിതപ്പ് തോന്നുക, പാല് കുറയുക. പാല് കുറയുന്നുണ്ട്, പാല്
1: കുറയുന്നുണ്ടെങ്കിൽ
2: അത് ഈ വിളർച്ച കാരണമാണ് പാല് കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ചിലപ്പോ ഈ കിടാരികള് മണ്ണ് തിന്നും, ഈ അതുപോലെ വയറ് ചാടും, വലിയ വയറൊക്കെ. ഇതൊക്കെ വിരബാധ കൊണ്ടാണ്. വിരബാധ ഉണ്ടായാലും വിളർച്ച ഉണ്ടാവും. രോമം കൊഴിഞ്ഞു പോകും. രോമം കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, അല്ലെ, ഒരു ഭംഗിയില്ലാത്ത രോമമാണെങ്കിൽ ഇതൊക്കെ ഒരു അസുഖമാണ്, അസുഖത്തിന്റെ ലക്ഷണമാണ്. അത് കണ്ട് നമ്മൾ ചികിത്സിച്ചു തുടങ്ങണം.
1: പക്ഷേ ഈ ചികിത്സയൊക്കെ എങ്ങനെയാണ്?
2: അത് അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രോഗം വരാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ലക്ഷണങ്ങൾ കണ്ട് ചികിത്സിക്കണം. കന്നുകാലികളുടെ കണ്ണിന് താഴെ ഭാഗം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. ശ്ലേഷ്മ സ്ഥലത്തിൻ്റെ നിറവ്യത്യാസം ആദ്യം ശ്രദ്ധിക്കണം, എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കണം. മറ്റൊന്ന്, കിടാരികളുടെ സമയാനുസൃതമായ വിരയിളക്കൽ നടത്തണം. ഓരോ സമയത്തും ഡോക്ടർമാർ പറയും ഇത്ര മാസം കൂടുമ്പോൾ വിരയിളക്കണം, അത് മുടങ്ങാതെ ചെയ്യണം. പിന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ചാണകവും രക്തമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ചാണകം വളരെ ലൂസായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, രക്തവും പരിശോധിക്കണം. രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കന്നുകാലികളെ ചികിത്സിക്കുന്ന വേണം. നാടൻ ചികിത്സ പോരാ,
1: നമുക്ക് തോന്നുന്നു.
2: അതുപോലെ അതിൻ്റെ ബാഹ്യ, നമ്മൾ പറഞ്ഞ ബാഹ്യ പരാദം, ആന്തരിക പരാദം, പറഞ്ഞു ഈ പരാദങ്ങളെ നിയന്ത്രിക്കണം. അതിൻ്റെ മേലെ ചെല്ലും ഉണ്ണിയും അതൊക്കെ വരാതെ

0: പാലുൽപ്പന്നങ്ങളൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കും. അതുകൊണ്ട് മാത്രം അത് പോരല്ലോ. പ്രത്യേകിച്ചും പാലുൽപ്പാദിപ്പിക്കുന്ന പശുക്കൾക്കാണെങ്കിൽ സമീകൃത ആഹാരം വേണം, ധാതുമൂലകങ്ങൾ അടങ്ങിയിരിക്കണം.
1: എന്നാ നീ ഇപ്പോ പശുവിനെ കൊണ്ട് പോയി മൃഗ ഡോക്ടറെ അടുത്ത്.
2: എന്തായാലും ഡോക്ടറെ കാത്തു നിൽക്കുന്നില്ല.
1: നീ അങ്ങോട്ട് പോയിട്ട് ചികിത്സിച്ച് ചെല്ലമ്പാ.
3: പശുവിനെ വളർത്താം വിളർച്ചയില്ലാതെ

കാർഷിക കുറിപ്പുകൾ. മച്ചിങ്ങ കൊഴിയുന്നത് പരിചരണത്തിലെ പാളിച്ച. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. തെങ്ങിന് മാത്രമല്ല, കവുങ്ങിനും മറ്റു ഫലവൃക്ഷങ്ങളിലും ഇതുണ്ടാകാറുണ്ട്. വളപ്രയോഗത്തിൽ വരുന്ന വീഴ്ചകൾ അധികമാരും ശ്രദ്ധിക്കാറുമില്ല, മനസ്സിലാക്കാറുമില്ല. വളം ചേർത്തിരുന്നു എന്ന് ചോദിച്ചാൽ വളപ്രയോഗം നടന്നെന്ന് പറയും. അവർ എങ്ങനെ വളം പ്രയോഗിച്ചെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഏതെങ്കിലും പക്ഷിമൃഗമാലിന്യം, അതും ജീർണിപ്പിക്കാതെ നേരിട്ട് തടത്തിൽ ചേർക്കൽ, അതും ആവശ്യമായ അളവിൽ കുറവിൽ ആയിരിക്കും. മറ്റൊന്നും ചേർത്തു കാണില്ല എന്നത് ഉറപ്പാണ്. ഒരു സമീകൃത വളപ്രയോഗം നടത്തിയെടുക്കൽ വളരെ കുറവായിരിക്കും. പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഓരോ തെങ്ങിൻ്റെയും വളർച്ചയും ഉൽപാദന ലക്ഷ്യവും അനുസരിച്ചുള്ള വളപ്രയോഗം നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം നേടാൻ കഴിയൂ. പ്രത്യേകിച്ചു ഫംഗൽ രോഗങ്ങൾ, മണ്ടരി എന്നിവ. ചിലപ്പോൾ ഇത്തരം കുഴിച്ചിലുകൾ പരാഗണം നടക്കാത്തതുകൊണ്ടുമാകാം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ ഏറ്റക്കുറിച്ചിൽ ആകാം. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ധാതുക്കൾ അമിതമായി പ്രയോഗിച്ചതുവഴി മണ്ണിൽ വളം വിഷമായി മാറിയതാകാം. തെങ്ങിൻ്റെ ജനറ്റിക് പ്രോബ്ലം ആകാം. വെള്ളക്കെട്ടുകൾ, വരൾച്ച എന്നിവയാകാം. ഓരോ തെങ്ങിൻ തോപ്പിലും ഇങ്ങനെ വിവിധ വിഷയങ്ങൾ കൊണ്ടുള്ള കാരണമായിരിക്കും. അവ ഒന്നൊന്നായി പരിശോധിക്കണമെന്നത് നിർബന്ധമായ കാര്യം. തുടർന്ന് ഓരോ വിഷയങ്ങളും പരിഹരിച്ചെടുക്കുകയും വേണം. സാധാരണ രീതിയിൽ ജനറലായുള്ള വളപ്രയോഗത്തിലാണ് മിക്കവാറും അപര്യാപ്തത കാണുന്നത്. വളപ്രയോഗം മെച്ചപ്പെടുത്തുകയും വർഷത്തിൽ ഒരു തവണ കൊടുക്കുന്ന രീതി ഉപേക്ഷിച്ച് അത്രയും അളവ് 4 തവണയായി 3 മാസങ്ങളിൽ നൽകുക എന്നത് ഏറ്റവും യോജ്യമായ രീതി. വളപ്രയോഗം ഓർഗാനിക്കാക്കി മാറ്റിയാൽ അത്രയും നന്ന്. ഓർഗാനിക് വളപ്രയോഗം വഴി തെങ്ങിന് യോജ്യമായ ഒരു പരിസ്ഥിതി മണ്ണിലുണ്ടാക്കി രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാം. സൂക്ഷ്മജീവാണുക്കളുടെ നിറസാന്നിധ്യം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഒപ്പം തടം ഈർപ്പത്തിൽ നിലനിർത്തി സൂക്ഷ്മാണുക്കളുടെ വംശവർദ്ധന ഉറപ്പാക്കുകയും ചെയ്യുക. ഇതിനുവേണ്ടി തടമെടുത്ത് വളപ്രയോഗം നടന്നു കഴിഞ്ഞാൽ ചകിരി കമിഴ്ത്തി പുതയിടുന്ന പദ്ധതി നടപ്പിലാക്കുക. തടമെടുക്കുമ്പോൾ തെങ്ങോലകൾ എത്രമാത്രം വലുപ്പത്തിലും വ്യത്യാസത്തിലുമാണോ അത്രയും വ്യത്യാസത്തിൽ വേണം തടമെടുക്കേണ്ടത്. ഒപ്പം തന്നെ വളർച്ചാ തുരങ്കങ്ങളും രോഗക്കീട നിർമ്മാർജ്ജനവും നടത്തിയെടുക്കുക. വർഷത്തിൽ ഒരു തവണ മണ്ണ് പരിശോധിക്കാൻ സാധിച്ചാൽ അത്രയും നന്ന്. അതുവഴി മണ്ണിലെ PH മനസ്സിലാക്കി വളപ്രയോഗത്തിൽ ഏകദേശം നടപ്പിൽ വരുത്താൻ സഹായിക്കും. ഇത്രയും വിഷയങ്ങൾ സമയാസമയത്തിനു നടത്തിയെടുക്കുന്നില്ലെങ്കിൽ പോഷകക്കുറവ് കൊണ്ടുള്ള വീഴ്ചകളും പ്രതിരോധ ശേഷി നഷ്ടപ്പെടലും ഉൽപാദനത്തിൽ ഇടിച്ചിലും സംഭവിക്കുകയും തുടർന്ന് രോഗങ്ങളുടെയും കീടങ്ങളുടെയും വ്യാപനം ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടെ കനത്ത സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുന്നു. തുടർന്നുള്ള പരിഹാര മാർഗങ്ങളിൽ താമസം വരുംതോറും തെങ്ങുകൾ നാശമാകാനും കാരണമാകാം. ചിലപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പരിഹരിക്കേണ്ടി വരുന്നതിനാൽ സാമ്പത്തിക ഭാരം കൂടുകയും ചെയ്യാം. ഇത് തെങ്ങിന്റെ കാര്യം മാത്രമല്ല, കവുങ്ങിന്റെയും ജാതിമരത്തിന്റെയും മറ്റു ഫലവൃക്ഷങ്ങളുടെയും അങ്ങനെ തന്നെ. പഴയ പരമ്പരാഗത രീതികൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫലവത്തായി മാറ്റിയെടുക്കാനോ ഉൽപാദന മികവിലേക്ക് കൊണ്ടുപോകാനോ കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യേകിച്ചു രോഗക്കീട നിർമ്മാർജ്ജനം. ഒപ്പം തന്നെ ഇത്തരം ഫലവൃക്ഷങ്ങളുടെ നഷ്ടപ്പെട്ട ആരോഗ്യം വളരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനും പ്രതിരോധ ശേഷി വികസിപ്പിക്കാനുമുള്ള പദ്ധതികളും ചെയ്തെടുക്കുന്നില്ലെങ്കിൽ സാധാരണ പ്രയോഗങ്ങൾ ഫലവത്താകാതെ ഫലവൃക്ഷങ്ങൾ നാൾക്കുനാൾ അനാരോഗ്യകരമായ അവസ്ഥയിലേക്ക് മാറും. ഓരോ തൊടിയിലും തോട്ടങ്ങളിലും വിഷയങ്ങൾ വ്യത്യസ്തമാകാം. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരങ്ങളുടെ നടത്തിപ്പിൽ എല്ലാ വിഷയങ്ങളെയും ഒരേ നുഖത്തിൽ കെട്ടുന്നതും ശരിയല്ല. ഫലവൃക്ഷങ്ങളുടെ അവസ്ഥ, മണ്ണിലെ അവസ്ഥ,

0: ഇന്നത്തെ ഹരിതസമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിതസമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
3: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
2: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക

0: സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക് അനേക സിസ്റ്റംസ് ആജ് യുദ്ധ മേ ഡിപ്ലോയ് ജിൻമേ നാ തോ ഫൈറ്റർ കാ പതാ ചൽതാ ഹേ നാ ഉസ്കി മഷീനറി ഓർ ഇക്വിപ്മെന്റ് കാ ഓർ ആജ് വാർഫെയർ കി ഡെഫിനേഷൻ കാഫി ഹദ് തക് ബദൽ ചുകി ഹേ. മുജേ വിശ്വാസ് ഹേ കി ആപ്കേ ട്രെയിനിംഗ് പ്രോഗ്രാംസ് ഓർ എക്സർസൈസസ് മേ ആപ്കോ അൺസർട്ടൈൻറ്റി ഓർ അൺഎക്സ്പെക്ടഡ് ചലഞ്ചസ് കാ സാമനാ കർനേ കേ ലിയേ അച്ഛി തരഹ തയ്യാർ കിയാ ഗയാ ഹേ.
0: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി എ പി അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3rd മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാന്റിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1st ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം.

അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30ന് ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ഇന്ത്യയിലെ പ്രശസ്തയായ സാമൂഹ്യ പ്രവർത്തകയായ മേധാ പട്കറിനെ കുറിച്ച്

ഇന്ത്യയിലെ പ്രശസ്തയായ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് മേധ പട്കർ. നർമ്മദാ നദിയെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയായ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപക നേതാവും പുരോഗമനവാദികളുടെ ദേശീയ സംഘടനയായ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ് എന്ന സംഘടനയുടെ ദേശീയ കൺവീനറുമാണ് മേധ പട്കർ. ലോകത്തെ അണക്കെട്ടുകളുടെ പാരിസ്ഥിതിക, സാമൂഹ്യ, സാമ്പത്തിക ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ് എന്ന സംഘടനയിൽ പ്രതിനിധി കൂടിയാണ് മേധ. 2014 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി എന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ച് മേധ മുംബൈയിൽ നിന്നും മത്സരിച്ചെങ്കിലും 8.9% വോട്ടുകൾ മാത്രം നേടി പരാജയപ്പെടുകയായിരുന്നു. December 1, 1954 മുംബൈയിലായിരുന്നു ഇവരുടെ ജനനം. വസന്ത് കനോൽക്കറും ഇന്ദു കനോൽക്കറുമായിരുന്നു മാതാപിതാക്കൾ. സാമൂഹ്യ പ്രവർത്തകയാകുന്നതിനു മുൻപ് മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് സാമൂഹ്യ ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. അവിടുത്തെ ജോലിയും ഗവേഷണവും ഉപേക്ഷിച്ച് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ കർഷകരുടെയും ആദിവാസികളുടെയും ഉന്നമനത്തിനായുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും ഇത് ആത്യന്തികമായി നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ രൂപവൽക്കരണത്തിന് കാരണമാകുകയും ചെയ്തു. നർമ്മദാ നദിക്കും അതിൻ്റെ പോഷക നദികൾക്കും കുറുകെ പല സ്ഥലങ്ങളിലായി നിർമ്മിച്ചുകൊണ്ടിരുന്ന അണക്കെട്ടുകളുടെ അഥവാ സർദാർ സരോവർ പദ്ധതി ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു അവർ ദേശീയമായി സജീവമാകുന്നത്. പദ്ധതി മൂലം കഷ്ടത നേരിടുന്ന 10 ലക്ഷത്തോളം വരുന്ന അവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തിനും അവരുടെ പുനരധിവാസത്തിനും വേണ്ടിയും മേധ സംഘടിപ്പിച്ച സമരങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ സ്വാഭാവികമായി ഉയർന്നു വന്ന ജലനിരപ്പിൽ അപ്രത്യക്ഷമായി കൊണ്ടിരുന്ന മധ്യപ്രദേശിലെ ജൽസിന്ധി ഗ്രാമത്തിലും മഹാരാഷ്ട്രയിലെ ധോംഖേദി ഗ്രാമത്തിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മേധ മരണം വരെ സമരം തുടങ്ങുകയും പിന്നീടവരെ ഈ സമരത്തിൽ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയുമുണ്ടായി. 1999 August 11 ഇത്. നർമ്മദാ പദ്ധതിയുടെ ഫലം ലഭിക്കുക ഗുജറാത്തിലെ ധനികരായ കർഷകർക്ക് മാത്രമായിരിക്കുമെന്നും പദ്ധതി ബാധിതരാവും ഫലമനുഭവിക്കുന്നവരിലും കൂടുതലെന്നുമുള്ള തുടർച്ചയായ പ്രസ്താവനകൾ അവരെ ഗുജറാത്ത് ജനതയ്ക്കും രാഷ്ട്രീയക്കാർക്കും അനഭിമതയാക്കി. 2006 March 28 അണക്കെട്ടുകളുടെ ഉയരം വർദ്ധിപ്പിക്കുന്നതിനെതിരെ നിരാഹാര

സമരം തുടങ്ങി. സുപ്രീംകോടതി അവരുടെ അപ്പീൽ സ്വീകരിക്കാതിരുന്നതിനാൽ മേധ ഏപ്രിൽ 17 ഉപവാസം അവസാനിപ്പിച്ചു. സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളിൽ സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ്. അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് പിന്തുണയും അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾക്ക് കരുത്തു പകരാനും വേണ്ടി മേധയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ഒരു സംഘടനയാണിത്. സംഘടനയുടെ ദേശീയ കൺവീനർ കൂടിയാണ് മേധ പട്കർ. ലോകത്തിലെ അണക്കെട്ടുകളെക്കുറിച്ചും അവയുണ്ടാക്കുന്ന സാമ്പത്തിക പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ആഗോള സ്വതന്ത്ര സംഘടനയായ വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസിന്റെ കമ്മീഷണറായും മേധ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ വലിയ അണക്കെട്ടുകളെക്കുറിച്ച് മേധയുടെ നേതൃത്വത്തിൽ വളരെ ആഴത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ടാറ്റ മോട്ടോർ കമ്പനിക്കായി കൃഷിസ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്നതിനെതിരെ പശ്ചിമബംഗാളിൽ സിംഗൂർ എന്ന സ്ഥലത്ത് നടന്ന കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനെത്തിയ മേധയെ 2006 ഡിസംബർ 2 പോലീസ് അറസ്റ്റ് ചെയ്തു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനെത്തിയ മേധയുൾപ്പെടെയുള്ളവരുടെ ജാഥയെ ബംഗാളിലെ ഭരണകക്ഷിയായ അനുകൂലികൾ വളഞ്ഞുവെച്ച് മർദ്ദിക്കുകയായിരുന്നു. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി നാഗ്പൂരിൽ ആരംഭിക്കുന്ന ലാവാസ പ്രൊജക്ടിനെതിരെ മേധ പട്കറുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം വളരെ ശ്രദ്ധേയമായിരുന്നു. പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി സ്വകാര്യ കമ്പനി പടുത്തുയർത്തുന്ന കൃത്രിമ നഗര പദ്ധതിയായിരുന്നു ഇത്. ഇവിടുത്തെ ഗ്രാമീണരെ അണിനിരത്തി മേധ പദ്ധതി നിർത്തിവെപ്പിക്കാനുള്ള സമരം തുടങ്ങി. കൂടാതെ പദ്ധതി തുടങ്ങിയാൽ അവിടുത്തെ പരിസ്ഥിതിക്ക് സംഭവിച്ചേക്കാവുന്ന അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പൊതു താൽപര്യ ഹർജിയും അവർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ആരംഭിക്കുവാൻ പോകുന്ന ആണവ വൈദ്യുത നിലയത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കുചേരാൻ മേധ പട്കർ വിസമ്മതിച്ചത് പ്രാദേശികവാസികളിൽ അമർഷവും അമ്പരപ്പും ഉളവാക്കിയിരുന്നു. സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് മേധ നിലകൊള്ളുന്നതെന്നുപോലും സമരാനുകൂലികൾ ആരോപിക്കുകയുണ്ടായി. ലാവാസ പദ്ധതിക്കെതിരായ സമരവും നർമ്മദ ബച്ചാവോ ആന്ദോളൻ എന്നിവയുടെ പരിപാടികൾ മൂലവും താൻ തിരക്കിലായതിനാലാണ് ജയ്താപൂർ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നായിരുന്നു മേധയുടെ വിശദീകരണം. അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കാൻ അണ്ണാ ഹസാരെ നടത്തിയ പോരാട്ടത്തിൽ മേധയും പങ്കുചേർന്നിരുന്നു. ജൻ ലോക്പാൽ മാത്രമല്ല ജൻ ആന്ദോളൻ എന്ന ഒരു കൂട്ടായ്മയാണ് തന്റെ ലക്ഷ്യമെന്ന് മേധ പറയുകയുണ്ടായി. ജനങ്ങളുടെ ചെറിയ ചെറിയ കൂട്ടായ്മകളെ ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുക എന്നതായിരുന്നു ജൻ ആന്ദോളൻ എന്നതിലൂടെ മേധ ഉദ്ദേശിച്ചിരുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് തുടങ്ങാനിരുന്ന ആണവ പദ്ധതി അവിടുത്തെ പരിസ്ഥിതിക്കും ജനങ്ങൾക്കും ഒരുപോലെ ദോഷകരമായിരിക്കുമെന്നതുകൊണ്ട് ഉടൻ തന്നെ നിർത്തലാക്കണമെന്ന് മേധ ആവശ്യപ്പെട്ടിരുന്നു. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ആണവോർജം എന്നത് ലോകമെമ്പാടും ഉപേക്ഷിച്ചു കഴിഞ്ഞ ഒരു മാർഗമാണെന്നായിരുന്നു മേധയുടെ പക്ഷം. 2014 ജനുവരിയിൽ മേധ അരവിന്ദ് കെജ്രിവാൾ രൂപം കൊടുത്ത ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. മേധ പട്കർ രൂപവൽക്കരിച്ച നാഷണൽ അലയൻസ് ഫോർ പീപ്പിൾ മൂവ്മെന്റ് എന്ന സംഘടന 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുമെന്ന് മേധ പ്രഖ്യാപിച്ചു. 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നോർത്ത് ഈസ്റ്റ് മുംബൈ നിയോജക മണ്ഡലത്തിൽ നിന്നും അവർ ആം ആദ്മി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 8.09% വോട്ടുകളാണ് മേധയ്ക്ക് ഇവിടെ നേടാനായത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കിരിത് സോമയ്യയോടാണ് മേധ പരാജയപ്പെട്ടത്. മേധ പട്കറുടെ കർമ്മ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ മാനിച്ച് 1991 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ഫോർ ദ ഇയർ അവരെ തേടിയെത്തി. 1999 എം എ തോമസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അവാർഡും അവർക്ക് ലഭിക്കുകയുണ്ടായി. കൂടാതെ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ്, മഹാത്മാ ഫൂലെ അവാർഡ്, ഗോൾഡ്മാൻ പരിസ്ഥിതി അവാർഡ്, BBC നൽകിയ ഏറ്റവും നല്ല രാഷ്ട്രീയ സാമൂഹിക പ്രചരണ പ്രവർത്തനത്തിനുള്ള ഗ്രീൻ റിബൺ അന്താരാഷ്ട്ര അവാർഡ്, ആംനെസ്റ്റി ഇന്റർനാഷണൽ നൽകിയ ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻഡർ അവാർഡ് എന്നിവയും അവർക്ക് ലഭിക്കുകയുണ്ടായി. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യയിലെ പ്രശസ്തയായ സാമൂഹ്യ പ്രവർത്തകയും നർമ്മദ ബച്ചാവോ ആന്ദോളൻ എന്ന സംഘടനയുടെ സ്ഥാപക നേതാവുമായ മേധ പട്കറിനെ കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീ തരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

0: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ബി ജെ പി വിട്ട മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. വൈകാതെ അതൊരു വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറുമെന്നും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്കകം 10 ലക്ഷത്തിലേറെ പേർ സംഘടനയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ആശയങ്ങളിലൂന്നിയ പ്രസ്ഥാനമാകുമെന്ന് സാമൂഹിക മാധ്യമം വഴി അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അണ്ണാമലൈ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനായിരിക്കും പരിഗണന. സി എം ആർ എൽ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ഇ ഡി അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സി എം ആർ എൽ നൽകിയ അപ്പീൽ ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറുമടങ്ങിയ ബെഞ്ച് തള്ളി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ഇ ഡിക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIRO പരാതിയോ വേണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതി ജില്ലാ രജിസ്ട്രാറായി മലയാളി ജില്ലാ ജഡ്ജി ഡോക്ടർ ശാലിന വി ജി നായരെ നിയമിച്ചു. നിലവിൽ പെർമനന്റ് ലോക് അദാലത്ത് ചെയർപേഴ്സണാണ്. എബോള മുൻകരുതലിന്റെ ഭാഗമായി കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോറം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. തീവണ്ടികളിലെ ടിക്കറ്റില്ലാത്ത യാത്രയ്ക്ക് ഇനി കൂടുതൽ പിടിവീഴും. ടിക്കറ്റില്ലാത്ത യാത്രക്കാരെ കണ്ടെത്തി പിഴ ചുമത്താൻ പരിശോധകർക്കും സ്ക്വാഡിനും റെയിൽവേ പുതിയ ടാർജറ്റ് നൽകി. രാജ്യത്തെ പോളിയോ വിമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 28-ാം തീയതി നടക്കും. 5 വയസ്സിൽ താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വീണ്ടും വായു ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് നിലയത്തിലുള്ള 5 ബഹിരാകാശ യാത്രികരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നിലയവുമായി ഘടിപ്പിച്ചിട്ടുള്ള സ്പേസ് എക്സ് പേടകത്തിലേക്കാണ് ഇവരെ മാറ്റിയത്. ബഹിരാകാശ നിലയത്തിന്റെ റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഭാഗത്താണ് പുതിയ ചോർച്ച കണ്ടെത്തിയത്. ഇന്ത്യയുടെ GDP വളർച്ച നടപ്പുവർഷം ഇടിയുമെന്നും വിലക്കയറ്റം രൂക്ഷമാകുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2026-27 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് 6.6% ചുരുങ്ങുമെന്നും ധനനയ പുനരവലോകന യോഗത്തിനു ശേഷം RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. മണിപ്പൂരിൽ കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വ്യാപിക്കുന്നു. കാങ്പോപ്പി ജില്ലയിലെ കെയ്തൽമാൻബി ലോയ്ബോൾ ഗ്രാമത്തിൽ അജ്ഞാതർ നടത്തിയ വെടിവെപ്പിൽ യുവദമ്പതിമാരുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. നാഗരാണ് ആക്രമണം നടത്തിയതെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു. അന്തമാൻ നിക്കോബാർ ദ്വീപിനോട് ചേർന്നുള്ള സമുദ്രതീരത്ത് വൻ പ്രകൃതിവാതക ശേഖരം. ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള 15 കിലോമീറ്റർ അകലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ശ്രീ വിജയപുരം 3 എന്ന പര്യവേക്ഷണ കിണറിലാണ് വാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. രാജ്യത്തിന്റെ സമുദ്രാന്തര പര്യവേക്ഷണ പദ്ധതിയായ സമുദ്രമന്ദൻ ദൗത്യത്തിലാണ് നിർണായക നേട്ടം. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത്. പാക്കധീന കാശ്മീരിലെ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ നീക്കത്തിൽ ഇന്ത്യ പ്രതിഷേധിച്ചു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യം പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണത്തിനായി അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. രാജ്യത്ത് 85% എഥനോൾ കലർന്ന E85 ഇന്ധനം വെള്ളിയാഴ്ച പുറത്തിറക്കി. ലോക പരിസ്ഥിതി ദിനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഡൽഹിയിലെ ഇന്ധനോയിൽ പമ്പിൽ E85 ഇന്ധനം ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷം 1076 ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷം നാടുകടത്തിയത് 3567 ഇന്ത്യക്കാരെയാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് എളുപ്പമാക്കുന്നതിനും ദുരുപയോഗവും ക്രമക്കേടുകളും തടയുന്നതിനും നടപടികൾ ശക്തമാക്കി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. 3 കോടിയിലധികം സംശയാസ്പദമായ യൂസർ ഐഡികൾ IRCTC പ്രവർത്തനരഹിതമാക്കി. അനധികൃത ടിക്കറ്റ് ബുക്കിംഗ് തടയുന്നതിനാണ് നടപടി. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവോണം നാളിൽ കൊട്ടിയൂരിൽ ആദ്യ ആരാധനാ പൂജ നടത്തി. വൈശാഖോത്സവത്തിന്റെ തിരുവോണം ആരാധനയാണ് വെള്ളിയാഴ്ച അക്കരെ കൊട്ടിയൂരിൽ നടത്തിയത്. നീറ്റ് ഉൾപ്പെടെ ദേശീയ പരീക്ഷാ ഏജൻസി 8 വർഷത്തിനിടെ നടത്തിയ മത്സര പരീക്ഷകളിലുണ്ടായ ചോദ്യചോർച്ചകളും ക്രമക്കേടുകളും സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ധവളപത്രമിറക്കണമെന്ന് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭൂമിയെ ഹരിതമേലാ പണിയിക്കാൻ പരിസ്ഥിതി ദിനം നെഞ്ചേറ്റി നാട്. ദിനാഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും സംഘടനകളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയും വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു. മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം അടുത്ത വർഷം ആദ്യം പൂർത്തിയാക്കാൻ VK സനോജ് MLA നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. നിർമ്മാണത്തിലുള്ള ആശുപത്രി MLA നേതൃത്വത്തിൽ സന്ദർശിച്ചു. മട്ടന്നൂരിൽ മറ്റ് നിർമ്മാണങ്ങളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മിടുക്കരെ ആദരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ വിജയോത്സവത്തിന് തുടക്കമായി. 100 മേനി നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അനുമോദിച്ചു. മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം മുൻ LDF സർക്കാരിനെ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ രാഷ്ട്രീയ രേഖയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. ഫിഫ ഫുട്ബോൾ റാങ്കിംഗ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന.
3: ഹാസ്യനടനായെത്തിയ അഭിനയത്തിന്റെ ഉയരങ്ങൾക്ക് ഇടയ്ക്ക് ചലച്ചിത്ര താരം സലീം കുമാർ അന്തരിച്ചു. രോഗം മൂർച്ഛിച്ച് ശനിയാഴ്ച പകൽ ആശുപത്രിയിൽ എത്തിച്ച സലീമിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. കരൾ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കരളും മാറ്റിവെച്ചിരുന്നു. 2010 ആദാമിന്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം, മികച്ച 2-ാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം, മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പുരസ്കാരം, മികച്ച കഥ എന്നിവ സലീം കുമാറിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊള്ളാം കെ കുമാറാകണം എന്നിവയാണ്. പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകളിൽ ഉത്തരവാദിത്വമേറ്റ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി രാജ്യതലസ്ഥാനത്ത് തെരുവിലിറങ്ങി പാർട്ടികളുടെ സമരം. സാമൂഹിക മാധ്യമ മുന്നേറ്റമായി തുടങ്ങിയ ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ CJP ആദ്യ പ്രത്യക്ഷ സമരത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. കുറച്ചു കാലമായി ക്രിക്കറ്റ് ലോകത്ത് തരംഗം തീർക്കുന്ന കൗമാര ബാറ്റർ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന പ്രായം കുറഞ്ഞ താരമായി. ഈ മാസം ഒടുവിൽ അയർലൻഡിലും പിന്നീട് ഇംഗ്ലണ്ടിലും നടക്കുന്ന 2020 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിലാണ് സൂര്യവംശി ഇടം നേടിയത്. പ്രശസ്ത കവിയും പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം തലവനുമായിരുന്ന AC ശ്രീഹരി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന ലക്ഷ്യമിട്ട് 5 വർഷം നീളുന്ന വനിതാ കർഷക പദ്ധതി രൂപവൽക്കരിക്കുമെന്നും കൃഷി പ്രോത്സാഹന നടപടികളുണ്ടാകുമെന്നും മന്ത്രി TC സിദ്ദിഖ് പറഞ്ഞു. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ സ്കൂളുകളായി ഉയർത്താൻ അടിയന്തര ശ്രമങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന്, ബഡ്സ് സ്കൂൾ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ഉടനെ ആരംഭിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി. 12-ാം ക്ലാസ്സിലെ പുനർമൂല്യനിർണയത്തിനായി സ്വകാര്യ കമ്പനിയുടെ ഓൺസ്ക്രീൻ മാർക്കിംഗ് പോർട്ടൽ ഒഴിവാക്കി CBSE. കമ്പനിക്ക് കരാർ അനുവദിച്ചതിനെ സംബന്ധിച്ച വിവാദത്തിനൊപ്പം സുരക്ഷാ ആശങ്കകൾ ഉയർന്നതോടെ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള സ്വന്തം സംവിധാനത്തിൽ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അവിശ്വസനീയമായ കുതിപ്പിലൂടെ നോർവേ ചെസ്സിൽ ചാമ്പ്യനായി ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദ. നിർണായകമായ അവസാന റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ചാണ് 20-ാരനായ പ്രജ്ഞാനന്ദ പ്രശസ്തമായ നോർവേ ചെസ്സിൽ വിജയിയാവുന്ന ആദ്യ ഇന്ത്യൻ താരമായത്.
4: അഭിനയത്യകവും പ്രതിഭയും സമന്വയിച്ച അതുല്യ വേഷപ്പകർച്ചകളിലൂടെ ആസ്വാദക മനസ്സിൽ ഇടം നേടിയ പ്രിയ നടൻ സലീം കുമാറിന് കേരളം ഹൃദയവേദനയോടെ വിടചൊല്ലി. ചിറ്റാറ്റുകര ആലുംമാവിലുള്ള സലീം കുമാറിന്റെ വസതി ലാഫിംഗ് വില്ലയിലെ വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സലീം കുമാറിന്റെ ആഗ്രഹം അനുസരിച്ച് മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി. മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന് കൈമാറി. CBSE 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിലവിലെ അധ്യയന വർഷം തന്നെ ത്രിഭാഷാ നയം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. 9-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ നൽകിയ പരാതിയും കത്തിനൊപ്പം കൈമാറി. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്കിൽ റെക്കോർഡ് ഇടിവ്. ദേശീയ തലത്തിലെ പ്രത്യുൽപാദന നിരക്ക് ഒരു സ്ത്രീക്ക് 2.1 എന്ന മാനദണ്ഡത്തിൽ നിന്ന് താഴ്ന്ന് 1.9 എത്തി. ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിയിലും താഴെയാണ് ഇത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്ഥിതിവിവര കണക്ക് പ്രകാരമാണ് ഇത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ മുഗൾ റോഡിൽ ബുഫ്ലിയാസ് മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 8 കടകൾ കത്തിനശിച്ചു, ആളപായമില്ല. ജമ്മുകശ്മീരിലെ രജൌരിയിൽ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായുള്ള ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ആദരം. ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ജോലി നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ. പീഡനക്കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതി 10 വർഷത്തിന് ശേഷം അറസ്റ്റിലായി. കൊല്ലം പെരിനാട് വെളിമൺ സ്വദേശി പുത്തൻവീട്ടിൽ അഷറഫാണ് അറസ്റ്റിലായത്. എറണാകുളത്ത് നിന്ന് തലശ്ശേരി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ പച്ചക്കറി വണ്ടിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 1000-ലധികം പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജില്ലയിലെ വിവിധ കടകളിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് മട്ടന്നൂർ ഇൻസ്പെക്ടർ എ ബിനുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കാനഡയിലെ യുറേനിയം ഖനന മേഖലയിലുണ്ടായ കരടി ആക്രമണത്തിൽ കോഴിക്കോട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മാവൂർ റോഡ് സ്വദേശി കെ ഹൃഷികേശ് ആണ് കൊല്ലപ്പെട്ടത്. റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയം നിർണായകമെന്ന് റിപ്പോർട്ടുകൾ. ഒരു ദിവസത്തെ 8 തിരിച്ചാൽ ഏറ്റവും അധികം റോഡ് അപകടങ്ങൾ നടക്കുന്നത് ഈ സമയത്താണെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണ്ടെത്തൽ. കൊച്ചി സർവകലാശാല ജോയിന്റ് രജിസ്ട്രാറും സർവകലാശാല രജിസ്ട്രാറുടെ പേഴ്സണൽ അസിസ്റ്റന്റുമായ ഇടപ്പള്ളി നോർത്ത് വടക്കേ കുന്നുംപുറം താമരശ്ശേരി TB മുഹമ്മദ് സലീം

0: പേരാണ് ജലീൽ കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ കുടകിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യ എ സന്ധ്യ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കുടകിലെ തിത്തിമത്തിയിൽ സ്വന്തം കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് ഇവരെ ആന ആക്രമിച്ചത്. ഓൺലൈൻ തട്ടിപ്പുകാർ നടത്തിയ ഡിജിറ്റൽ അറസ്റ്റിൽ കുടുങ്ങിയ തിരുപ്പൂരിലെ റിട്ടയേർഡ് വനിതാ പ്രൊഫസർക്ക് നഷ്ടമായത് 7.5 കോടി രൂപ. തിരുപ്പൂർ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുപ്പൂരിലെ സർക്കാർ കോളേജിൽ നിന്ന് വിരമിച്ച 65-കാരിക്ക് ഏതാനും മാസം മുൻപാണ് മുംബൈ സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി ഫോൺ വന്നത്. മനുഷ്യനെ നവീകരിക്കുന്നത് നിരന്തരമായ വായനയും പഠനവുമാണെന്നും വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കണമെന്നും എം മുകുന്ദൻ. മാഹി സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി ആൻഡ് കലാസമിതി നടത്തിയ 12th കുമ്മായ മുകുന്ദൻ സ്മാരക പ്രതിഭാ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. US ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ നിർമ്മിത ബുദ്ധി നയങ്ങളുടെ സൃഷ്ടാവും വൈറ്റ് ഹൌസിലെ മുതിർന്ന AI ഉപദേഷ്ടാവുമായ ശ്രീറാം കൃഷ്ണൻ സ്ഥാനമൊഴിയുന്നു. ശനിയാഴ്ച എക്സിലൂടെയാണ് അദ്ദേഹം രാജിവിവരം പ്രഖ്യാപിച്ചത്. ആണവായുധ പരിപാടിയിൽ നിന്ന് ഉത്തരകൊറിയ പിന്തിരിയില്ലെന്ന് ചെയർമാൻ കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോങ് ജോങ്. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഭീഷണികൾ അംഗീകരിക്കില്ലെന്ന് ജോങ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്നും അറിയിച്ചു. കത്തോലിക്ക വിശ്വാസത്തിന്റെ പുനരുജ്ജീവനം ആവശ്യപ്പെട്ടുകൊണ്ട് സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ ലിയോ 14 മാർപ്പാപ്പ നയിച്ച ദിവ്യബലിക്കെത്തിയത് 12 ലക്ഷത്തിലേറെ വിശ്വാസികൾ.
1: ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള H1B വിസകൾക്ക് ഏകദേശം 95 ലക്ഷം രൂപയോളം വാർഷിക ഫീസ് ഏർപ്പെടുത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. ട്രംപിന്റെ ഉത്തരവിന് US കോൺഗ്രസിന്റെ അനുമതി ലഭിച്ചിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിധി. ഇന്ത്യക്കാരടക്കമുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ വിധി. ഒമാൻ തീരത്തുകൂടി 24 ഇന്ത്യൻ നാവികരുമായി പോവുകയായിരുന്ന എണ്ണക്കപ്പലിന് തീപിടിച്ചു. തിങ്കളാഴ്ച പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും പരസ്പരം ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് സംഭവം. കപ്പലിൽ തീപിടുത്തമുണ്ടായെന്നും അതിലെ ഇന്ത്യക്കാരായ 24 ജീവനക്കാർ സുരക്ഷിതരാണെന്നും കേന്ദ്ര തുറമുഖ മന്ത്രാലയ ഡയറക്ടർ ഒബേഷ് കുമാർ ശർമ്മ പറഞ്ഞു. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. MBBS വിദ്യാർത്ഥികളിൽ നിന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വാങ്ങിയ 5th ഫീസ് തിരികെ വാങ്ങാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം. അധിക തുക കോളേജുകളിൽ നിന്ന് ഈടാക്കി വിദ്യാർത്ഥികൾക്ക് നൽകണം. 2024 ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ചട്ടങ്ങൾ പ്രകാരം 4.5 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. തുടർന്ന് 1 വർഷം നിർബന്ധിത ഇന്റേൺഷിപ്പും. സ്വകാര്യ കോളേജുകൾ കോഴ്സ് കാലാവധി 5 വർഷമെന്ന് വ്യാഖ്യാനിച്ചാണ് ഹൗസ് അർജൻസി സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം തിരിച്ചെടുത്ത ബി അശോകും എൻ പ്രശാന്തും ഉൾപ്പെടെ 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. എൻ പ്രശാന്തിനെ കായികം, യുവജനകാര്യം എന്നീ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമാക്കി. രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ പൂർണ്ണ ചുമതലയും നൽകി. ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറാക്കി. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. രാജു നാരായണസ്വാമിയെ സൈനികക്ഷേമ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി. MG രാജമാണിക്യമാണ് KCB ചെയർമാൻ. BJPയും RSSഉം രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാക്കുകയാണെന്നും ഭിന്നതകളെല്ലാം മറന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആഹ്വാനം ചെയ്ത് ഇന്ത്യാ സഖ്യം. തെക്കൻ ഫിലിപ്പൈൻസിനെ ഉലച്ച് തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 32 പേർ മരിച്ചു. 134 പേർക്ക് പരിക്കേറ്റു. 22 പേരെ കാണാതായി. ഒട്ടേറെ കെട്ടിടങ്ങളും തകർന്നു. പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയുയർത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇറാനും ഇസ്രായേലും അവസാനിപ്പിച്ചു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇരുരാജ്യവും അന്യോന്യം കനത്ത ആക്രമണം നടത്തിയിരുന്നു. April 8 പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ആദ്യമായി നടന്ന ആക്രമണങ്ങൾ തുറന്ന യുദ്ധത്തിലേക്കുള്ള തിരിച്ചുപോക്കായേക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. അനധികൃതമായി കുടിയേറിയതെന്ന് സംശയിക്കുന്ന ബംഗ്ലാദേശി പൌരന്മാരെ കൊട്ടാരക്കരയിൽ പിടികൂടി. 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേരെയാണ് കൊട്ടാരക്കര ലോവർ കരിക്കത്തു നിന്ന് കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് നൽകിയ വിവരത്തെ തുടർന്ന്

0: എന്നാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറി. ഹൈക്കോടതി ജുഡീഷ്യൽ രജിസ്ട്രാറായിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട പരാതി പരിഗണിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. KSRTC ബസ്സുകളിലെ സ്ത്രീ സൗജന്യ യാത്ര ഈ മാസം 15 മുതൽ ഓർഡിനറി ബസ്സുകളിൽ ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രായപൂർത്തിയായ അവിവാഹിതർ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധം പുലർത്തിയതുകൊണ്ട് മാത്രം സ്വഭാവദൂഷ്യമായി കാണരുതെന്ന് സുപ്രീംകോടതി. പ്രണയബന്ധം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടുവെന്ന കാരണത്താൽ തെലങ്കാന പോലീസിൽ കോൺസ്റ്റബിൾ നിയമനം നിഷേധിക്കപ്പെട്ടതിനെതിരായ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജിക്കാരനെ നിയമനത്തിനായി വീണ്ടും പരിഗണിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശത്തു നിന്ന് വരുന്ന യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ടെത്തിയ സ്ത്രീ ഉൾപ്പെടെയുള്ള 14 പേരെ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. അപകീർത്തിക്കേസിൽ നടി സുകന്യയ്ക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സൺ TV നെറ്റ്വർക്കിനോട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. വനം കൊള്ളക്കാരൻ വീരപ്പന്റെ വിവാദ അഭിമുഖവുമായി ബന്ധപ്പെട്ട് നൽകിയ മാനനഷ്ട കേസിൽ 30 വർഷത്തിനു ശേഷമാണ് സുകന്യക്കനുകൂലമായ കോടതി വിധി. 2015 വിചാരണ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ സൺ TV നെറ്റ്വർക്ക് ലിമിറ്റഡ് നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് K കുമരേഷ് ബാബുവിന്റെ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മക്കളെ സ്കൂളിലേക്ക് ബസ് കയറ്റിവിടാൻ പോയ യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവരുടെ മകന് പരിക്കേറ്റു. പിന്നാലെ വന്ന മകൾ തലനാരിഴക്ക് രക്ഷപ്പെട്ടു. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സൂര്യനെല്ലി സിങ്കുകണ്ടം ചെക്ക് ഡാമിന് സമീപം താമസിക്കുന്ന മാരിയാണ് കൊല്ലപ്പെട്ടത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കുടിവെള്ളമെത്തിക്കുന്നത് സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ജല അതോറിറ്റിയുടെ നഗരത്തിലെ നിലവിലെ പ്രധാന പൈപ്പ് ലൈനിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് നേരിട്ട് പുതിയ പൈപ്പ് ലൈൻ വഴി വെള്ളമെത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജല അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സിനും 300 റൺസിനും വിജയം. ടെസ്റ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണിത്. അരങ്ങേറ്റ മത്സരത്തിൽ 7 വിക്കറ്റ് നേടിയ ഇടങ്കൈ സ്പിന്നർ മാനവ് സുധർ കളിയിലെ താരമായി.
1: LDF സർക്കാരിന്റെ കാലത്തെ അയ്യപ്പ സംഗമം മുതൽ തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിച്ചതിൽ വരെ തെറ്റുപറ്റിയെന്ന് CPM. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് വിവാദ വിഷയങ്ങളിൽ മുൻകാല ന്യായീകരണങ്ങൾ തെറ്റായെന്ന ഏറ്റുപറച്ചിൽ. നവകേരള യാത്രക്കിടെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 9-ൽ നിന്ന് 4 ആക്കി കുറച്ച് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം ഗാർഹിക പാചകവാതക വില 29 രൂപ കൂട്ടിയിരുന്നു. കണ്ണൂരിൽ കനത്ത മഴയിൽ നഗരമധ്യത്തിലെ പഴക്കമേറിയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് സമീപത്തെ റോഡിലേക്ക് പതിച്ചു. തളാപ്പ് LIC ഓഫീസിന് സമീപത്തെ തിരക്കേറിയ ഇടറോഡിനരികിലെ 2 നില പൊക്കത്തിലുള്ള കെട്ടിടമാണ് തകർന്നത്. കെട്ടിടത്തിന്റെ തകർന്ന ഭാഗത്തും റോഡിലും ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പ്രതിദിന സർവീസുകൾ ഈ മാസം 23 മുതൽ പുനരാരംഭിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം രാവിലെ 7:45 പുറപ്പെട്ട് 10:05 അബുദാബിയിലെത്തും. തിരികെ പ്രാദേശിക സമയം 11:05 പുറപ്പെട്ട് വൈകിട്ട് 4:35 കണ്ണൂരിലെത്തും. മധ്യപ്രദേശിൽ കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. സത്യവാങ്മൂലത്തിൽ ക്രിമിനൽ കേസ് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന BJP സ്ഥാനാർത്ഥി മഹേഷ് കേവതിന്റെ പരാതിയിലാണ് നടപടി. അതിനിടെ മീനാക്ഷിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യാ സഖ്യത്തോട് വിട പറഞ്ഞ DMK ദേശീയ തലത്തിൽ 3rd മുന്നണി രൂപീകരിക്കാനുള്ള നീക്കം തുടങ്ങി. പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിച്ച് മുന്നണിയുണ്ടാക്കാനാണ് നീക്കമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചന നൽകി. ഗസയിലെ കുട്ടികളോട് മാത്രമല്ല ലോകത്തെ എല്ലാ കുട്ടികളോടും തനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂവെന്ന് കഥാകൃത്ത് TP പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പുതിയ കഥാസമാഹാരമായ ഗസയിലെ കുട്ടികളുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു TP പത്മനാഭൻ. ശബരിമല ശ്രീകോവിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചത് പൊട്ടാസ്യം അയഡൈസിൻ്റെയും അയഡിൻ്റെയും മിശ്രിതം ഉപയോഗിച്ച്. പ്രത്യേക അന്വേഷണ സംഘം ഈ മിശ്രിതത്തിലെ സാമ്പിളാണ് ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധീന കാശ്മീരിൽ പ്രക്ഷോഭം ആളുന്നു. പ്രതിഷേധക്കാരും പാക് സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ 20 പേർ കൊല്ലപ്പെട്ടു, 200 പേർക്ക് പരിക്കേറ്റു. കാട്ടാന നിരീക്ഷണത്തിന് വനംവകുപ്പിന് ഡ്രോൺ സ്ക്വാഡ്. കണ്ണൂർ ഡിവിഷനിലെ കൊട്ടിയൂർ റേഞ്ചിൻ്റെയും ആറളം വൈൽഡ് ലൈഫ് റേഞ്ചിൻ്റെയും നേതൃത്വത്തിൽ വനംവകുപ്പിലെ ഫീൽഡ് സ്റ്റാഫിന് ആധുനിക വന്യജീവി നിരീക്ഷണ ഉപകരണങ്ങളുടെ പരിശീലനം നൽകി. അടുത്ത മാസം മുതൽ 9 ക്ലാസ്സിലും 3 ഭാഷ പഠിപ്പിക്കാനുള്ള CBSEയുടെ ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിൽ വീണ്ടും ഹർജി. വിദ്യാഭ്യാസ പ്രവർത്തകയും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ഡോക്ടർ ഫൗസിയ ഖാനാണ് ഹർജി നൽകിയത്. ഏറെ വിവാദങ്ങൾക്ക് ഒഴിവെച്ച CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയം തുടങ്ങി. ഓൺസ്ക്രീൻ മാർക്കിംഗ് വഴി ഡിജിറ്റൽ മൂല്യനിർണയം തന്നെയാണ് നടത്തുന്നതെങ്കിലും നേരത്തെ പരാതിക്കിടയാക്കിയ സ്വകാര്യ കരാർ കമ്പനി ഒഴിവാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ നടത്തിപ്പിനായി ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ച 2 ക്ലബ് അധിഷ്ഠിത പൈലറ്റ് മോഡലിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തത്വത്തിൽ അംഗീകാരം നൽകി. ഇക്കാര്യം കേന്ദ്ര കായിക മന്ത്രിയെ അധികൃതർ അറിയിച്ചു. ക്ലബ്ബുകൾക്ക് ലീഗ് നടത്തിപ്പിൻ്റെ ചുമതല നൽകുന്നതാണ് പദ്ധതി. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 3 സീസൺ ഓഗസ്റ്റ് 20 മുതൽ September 5 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ, താരലേലം July 1 വരെ നടക്കും.
2: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ.
3: രാജ്യത്ത് ഭരണസ്ഥിരത ഉറപ്പുവരുത്താനും സുരക്ഷ ശക്തിപ്പെടുത്താനും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചതായി NDA നേതാക്കൾ. തെരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിലിരുന്ന റെക്കോർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലായ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് പരാമർശം. നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കുമെന്നും NDA യോഗം പ്രമേയം പാസാക്കി. മണിപ്പൂരിൽ നിന്ന് കാണാതായ നാഗ വിഭാഗത്തിൽപ്പെട്ടവരുടേതെന്ന് സംശയിക്കുന്ന 6 മൃതദേഹം കണ്ടെത്തിയതായി മണിപ്പൂർ പോലീസ്. കാങ് പോപ്പി ജില്ലയിൽ സായുധ സംഘം ബന്ദികളാക്കിയെന്ന് കരുതപ്പെടുന്ന പുരുഷന്മാരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഇന്നലെ കണ്ടെത്തിയത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൃതദേഹങ്ങൾ വികൃതമാക്കിയിരുന്നു. സെൻസസ് ഡ്യൂട്ടിയുടെ പേരിൽ സംസ്ഥാനത്തെ 694 സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പ്രഥമാധ്യാപകരില്ലാതായി എന്ന് റിപ്പോർട്ടുകൾ. May 31 പ്രഥമാധ്യാപകർ വിരമിച്ച ഒഴിവുകളിലേക്ക് സ്ഥാനക്കയറ്റം വഴി നിയമിക്കുന്ന പ്രക്രിയ തടസ്സപ്പെട്ടതോടെയാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുടർച്ചയായി വിവാദങ്ങളിൽപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി പ്രവേശന പരീക്ഷയുടെ ഫലത്തിലും ക്രമക്കേടുകളെന്ന് ആരോപണം. പരീക്ഷ എഴുതാത്തവരുടെ ഫലം പ്രഖ്യാപിച്ചെന്നും മൂല്യനിർണയത്തിൽ കാര്യമായ പിഴവുകളുണ്ടെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. മധ്യപ്രദേശിൽ രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇൻഷുറൻസ് കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടുള്ളതിനാൽ കാലാവധി നോക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്ന മുൻമന്ത്രി TM തോമസ് ഐസക്കിൻ്റെ ആരോപണം തമാശയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാർ AI ടൂളുകൾ ഉപയോഗിക്കുമെന്നും അതിനുള്ള പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തും പിന്മാറി. ബുധനാഴ്ച ഹർജി പരിഗണിച്ചപ്പോൾ പിന്മാറുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് 1 പ്രതി ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് G. ഗിരീഷിന്റെ ഇടക്കാല ഉത്തരവ്. വിചാരണ കോടതിയിലെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി 15 പരിഗണിക്കാൻ മാറ്റി. ഫ്രീഡം ഫുഡ് എന്ന പേരിൽ തടവുകാർ തയ്യാറാക്കി വിപണിയിൽ എത്തിക്കുന്ന ജയിൽ ഭക്ഷണത്തിന് വില കൂട്ടി. ചിക്കൻ ബിരിയാണിക്ക് 70 രൂപയിൽ നിന്ന് 80 രൂപയും വെജിറ്റബിൾ ബിരിയാണിക്ക് 45 നിന്ന് 50 രൂപയും റൈസിന് 40 നിന്ന് 45 രൂപയുമായാണ് വർധന. സാംസ്കാരിക സംഘടനയായ കൈരളി കലാസമിതിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി സാറ ജോസഫിന്. സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ 2024-2025 പുരസ്കാരങ്ങളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പൊതുജനങ്ങൾക്കുള്ള പ്രവേശന സമയ നിയന്ത്രണം ഹൈക്കോടതി ശരിവച്ചു. സന്ദർശനം രാവിലെ 10 മണി മുതൽ 1 മണിവരെ നിജപ്പെടുത്തിയ ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിന് എതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും കണ്ണൂർ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 നിയമനത്തിൽ മെല്ലെ പോക്കെന്ന് പരാതി. പി എൻ പണിക്കർ സ്മാരക ദേശീയ വായന മാസാചരണത്തിന്റെ ഭാഗമായി 19 മുതൽ ജൂലൈ 18 വരെ കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ കാൻഫെഡ് ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു. അതിക്രമങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ നേരിടുന്നവർക്കുള്ള കുടുംബശ്രീയുടെ പിന്തുണാ പദ്ധതിയായ സ്നേഹിതിയിൽ 2025-2026 സാമ്പത്തിക വർഷം കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 545 കേസുകൾ. ഇതിൽ 308 സ്ത്രീകളും 67 പെൺകുട്ടികളും 70 ആൺകുട്ടികളുമാണ് പരാതിക്കാർ. ഈ കേസുകളിൽ 143 കുടുംബ പ്രശ്നങ്ങളും 43 ഗാർഹിക പീഡന കേസുകളും 33 ദാമ്പത്യ പ്രശ്നങ്ങളുമാണ്. തമിഴ് ചലച്ചിത്ര താരം ഭാരതി രാജ അന്തരിച്ചു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന സൗജന്യ യാത്രാ പദ്ധതിക്ക് പ്രിയദർശിനി എന്ന പേര് നൽകാനും തീരുമാനിച്ചു.
0: ഇരുപത്തിമൂന്നാമത് ഫുട്ബോൾ ലോകകപ്പിന് മെക്സിക്കോയിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ 2-0 പരാജയപ്പെടുത്തി. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പോലീസിലെ ആദ്യ അഴിച്ചുപണിയിൽ വൻമാറ്റം. ക്രമസമാധാന വിഭാഗം ADGP ഇന്റലിജൻസ് മേധാവി PVJ നിയമിച്ചു. HVenkatesh ക്രൈംബ്രാഞ്ച് മേധാവിയായി. ലോകത്തെ കൂടുതൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമോസ് കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. പശ്ചിമേഷ്യയെ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തി. US ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ച സാഹചര്യത്തിലാണിത്. ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ നിന്ന് വീണ്ടും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് 41-കാരന് നിപ സ്ഥിരീകരിച്ചെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി K. മുരളീധരൻ. വാഹനാപകടത്തിൽ മരിച്ച വീട്ടമ്മയുടെ സേവനത്തിന് പ്രതിമാസം 30,000 രൂപ കണക്കാക്കി ഭർത്താവിന് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിച്ചു. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ സർക്കാരും പ്രതികളും നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദവാദത്തിനായി മാറ്റി. താരസംഘടനയായ അമ്മയെ തകർക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടി അൻസിബ ഹസന് കാരണം കാണിക്കൽ നോട്ടീസ്. മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും സംഘടനയ്ക്കെതിരെ നിരന്തരം പരസ്യപ്രസ്താവന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശി പുഷ്പരാജിന്റെ അങ്ങാടിക്കടവിലെ വാടക വീട്ടിൽ നിന്ന് 29 ചാക്കുകളിലായി സൂക്ഷിച്ച 21,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. അഴിമതിക്കെതിരെ വിജിലൻസ് പ്രൊജക്ട് സീറോ പ്രഖ്യാപിച്ചതിനു പിന്നാലെ പരാതി പ്രളയം. ഫോൺ, വാട്സപ്പ്, സാമൂഹിക മാധ്യമ പേജുകൾ വഴിയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വ്യാപക പരാതികളാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്താകെ 850 ഉദ്യോഗസ്ഥർ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. പദ്ധതിയുടെ സാമ്പത്തിക ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് ഉത്തരവിലുണ്ട്. June 15 മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും.
2: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ ആറ്റ് സ്കൂൾ. ഏവർക്കും റേഡിയോ എറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.

0: ഇനി ഒരു മോണോ ആക്ട് കേട്ടാലോ.
1: മീനൂട്ടി മീനൂട്ടി, നീ എവിടെ പൊരിക്കാൻ കുട്ടി? ശാന്തേച്ചി, മീനൂട്ടി ഉണ്ടോ അവിടെ? നീ വിഷമിക്കണ്ട രേണു, അവൾ ഇവിടെ അമ്മുന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുക. അല്ല രേണു, നീ കുളിമുറിയിൽ തെന്നി വീണെന്ന് മീനൂട്ടി പറഞ്ഞല്ലോ. കാലിപ്പ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലെല്ലാം പോയിരുന്നു ശാന്തേച്ചി, നല്ല നീരുണ്ട്. അധിക ദൂരം നടക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നെ. മോളെ മീനൂട്ടി, ഒന്ന് വേഗം വാട്ടോ. അമ്മേ, ഞാൻ ഇപ്പം വരാം. അമ്മച്ചേച്ചി കളിക്കുന്ന കണ്ടപ്പോ ഞാൻ ഓടി വന്നതാ.
2: മീനൂട്ടി മീനൂട്ടി.
1: അമ്മേ, ദേ അച്ഛൻ വന്നിട്ടാ. അച്ഛൻ ഇന്ന് നേരത്തെയാ?
2: ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? നീ അമ്മയെ സഹായിച്ചോ മീനൂട്ടി?
1: ഞാനിന്ന് അടിച്ചു വരാനും പാത്രം കഴുകാനും ഒക്കെ സഹായിച്ച്. ഇനി ഞാൻ വലുതാകുമ്പോ ഡോക്ടറായി എല്ലാവരെയും സഹായിക്കും. അച്ഛന്റെ മീടുത്തി കുട്ടി, അച്ഛന്റെ പൊന്നമോൾ തന്നെ.
3: ഭാലേട്ടാ, നാളെ മോളെ സ്കൂളിലേക്ക് അയക്കണ കാര്യം എടുത്തിട്ട് ഇത്ര പേടിയാണ്. കാലം വെച്ച് ഞാനെങ്ങനെയാ എൻ്റെ മോളെ സ്കൂളിലേക്ക് അയക്കുക? നാട്ടിലെങ്ങും തെരുവട്ടികളാക്കണ. സ്കൂളിലേക്ക് എങ്ങനെ എൻ്റെ കുട്ടിയെ വിടുവാ?
1: നീ വിഷമിക്കണ്ട രേണു, അവൾക്ക് അമ്മക്കുട്ടിയില്ലേ കൂട്ടിനെ, അവള് നോക്കോളും നമ്മുടെ മോളെ. അമ്മേ, അമ്മച്ചേച്ചി വന്നിട്ടാ, ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വേഗം വരാട്ടോ.
3: ശരി മക്കളെ, മോളെ അമ്മുക്കുട്ടി ശ്രദ്ധിച്ചു പോകണേ മോളെ.
2: അമ്മുച്ചേച്ചി ദൂരേന്ന് പട്ടികളുടെ കൊര വരണു, എനിക്ക് പേടിയാണ് അമ്മുച്ചേച്ചി.
1: പേടിക്കണ്ട മീനൂട്ടി, അമ്മുക്കുട്ടി ഇല്ലേ കൂറ്റിന്, പട്ടികൾ ഓടി വന്ന നമുക്ക് ഏതെങ്കിലും വീട്ടിൽ വിളിക്കാം ട്ടോ.
3: മോളെ മീനൂട്ടി, നീ പറഞ്ഞത് ശരിയാ മോളെ, പട്ടികള് നമ്മുടെ നേർക്ക് ഓടി വരണുണ്ട്. മോളെ ഓടിക്കാ മോളെ.
4: അയ്യോ, എന്നെ കടിക്കല്ലേ പട്ടി. അയ്യോ പട്ടി, വാവ് വാവ് വാവ്. അയ്യോ പട്ടി, കടിക്കല്ലേ.
2: അയ്യോ, എന്റെ മോക്കിന് എന്താ പറ്റിയേ? ആരെങ്കിലും എന്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. അയ്യോ ഡോക്ടറെ, എന്റെ മോക്കിന് എന്താ പറ്റിയ ഡോക്ടറെ? തെരുവ് നായിക്കളെ എന്റെ മോളെ വിളിച്ചില്ല ടീച്ചറാ.
3: ഡോക്ടറെ, എന്റെ മോക്ക് ഇഞ്ചക്ഷൻ എടുത്തോണ്ട് ഡോക്ടറെ. അവൾക്കൊരാപത്തും കൂടാതെ തിരിച്ചു തരട്ടെ ഡോക്ടറെ.
1: നിങ്ങൾ വിഷമിക്കാതിരി, കുട്ടിയെ വന്നപ്പോൾ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നല്ലോ. മുഖത്തിനാണ് കൂടുതലും കടിയേറ്റിട്ടുള്ളത്, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ.
3: മോളെ മീനൂട്ടി, എന്തെങ്കിലും അത് കഴിക്കും മോളെ. നീ അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട പാൽക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്, ദേ നോക്ക് പനിയുള്ളതല്ലേ, എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ.
2: അമ്മേ, എനിക്ക് ഒന്നും വേണ്ട അമ്മേ, കഴുകി പോയിട്ട് ഉമിനീര് പോലും ഇറക്കാൻ പറ്റത്തില്ല. വായിച്ചിട്ട് വയ്യ, വെള്ളം കാണുമ്പോ
1: മോളെ നമ്മൾ വേറെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവൾക്ക് നല്ല പനിയും വയ്യായ്കയുമുണ്ട്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ.
2: പതിനഞ്ച് വർഷത്തിന് ശേഷം കിട്ടിയ ദീദിയാണ് അവൾ, നമ്മുടെ

എൻ്റെ മോക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലെ എന്താ ഡോക്ടറെ, നമ്മുടെ മോളെ നമുക്ക് നഷ്ടമായത് ഡോക്ടറേ. പേ പിടിച്ച നായടിയക്കടി തലയ്ക്ക് മുകളിലേറ്റാൽ പെട്ടെന്ന് വൈറസുകൾ തലച്ചോറിലേക്ക് പടരും. ഇഞ്ചക്ഷൻ എടുത്താൽ പോലും ചിലപ്പോൾ നമ്മൾ നിസ്സഹായരാകും. അതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകിയിരിക്കുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നാണ്. ഇതിനെതിരെ പരിഹാരം കാണാൻ അധികാരികൾ കൺ തുറന്നേ മതിയാവൂ. അഥവാ നടപടിയെടുത്താൽ പ്രതിഷേധവുമായി എത്തുന്ന പ്രിയപ്പെട്ട മൃഗസ്നേഹികളോട് ഒരു ചോദ്യം. കുടുംബത്തിന്റെ അത്താണിയായ, നാളത്തെ പ്രതീക്ഷയായ പിഞ്ചു കുട്ടികളെക്കാൾ നിങ്ങൾക്ക് വലുതാണോ മൃഗസ്നേഹം? ചിന്തിക്കൂ, കൺ തുറന്ന് പ്രവർത്തിക്കൂ. നന്ദി, നമസ്കാരം. വന്ന

nebude. Koľko

0: ഒരു അങ്ങിപ്പാട്ട് കേട്ടാലോ.
1: സദസ്സിന് വന്ദനം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ലഹരിയെ കുറിച്ചുള്ള ആംഗ്യപ്പാട്ടാണ്. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പടില്ലൊരു നാളും നാം.

ലഹരിയൊരുക്കും വിഷങ്ങൾ പലതുണ്ടരുതേ അവയുടെ അടുത്തുപോലും ചെല്ലരുതേ.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ഉമ്മറപ്പടിയിൽ ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല.
1: അശ്വിനി, ഓ, നമ്മുടെ ചാരുകസേരയുടെ നേരമായി. നമുക്ക് കഥ പറയാൻ പോണ്ടേ?
2: കുറെ കാലായില്ലേ കഥ പറയുന്ന.
1: പിന്നെന്താ മതിയാക്കാനാ പറയുന്നേ?
2: മതിയാക്കാനല്ല,
1: പിന്നെ
2: റൂട്ട് തിരിച്ചു വിട്ടാലോ.
1: ഇതെന്നാ ബസ്സിന്റെ ട്രെയിനിന്റെ റൂട്ട് തിരിച്ചുവിടെ? ഇതൊരു കഥയല്ലേ.
2: അങ്ങനെയല്ല, സ്ഥിരം ഒരേ റൂട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മടുപ്പ് വരൂലേ.
1: അല്ല, നമ്മൾ ഒരേ റൂട്ടല്ലാണ്ട് റൂട്ട് മാറി പോകാൻ പാടുണ്ടാ?
2: എന്നാലല്ലേ അതിനൊരു വൈവിധ്യം ഉണ്ടാവൂ.
1: നീ എന്നാ ഉദ്ദേശിക്കുന്നേ? ആ കാര്യം പറ.
2: എപ്പോ കഥ പറയുന്നോണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ മാഷോട്?
1: മാഷ കൊണ്ടാ
2: ആ
1: നടക്കുന്ന കാര്യ? നീ ഒന്ന് മിണ്ടാണ്ടിക്കുന്നുണ്ടാ. ഈ കാര്യം ഒന്ന് മാഷോട് പറഞ്ഞേക്കല്ലേ. ഞാൻ കുറച്ച് പാട്ടും കൊണ്ട് മിനിച്ചങ്ങ് പോകുന്നുണ്ട്. ഇനി മാഷ കൂടി പാടിയിട്ടുണ്ടെങ്കിൽ ആസ്ഥാന ഗായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഓർക്കു പോകും.
2: ഏ
1: ആന്നേ,
2: അതിന് സാധ്യതയുണ്ടാ?
1: ആ ശബ്ദം കേൾക്കുമ്പോ പാടുന്ന പോലെ ഇല്ലേ?
2: ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു പാട്ട് പാടിക്കോട്ട്.
1: പാടിക്കോട്ടല്ലേ.
2: ആ
1: നമുക്കെന്നാ പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞാലോ.
2: ആ
1: എന്നാ വാ പോകാലോ. മാഷേ,
3: ആ പതിവ് പോലെ ചാരുകസേരയുടെ സമയമാണ്. കഥ പറയണോ അല്ലേ?
1: വേണ്ട വേണ്ട.
3: കഥ പറയണ്ടേ?
1: വേണ്ട.
3: ചാരുകസേല നിർത്തിയോ?
1: അങ്ങനല്ല, കഥക്ക് പകരം
3: പകരം
1: ഒരു പാട്ടായാലോ മാഷേ.
3: ചാരുകസേരയുടെ നമ്മുടെ ക്യാപ്ഷൻ തന്നെ കഥയല്ലേ.
1: അല്ല, അങ്ങനെയല്ല.
3: പൂർവ്വകഥകളുടെ പുരാവൃത്തം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം.
1: അത് നമുക്ക് മാറ്റിയിട്ട് പൂർവ്വപാട്ടുകളുടെ പുരാവൃത്തം ആക്കിക്കൂടെ?
3: പാടിക്കോളന്നല്ലേ, ഞാൻ കേൾക്കാം.
1: അല്ല, മാഷ് പാടും, നമ്മളത് കേൾക്കും. അങ്ങനെയാണല്ലോ പതിവ്.
3: പക്ഷെ അത് അശ്വിനെ ശരിയാവില്ല. കാരണം സൂര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂര്യയും ബൈജുക്കെയാണ് നമ്മുടെ ആസ്ഥാന ഗായകന്മാര്, ഗായിക ഗായകന്മാര് അല്ലേ. വേറൊരാള് കേറി പാടിയാൽ അവരെ സ്ഥാനം പോയി പോവും. അതുകൊണ്ട് അവരെ സ്ഥാനം അവിടെ തന്നെ നിന്നോട്ടെ ഭദ്രമായിട്ട്.
1: അതുകൊണ്ട് മാത്രം മാഷ് പാടുന്നില്ല.
3: അതുകൊണ്ട് മാത്രം പാടുന്നില്ല. പക്ഷെ നിങ്ങൾ പാട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിന്റെ കഥകൾ പറയാം. മാത്രമല്ല, കഥകൾക്ക് മുൻപ് പാട്ട് തന്നെയായിരുന്നു. നമ്മളിപ്പം കഥകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്തിനെയാണ്?
1: പുരാണങ്ങളെ.
3: അതെ, പുരാണങ്ങളാണ്. ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെയാണ്. ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ രചിക്കപ്പെട്ടത് ഗദ്യത്തിലല്ല, പദ്യത്തിലാണ്. മഹാഭാരതം, രാമായണം അല്ലേ, വേദങ്ങൾ, ഉപനിഷത്തുകളെല്ലാം രചിക്കപ്പെട്ടത് പദ്യരൂപത്തിലാണ്. ആദ്യകാല സാഹിത്യവും രചനകളെല്ലാം പദ്യത്തിലാണ്. അത് പിന്നീടാണ് ഗദ്യമായത്. അപ്പൊ പദ്യത്തിന്റെ പ്രായം ഗദ്യത്തിനില്ല. പാട്ട് തന്നെയാണ് പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. അതൊരു ഈണത്തിലൊന്നും ആയിരുന്നില്ല, ഒരു പ്രത്യേക താളത്തിൽ. നമ്മളതിനെ വൃത്തം എന്നൊക്കെ പറയും അല്ലേ. എന്തൊക്കെയുണ്ട് വൃത്തങ്ങൾ? അങ്ങനെ കുറെ പണ്ട് പഠിച്ച കുറെ വൃത്തങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ. മഞ്ജരിയും അതുപോലെ അലങ്കാരങ്ങള്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ആലപിച്ചു വരുന്ന രീതിയിലായിരുന്നു പണ്ട് കാലത്ത് കഥകളൊക്കെ ഒളിഞ്ഞിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പാട്ടുകൾ തന്നെയാണ് കഥയുടെ ഒരു സ്രോതസ്. പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സാഹിത്യമുണ്ട്, പാട്ട് സാഹിത്യമുണ്ട്. എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞാല്?
1: വടക്കൻ പാട്ട്.
3: വടക്കൻ പാട്ട് എന്താണ് വടക്കൻ പാട്ട്? ആരൊക്കെയാണ് വടക്കൻ പാട്ടിലെ കഥാപാത്രങ്ങളെ പേര്
1: പറയുമായി? മാഷ് പറഞ്ഞ ശരിയാന്നല്ലേ. പാട്ടുപാടാൻ ഗ്യാപ്പ് കിട്ടിയാൽ കേറി സ്കോർ അടിക്കുന്നില്ലേ?
3: എന്നാ ഒരു കാര്യം ചെയ്യുമ്പോ അശ്വിനിക്ക് ഒരു അവസരം കൊടുത്താൽ ഉണ്ണിയാർച്ചയുടെ പാട്ട് ഏതായാലും സൂര്യപാടി. ഇനി ആങ്ങളയുടെ
1: പാട്ടായിക്കോട്ടല്ലേ.
3: പാട്ട്
1: ഇല്ല മാഷ, ആടാ സൂര്യച്ചിക്ക് ഒരു ഭീഷണിയുണ്ട്. ഞാൻ പാടിക്കഴിഞ്ഞാ പിന്നെ സൂര്യച്ചിനോട് പാടാൻ
3: പറ്റില്ല. മാത്രമല്ല നമ്മളെ കൂടേണ്ടി വരും.
1: അപ്പൊ നമ്മള് വേണ്ടാത്ത കാര്യത്തിന് മുതിരണ്ടല്ലോ. അത് മാത്രല്ല, നമ്മുടെ ചാരുകസേരയ്ക്ക് മോശമില്ലാത്ത കുറെ ശ്രോതാക്കളുണ്ട്. അവരും കൂടി പോകുന്നത് ശരിയില്ലല്ലോ.
2: അത് ശരിയാണ്.
3: സദുദ്ദേശപരമായ കാരണങ്ങൾ കൊണ്ട് സൂര്യ മാത്രം പാടിയാ മതി, അശ്വിനി പാടുന്നില്ല. അപ്പൊ നമ്മള് വടക്കൻ പാട്ടിലെ ഒരാളെ കുറിച്ചാണ് അവര് പാടിയത്? ആറ്റുമണമ്മലെ
1: ഉണ്ണിയാർച്ച.
3: പുത്തൂരം വീട്ടിലുണ്ട് അല്ലേ, ഉണ്ണിയാർച്ചയുടെ വീട്, ബന്ധുക്കളൊക്കെ ഉണ്ട്, ആരോ മേലുണ്ട്. പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് വടക്കൻ പാട്ടില്?
1: കച്ചോളി, ഒദയനൻ,
3: പിന്നെ പാലാട്ട്,
1: കോമൻ,
3: കുഞ്ഞിക്കണ്ണൻ ഉണ്ട്, കോമൻ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മതിലേരിക്കന്നി അല്ലേ, നാഗമടത്ത് തമ്പുരാട്ടി, തുമ്പോലാർച്ച, ഉണ്ണിയാർച്ച, തച്ചുള്ളി മരുമകൻ ചന്തു, കുറേയധികം കഥാപാത്രങ്ങൾ, വീരാരാധനകൾ വടക്കൻ പാട്ടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാല്?
2: വടക്ക് ഭാഗത്തെ പാട്ട്. അപ്പൊ ഒരു സംശയം, ഈ തെക്കും കിഴക്കും പടിഞ്ഞാറൊക്കെ പാട്ട് വേണ്ടേ?
1: അല്ല, ഈ സംശയം ആരോടാ, എന്നോടാണോ അതോ മാഷോടാണോ?
2: ആരായാലും കുഴപ്പമില്ല, ഉത്തരം കിട്ടിയാ മതി.
1: ഈ തെക്ക് എന്നുള്ള പാട്ടാണ് തെക്കൻ പാട്ട്, അല്ലേ മാഷേ?
3: അതെ അതെ. ഇപ്പൊ കിഴക്കത്തെ പാട്ട് എന്ന് പറയും?
2: കിഴക്കൻ പാട്ട്.
3: പടിഞ്ഞാറ് ഭാഗത്തുള്ള പാട്ട്
2: പടിഞ്ഞാറൻ പാട്ട്,
3: പടിഞ്ഞാറ്റ പാട്ട്. അപ്പൊ തൽക്കാലം നമുക്ക് കേരളത്തിൽ ഈ നാല് ദിശകൾക്കും പാട്ടുകളില്ല. കിഴക്കൻ പാട്ടുകളോ പടിഞ്ഞാറ്റ പാട്ടുകളോ ഇല്ല. പക്ഷെ ബാക്കി രണ്ട് പാട്ടുകളുണ്ട്, വടക്കൻ പാട്ടുകളുണ്ട്, തെക്കൻ പാട്ടുകളുണ്ട്. ഇതിൽ നമ്മള് ഏത് നാട്ടുകാരാണ്? വടക്കിന്റെ ആളല്ലേ. അപ്പം നമ്മുടെ നാട്ടിലെ പാട്ടുകളൊക്കെ നമുക്കറിയാം. അതാണ് വടക്കൻ പാട്ടിന്റെ പേര് പറയുമ്പോഴേക്ക് തന്നെ സൂര്യ ഉണ്ണിയാർച്ചയുടെ പാട്ട് തുടങ്ങി. ഒരുപാട് വടക്കൻ വീരഗാഥകൾ നമുക്കറിയാം. നമ്മൾ തന്നെ ചാരുകശൈലിൽ വിഷയമാക്കിയിട്ടുണ്ട്. സിനിമകളിൽ ധാരാളം വീരഗാഥകൾ നമുക്ക് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കുഞ്ചാക്കോ പടങ്ങളൊക്കെ ആദ്യകാലത്ത് എന്തായിരുന്നു?
2: വടക്കൻ
3: കഥാപാത്രങ്ങളായിരുന്നു അല്ലേ. പക്ഷേ നമുക്ക് പരിചിതമില്ലാത്ത മേഖലയാണെന്ത്? തെക്കൻ പാട്ടുകൾ. നമുക്ക് തെക്കോട്ട് പോയാലോ, തെക്കോട്ട് എടുക്കുക എന്നൊക്കെ പറയല്ലേ, അങ്ങനെ വേണ്ട, തെക്കോട്ട് പോവാം നമുക്ക്.
2: ഇപ്പൊ നല്ല മഴയാണല്ലോ,
3: പാട്ട് തേടി പോവാം, പാട്ടിനകത്തെ പൊരുൾ തേടി പോവാം. അപ്പൊ വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തില്? അതിനൊരു വീരാരാധനയാണ്. വടക്കൻ കേരളത്തിലെ നാടോടി കഥാഗാനങ്ങളാണ് അല്ലേ, ബെല്ലാഡ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. പൊതുവെ അത് കൃഷിപ്പാട്ടുകളാണ്. ഏത് സമയത്താണ് പാട്ടുകളൊക്കെ? നാട്ടി സമയത്ത്, ഞാറ് നടുമ്പോ അല്ലേ, നാട്ടിപ്പാട്ടായിട്ടൊക്കെ പറയുന്നത് ഈ വടക്കൻ വീരഗാഥകളാണ്. അനുഷ്ഠാനങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും ഈ പാട്ടിനില്ല. അനുഷ്ഠാനമായിട്ട് ബന്ധമുള്ള വടക്കൻ പാട്ടുണ്ട്. ആ പാട്ടിനെന്താ പറയാ?
1: തോറ്റംപാട്ട്.
3: തോറ്റംപാട്ട്. തോറ്റംപാട്ട് തെയ്യത്തിന്റെ ഒരു സാഹിത്യ രൂപമാണ്. പക്ഷെ നമ്മള് മറ്റ് വീരഗാഥകളൊക്കെ, ഉദയനെ കുറിച്ചും ആരോമലിനെ കുറിച്ചൊക്കെ പറയുന്ന പാട്ടുകളൊന്നും ആരാധന, ക്ഷേത്രാചാരം അല്ലെങ്കിൽ ദൈവാരാധനയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സാധാരണ ജനങ്ങളുടെ സംസാര ഭാഷയിലാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അത് എഴുതിയതാരായിരുന്നു?
1: പാട്ടെന്നു പാടുന്നു പാണനാരേ, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്.
2: ചോദ്യത്തിന് ഉത്തരല്ലേ വേണ്ടത്, പാട്ടല്ലല്ലോ.
1: ആ പാട്ടിലുണ്ടല്ലോ ഉത്തരവോ?
3: അതെ, പാണൻ. പാണന്മാര് ശമിക്കുന്ന പാട്ടാണ് വടക്കൻ പാട്ടുകളെല്ലാം. അതിന് പാണന് എന്ത് കിട്ടും? ആഹാരത്തിന് വേണ്ട ധാന്യങ്ങളും നാണയങ്ങളും ഒക്കെ കിട്ടും. നമ്മളൊക്കെ അതൊക്കെ ഒരുപാട് തവണ ഇതേ ചരകശൈലിൽ ഇരുന്ന് പറഞ്ഞതാണ്. നമ്മുടെ വിഷയം വടക്കൻ പാട്ടല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. നമുക്ക് തെക്കൻ പാട്ടുകളെ കുറിച്ച് പറയാം. വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ എന്നാണ് നിർവചനമെങ്കിൽ, തെക്കൻ പാട്ടിന്റെ നിർവചനം വളരെ എളുപ്പല്ലേ? തെക്കൻ ഭാഗങ്ങളിൽ പ്രചാരമുള്ള പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ. തെക്കൻ ജില്ലകൾ ഒരുപാട് ജില്ലകളുണ്ടെങ്കിലും കൂടി കാര്യമായിട്ട് രണ്ട് ജില്ലകളിലാണ്. അതിൽ ഒരു ജില്ല ഇപ്പം കേരളത്തിലില്ല, കന്യാകുമാരി. ഇപ്പൊ തിരുവനന്തപുരം കന്യാകുമാരി മേഖലകളിൽ ഒരു കാലത്ത് പ്രചരിച്ചിരുന്ന പാട്ടുകളാണ് നമ്മുടെ മലബാറിലെ വടക്കൻ പാട്ടുകൾ പോലുള്ള പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ. ഇപ്പം അതിൻ്റെ ദിശ കൊണ്ട് മാത്രമാണ് തെക്കൻ പാട്ടുകൾ എന്നുള്ള പേര് അതിന് വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വടക്കൻ പാട്ടിന് കൊയ്ത്തുപാട്ട്, നാട്ടിപ്പാട്ട് എന്നൊക്കെ പറയുമ്പോൾ കൊയ്ത്ത് സമയത്ത് പാടുന്ന പാട്ട് അല്ലേ, നാട്ടി സമയത്ത് പാടുന്ന പാട്ടായതുകൊണ്ടാണ്. ഇവിടെ തമിഴ് കലർന്ന മലയാളത്തിലാണ് തെക്കൻ പാട്ടുകൾ ഉണ്ടാവുക. കാരണം കന്യാകുമാരി തമിഴിൻ്റെ ഭാഗമാണല്ലോ. വീരയോദ്ധാക്കളെയും രാജകുടുംബാംഗങ്ങളെയൊക്കെയാണ് ഈ ഗാനങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയമായിട്ട് വരുന്നത്. അതുപോലെ ദുർദേവതകൾ പ്രീതിപ്പെടുത്താനുള്ളവ, ദേശചരിത്രങ്ങൾ, ദേവത ആരാധന എന്നിവ, ഇങ്ങനെ മൂന്ന് തരത്തിലാണ് തെക്കൻ പാട്ടുകൾ. ഒന്ന്, ദുർദേവതകൾ പ്രീതിപ്പെടുത്തുക, ദുർദേവതകളുടെ ആക്രമണം അല്ലെങ്കിൽ ബാധ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരുവിധം പാട്ടുകൾ. മറ്റൊന്ന് ദേശചരിത്രം, ആ പ്രദേശത്തിൻ്റെ ചരിത്രത്തെ പ്രതിപാദിക്കുന്ന പാട്ടുകൾ. മൂന്നാമത് ദേവത ആരാധന, ദേവതമാരെ ആരാധിക്കാൻ വേണ്ടിയുള്ള പാട്ടുകൾ. ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലുണ്ട്. ധീരന്മാരായ രാജകുമാര, ഉത്തമ സ്ത്രീകൾ, വീരയോദ്ധാക്കൾ, ഇവരൊക്കെ ഇതിൽ കഥാപാത്രങ്ങളാകും. മാത്രമല്ല അപമൃത്യുവിനിരയായവർ, മാടൻ, യക്ഷി, പ്രേതങ്ങളുണ്ടല്ലോ, അതൊക്കെ തെക്കൻ പാട്ടുകളുടെ ഇതിവൃത്തത്തിലെ കഥാപാത്രങ്ങളാണ്. ഇവിടെ നമുക്ക് തെക്കൻ പാട്ടുകൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, വില്ലടിച്ചാൻ പാട്ടെന്ന് പറയും. വില്ലു പാട്ട്, വില്ലടിച്ചാൻ പാട്ട് കേട്ടിട്ടുണ്ടോ?
2: നമ്മളിപ്പോ സ്റ്റേജിലൊക്കെ
3: കാണിക്കുന്ന വില്ലടിച്ച വിൽപ്പാട്ടുകളുണ്ട്. അപ്പം അതൊരു ഒരുപാട് പരിഷ്കൃതമായി. ഇപ്പം സിനിമാറ്റിക് ഡ്രാമാറ്റിക് വിൽക്കലാമേളകളൊക്കെ ഉണ്ട്, വിൽക്കലാമേളയാണ്. വില്ലടിച്ചൻ പാട്ട് തെക്കൻ മേഖലയുടെ ഒരു കലാരൂപമാണ്. ഒരു വില്ല് വലിച്ചു കെട്ടി അതിൻ്റെ ചരടിന്മേൽ കുടമണികളെ തൂക്കിയിടും. ഒരു കുടം മറ്റൊരു സംഗീതോപകരണമാണ്. ഈ വലിച്ചു കെട്ടി വില്ലിന്മേൽ വടികൊണ്ടടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ, അതാണ് അതിൻ്റെ മ്യൂസിക്, പശ്ചാത്തല സംഗീതം. പിന്നെ ഒരു മൺകുടം കമഴ്ത്തി വെച്ച് ഘടം എന്ന പിൽക്കാലത്ത് ഒരു വാദ്യോപകരണമായി അതിന്മേൽ കൊട്ടിക്കൊണ്ട് പാട്ട് പാടുന്ന രീതിയാണ്. അതിലൊരു ആശാനുണ്ടായിരിക്കും, ശിഷ്യന്മാരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരു കൂട്ടം ആളുകൾ സംഘഗാനമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുക. അവിടെ കഥാപ്രസംഗത്തിൻ്റെ പഴയ രൂപമാണ്, പാട്ടും കഥയും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഈ തെക്കൻ പാട്ടുകളെല്ലാം വില്ലടിച്ചാൻ പാട്ടുകൾക്ക് വേണ്ടി ചുമക്കപ്പെട്ടവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വടക്കൻ പാട്ട്, ഇപ്പോൾ ഉണ്ണിയാർച്ചയുടെയൊക്കെ പാട്ട് പാടുന്നത് എവിടെ വെച്ചാണ്? ഞാറ്റുകണ്ടത്തിൽ വെച്ചാണ്. അതുപോലെ ഇപ്പോൾ തോറ്റം അത് മറ്റൊരു അവസരത്തിലാണ്, അത് ആരാധനയായിട്ട് ബന്ധപ്പെട്ടതാണ്. തെക്കൻ പാട്ടുകളൊക്കെ പാടുന്നത് വില്ലടിച്ചാൻ പാട്ടുകാർ ആശാൻ വില്ലിന്മേലടിച്ച് പാടുന്ന രീതിയിലാണ് തെക്കൻ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. പ്രധാനമായ തെക്കൻ പാട്ടുകൾ കന്നടിയൻ പോര്, ഉലകൂട പെരുമാൾ പാട്ട്, പുരുഷാദേവിയമ്മ പാട്ട്, അഞ്ചു തമ്പുരാൻ പാട്ട്, ഇരവിക്കുട്ടിപ്പിള്ള പോര്, പഞ്ചമൻകാട്ട് നീലിപ്പാട്ട്, പഞ്ചമൻകാട്ട് നീലിനെ അറിയില്ലേ, ചാമുണ്ടിക്കഥ, രാമകഥ പാട്ട്, കുഞ്ഞുതമ്പിക്കഥ, ദിവാൻ വെറ്റി, ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര, അതൊക്കെ തെക്കൻ പാട്ടുകളുടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്.
1: ഏതാണ്ട് ഏത് കാലത്താണ് മാഷി ഈ പാട്ടൊക്കെ?
3: നമ്മൾ വടക്കൻ പാട്ടിനോളം തന്നെ പഴക്കം തെക്കൻ പാട്ടുകൾക്കുണ്ട്. ഏറ്റവും ആദ്യകാലത്തെ തെക്കൻ പാട്ട് 9-ാം നൂറ്റാണ്ടിലുണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ 18-ാം നൂറ്റാണ്ട് വരെ തെക്കൻ പാട്ടുകൾ ചമയ്ക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ 1700-കളിലെ ചില സംഭവങ്ങളൊക്കെ തെക്കൻ പാട്ടിൻ്റെ ഇതിവൃത്തമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കാലത്തെ സമൂഹത്തെ, 17-ാം നൂറ്റാണ്ട് വരെയുള്ള കേരളീയ സമൂഹം, പ്രത്യേകിച്ചും തിരുവനന്തപുരം കന്യാകുമാരി ജില്ലകളിലെ സാമൂഹിക അവസ്ഥകൾ തുറന്നു കാണിക്കുന്ന പാട്ടുകളാണ് ഇത്. ഇത് നമ്മൾ പറഞ്ഞു, വടക്കൻ പാട്ടിനേക്കാൾ കൂടുതൽ യക്ഷികൾക്ക് അതുപോലെ പ്രേതബാധകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഈ കഥയിൽ. ദുരന്ത കഥകളൊക്കെ ധാരാളമുണ്ട്. നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട തെക്കൻ പാട്ടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അല്ലേ. ഏതൊക്കെയാണ്?
2: പഞ്ചവൻകാട്ട് നീലിപ്പാട്ട്.
3: അത് മാത്രം ഓർമ്മയുണ്ടല്ലേ.
1: ഇവൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ മാഷി, ഇവളെ സുഹൃത്തല്ലേ നീലി.
2: അല്ല, നിങ്ങളെ ബന്ധുക്കൾ എന്റെ സുഹൃത്തുക്കളാകുക എന്നുള്ളതൊരു സ്വാഭാവികതയാണല്ലോ
1: മാഷേ. അടുത്ത പാട്ട് അഞ്ചു തമ്പുരാൻ പാട്ട്.
2: എന്നാ പിന്നെ ധർമ്മരാജന്റെ യാത്രന്റെ പാട്ട്.
3: അതെ, അങ്ങനെ കുറെ കുറെ പാട്ടുകളുണ്ട്. പഞ്ചമൻകാട്ട് നീലി അശ്വിനി ഓർമ്മിക്കാൻ കാരണം നമ്മള് നീലിയുടെ കഥ ഇവിടെ പറഞ്ഞിരുന്നു. കള്ളിയങ്കാട്ട് നീലി അല്ലേ, കള്ളിമുള്ളിൽ ചെടിയിലൊക്കെ വീണുപോയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഓർമ്മ കൊണ്ട് പറഞ്ഞതാണ്. സൗഹൃദം കൊണ്ടായിരിക്കില്ല നമുക്ക്
1: വിചാരിക്കാം
3: തൽക്കാലം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചരിത്രം, പുരാണം, യക്ഷി, ഇങ്ങനെ 2-3 വിഭാഗങ്ങളിലാണുള്ളത്. തെക്കൻ പാട്ടുകളെ പൊതുവെ പരാമർശിച്ച് പോവുകയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെക്കൻ പാട്ടിനെ കഥ പറയണ്ടേ? വടക്കൻ പാട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ ഉണ്ണിയാർച്ചയുടെയും ആരോമലിൻ്റെയും ചന്തുവിൻ്റെ ഒക്കെ കഥ പറഞ്ഞ പോലെ നമുക്ക് തെക്കൻ പാട്ടുകളിലെ ചില കഥകൾ പരിചയപ്പെടുത്തി കൊടുക്കാം. ആദ്യമായിട്ട് തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ട്, വലിയ പേരാണ്. നമുക്കും അതുപോലെ ശ്രോതാക്കൾക്കും അത്ര പരിചിതമില്ലാത്ത പാട്ട് വിഭാഗമാണ്, കേരളീയ സാഹിത്യത്തിലുണ്ട്.

0: വെല്ലടിച്ചാൻ പാട്ടിൽ ആശാനാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിധിയുടെ പ്രലോഭനങ്ങൾക്ക് പുറകെ പോയി നരകതുല്യമായി ജീവിക്കേണ്ടി വന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് തെക്കൻ പാട്ടിലെ തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ടിലെ പ്രതിപാദ്യം. നമ്മളെ നിധി കേട്ടില്ലേ, എന്താ അത്? ആ മണ്ണിൽ കുഴിച്ചിടും, എന്നിട്ട് അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അല്ലെ, ആ ശ്രമത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ദുർമരണങ്ങൾ പണ്ടുകാലത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും.
1: യഥാർത്ഥത്തിൽ നിധി ഉണ്ടാ മാഷേ?
2: അതെന്താ നീ അങ്ങനെ വെച്ചേ? ഇല്ലാണ്ടൊന്നുമില്ല. പണ്ട് വലിയ ഓട്ടുരുടെ നിറച്ചും ഇത് സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്, നാണയങ്ങളൊക്കെ. ഞാനിത് യൂട്യൂബിലെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്.
0: നമ്മൾ അങ്ങനെ പല സ്ഥലങ്ങളിലും, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറമേ നിന്നൊക്കെ സ്ഥലങ്ങളിൽ ഈ മണ്ണൊക്കെ മാറ്റുമ്പം ചില പഴയ പുരാവസ്തുക്കളൊക്കെ കണ്ടു കിട്ടാറുണ്ട്. അത്തരം പുരാവസ്തുക്കൾക്കുള്ളിൽ നിന്ന് സ്വർണവും മറ്റ് ലോഹങ്ങളൊക്കെ കണ്ടു കിട്ടി. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം കാണുന്നുണ്ട്. പക്ഷേ നിധി എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ പാണ്ഡവർ കഴിഞ്ഞ ഒരു കഥയിൽ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ അശ്വമേധം നടത്താൻ വേണ്ടി മരുത്വ മലയിൽ കയറി കുഴിച്ച് ഒരുപാട് സ്വർണം രത്നങ്ങളൊക്കെ കിട്ടിയതുപോലെ മണ്ണിനുള്ളിൽ സമ്പാദ്യമായിട്ട് നിധി കുഴിച്ചിടുന്ന ഒരു രീതിയൊന്നും നമുക്കത് വിശ്വസനീയമല്ല. പക്ഷെ ഒരു കാലത്ത് വലിയ സമ്പന്നമായ ഗൃഹത്തിലെ സമ്പാദ്യങ്ങളൊക്കെ പണരൂപത്തിലല്ലോ, പണമില്ലല്ലോ, ഒന്ന് ലോഹമായ, അതായത് സ്വർണം വെള്ളി തുടങ്ങിയ മൂല്യം കൂടിയ ലോഹങ്ങളിലായിരിക്കും. ഇത് അവിടെ എവിടെയെങ്കിലും സൂക്ഷിക്കും, എന്തെങ്കിലും കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കൊണ്ട് ആ വീട് തകർന്നടിഞ്ഞാൽ മണ്ണിനടിയിൽ അത് പെടും, അത് സ്വാഭാവികമാണ്. ചിലരാണെങ്കിൽ ഒരു ദുരന്തം മുന്നിൽ കണ്ടാൽ, ഏതായാലും നമ്മൾ നശിക്കുമെന്നൊരു ഘട്ടം വരുമ്പോൾ അതെല്ലാം മണ്ണിൽ അല്ലെങ്കിൽ കിണറിലൊക്കെ നിക്ഷേപിച്ച് ജീവൻ വെടിയുന്നൊരു സംവിധാനമുണ്ട്. തെന്നാലിരാമൻ്റെ കഥയിലൊക്കെ നമ്മൾക്ക് അത് കാണാം. പക്ഷെ അത് പിന്നീട് പിൽക്കാലത്ത് കണ്ടെടുക്കുമ്പോഴാണ് നിധി കിട്ടി എന്നൊക്കെ നമ്മൾ പറയുക. ഏതായാലും അതൊരു അല്പം അതിശയോക്തി കലർന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഈ കഥയ്ക്ക് വളരെ മഹാഭാരത കാലത്തോളം പഴക്കമുണ്ട്. കാരണം കൗരവരെ ഉന്മൂലനം ചെയ്ത പാണ്ഡവന്മാർ, അവർ തമ്മിലാണല്ലോ യുദ്ധം. പാണ്ഡവർ അവസാനം ജയിച്ചു, ഒരുപാട് കാലം വളരെ നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു. എത്ര കാലം ഭരിച്ചു എന്നൊക്കെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ട് ശ്രോതാക്കൾക്കറിയാം, അതല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം. അവരിങ്ങനെ നെയ്യാറ്റിൻകരക്ക് സമീപത്തെ ഗുഹകളിൽ അവർ കുറേ കാലം താമസിച്ചിരുന്നു അത്രേ.
1: അതെല്ലാം മുറിനുണയായിരിക്കൂലേ?
2: എല്ലടോ അതെന്താ അവർക്ക് വന്നൂടെ?
0: കുരുക്ഷേത്രം, അസ്തിനാപുരം, ഇന്ദ്രപ്രസം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉത്തരേന്ത്യയിലാണല്ലോ, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നെയ്യാറ്റിൻകര ദക്ഷിണേന്ത്യയിലെ, ദക്ഷിണ കേരളത്തിലൊരു സ്ഥലമായതുകൊണ്ട് സാധ്യത കുറവാണ്. അത് വന്നോ വരാത്തോ എന്തോ ഇരിക്കട്ടെ, പാണ്ഡവന്മാർ അത്തരം ഗുഹകളിൽ താമസിച്ചു എന്നും പാണ്ഡവൻ പാറ എന്ന പേരിൽ അവിടെ ഇപ്പോഴും അറിയപ്പെടുന്ന ചില സ്ഥലങ്ങൾ, നെയ്യാറ്റിൻകരയിൽ സ്ഥലമുണ്ട് പാണ്ഡവൻ പാറ. അവര് അവരുടെ സമ്പാദ്യമൊക്കെ ഒരു വെട്ടിയറക്കാവിൽ, ഒരു കാവുണ്ട് അവിടെ വെട്ടിയറക്കാവ്, ആ ഗുഹകൾക്കടുത്തുള്ള ഒരു വെട്ടിയറക്കാവിൽ നിക്ഷേപിച്ചു എന്നാണ് ഐതിഹ്യം. ഐതിഹ്യമാണ്, അത് യാഥാർത്ഥ്യമാവണമെന്നില്ല. പാണ്ഡവന്മാരിവിടെ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കഥയിലെ ചോദ്യങ്ങൾ പോലെയാണ്, അപ്രസക്തമാണ്. ഏതായാലും നിധി അവിടെ ഉണ്ടെന്ന് ആ നാട്ടുകാർക്ക് വലിയ വിശ്വാസം വന്നു. അങ്ങനെ ആ നിധി കുഴിച്ചിട്ട സ്ഥലത്താണ് ഒരു കാവുണ്ടാക്കി, അത് നിധി സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഭൂതത്തെ ഏൽപ്പിച്ചു. നമ്മൾ പണ്ടത്തെ കഥകൾ, ഇപ്പം അലിബാബയും 40 അല്ലേ,
1: അലാവുദ്ദീന്റെ
0: അത്ഭുത വിളക്ക്, നിധി കാക്കുന്നത് ഭൂതങ്ങളായിരിക്കും.
1: സിനിമയിലൊക്കെ കാണുന്നില്ലേ,
2: പട്ടണത്തിൽ ഭൂതം.
0: അങ്ങനെ ഭൂതങ്ങൾക്ക് വലിയ മന്ത്രശക്തികളൊക്കെ, മന്ത്രങ്ങൾ കൊണ്ട് ശക്തി പകർന്ന ഭൂതത്തിന് കാവലേൽപ്പിക്കലാണ്. അങ്ങനെ പാണ്ഡവന്മാർ ഇവിടുന്ന് പോകുമ്പോൾ അവർ താമസിച്ച ഗുഹകൾക്കടുത്ത് അവരെ സമ്പാദ്യങ്ങളൊക്കെ സൂക്ഷിച്ച്, ആ സ്ഥലത്തിൻ്റെ പേരാണ് വെട്ടിയറക്കാവ്. ആ സമ്പാദ്യം സൂക്ഷിക്കാൻ ആരെ ഏൽപ്പിക്കുന്നു? ഒരു ഭൂതത്തെ ഏൽപ്പിക്കുന്നു. പാണ്ഡവന്മാർ അതോടെ അവസാനിച്ചു എന്നാണ് അവർ മഹാപ്രസ്ഥാനത്തിലേക്ക് പോയെന്നാണ് കഥ. ശ്രീ പത്മനാഭന സ്വാമിയെ ദർശിച്ച് സ്വച്ഛന്ത മൃത്യുവിലൂടെ വൈകുണ്ഠത്തിലെത്തി എന്നൊക്കെയാണ് കഥയുള്ളത്. എന്തായാലും പാണ്ഡവന്മാർ നിക്ഷേപിച്ച നിധി അവിടെയുണ്ട്. ഇനി അതെടുക്കാനുള്ള ശ്രമമാണ് തെക്കൻ പാട്ടിൽ, നമ്മുടെ തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ടിൽ അടുത്ത ഇതിവൃത്തം പ്രതിപാദ്യം. തെറ്റിക്കോട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു കാലത്ത് വല്ലാത്ത കഷ്ടപ്പാടായി, ദാരിദ്ര്യം, വറുതി, മഴയില്ല, ജോലിയില്ലാർക്കും വല്ലാത്ത കഷ്ടപ്പാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട കരപ്രമാണിമാരുണ്ട്, അവരെ പേര് കേൾക്കാം. അതൊക്കെ ഈ തെക്കൻ പാട്ടിൽ പറയുന്നുണ്ട്. KN, ഇനിഷ്യൽ KN അല്ല, ഒരാളെ പേര് KN, നമ്പുകണ്ണൻ, ഇരവിച്ചപ്പിള്ള, ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കരപ്രമാണിമാരാണ് തെറ്റിക്കോട്ടുണ്ടായിരുന്നത്. തെറ്റിക്കോട്ടെന്നുള്ള പ്രദേശത്ത് വാണിരുന്നു. അവരും ഈ ദാരിദ്ര്യം, കൊടിയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ട്.

0: എന്താണ് ഈ പ്രശ്നത്തിന് ദുരന്തത്തിന് പരിഹാരം? ഈ മൂന്ന് പേരും കൂടി കരപ്രമാണിമാരും കൂടി ചേർന്നിട്ട് ആലോചനകൾ നടത്തി. അങ്ങനെ ആ ആലോചനയിൽ ഗ്രാമത്തിൽ എല്ലാ ഗ്രാമീണരെയും വിളിച്ചുചേർന്ന് നമുക്ക് എങ്ങനെയാണ് ഈ കൊടിയ ദാരിദ്ര്യം പരിഹരിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ആ ചർച്ചയിലാണ് എന്ത് തീരുമാനിച്ചത്? കാട് കയറിയ കരയിൽ കൃഷി തുടങ്ങണം, കാട് വെട്ടി തെളിച്ച് കൃഷി ചെയ്യണം, കൃഷി ചെയ്താൽ നമുക്ക് ആഹാരം കിട്ടും, അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനമായി. അങ്ങനെ എന്തു ചെയ്തു? ഗ്രാമീണരെല്ലാവരും കൂടി സന്നദ്ധ സേവകരായിട്ട് കാട് വെട്ടിത്തെളിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടി കാട് വെട്ടിത്തെളിച്ച് പണിയായുധങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇവർ പ്രത്യേകമായൊരു കാട് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു, നമ്മുടെ നേരത്തെ പറഞ്ഞ വെട്ടിയറ കാവിൻ്റെ സമീപത്താണ്. അപ്പം പണിയായുധങ്ങളെല്ലാം കൂടി ഒരു ദിവസം പ്രത്യേക തീരുമാനിച്ചതാണ്, നമ്മുടെ ശ്രമദാനം എന്നൊക്കെ പറഞ്ഞില്ലേ, ശ്രമദാനം. അങ്ങനെ ആ കാട് വെട്ടിത്തെളിക്കാനുള്ള യാത്ര മധ്യ ചില ദുശ്ശകുനങ്ങളുണ്ടായി. കരിമ്പൂച്ച കുറുകെ പാഞ്ഞു. കരിമ്പൂച്ച കുറുകെ പാഞ്ഞാൽ അത് അത് ദുശ്ശകുനാണ്. യാത്ര പിന്നെ തുടരാൻ പാടില്ല എന്നാണ് വേണ്ടത്. പക്ഷേ എല്ലാവരും പറഞ്ഞു എന്തോ ഒരു ശകുനമാണ്, ശകുനക്കേടുണ്ട്, നമുക്ക് യാത്ര തുടർന്നാൽ എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമെന്നാണ്. അപ്പം കരപ്രമാണിമാർ പറഞ്ഞു ഒരു പൂച്ച കുറുകെ ചാടിയത് എന്താണ് ശകുനൊന്നും അല്ല, പഴയ വിശ്വാസമാണ്, നമുക്ക് അതിനൊന്നും ഗൗനിക്കേണ്ട, നമുക്ക് അതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ, അത് പരിഹരിക്കാനല്ലേ നമ്മൾ പോകുന്നത്, അതൊന്നും ശ്രദ്ധിക്കേണ്ട, നമുക്ക് മുന്നോട്ട് വെച്ച് കാല്
1: പിന്നോട്ടില്ല,
0: മുന്നോട്ട് തന്നെ. അവരങ്ങനെ യാത്ര തുടർന്നു. കാട് വെട്ടാൻ കരപ്രമാണിമാരുടെ ഉത്തരവുണ്ടായി. ഗ്രാമീണർ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ കാട് മുഴുവനും വെട്ടിത്തെളിച്ച് വെടിപ്പാക്കി നല്ല കൃഷിഭൂമിയാക്കി മാറ്റി. അവിടെ വലിയ മരങ്ങളുണ്ട്, വള്ളിപ്പടർപ്പുകളുണ്ട്. അങ്ങനെ പണി തുടർന്നു. ആ പ്രദേശമാകെ ആകെ വൃത്തിയായി. കാവിൻ്റെ സമീപത്തും കൂടി അവരെത്തി. കാവിൻ്റെ സമീപത്ത് കാവിൻ്റെ സ്ഥാനം അവർക്ക് തെളിഞ്ഞു കണ്ടു. വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട കാടാണ്, കാവാണ് അവിടെ. ആ കാവിൻ്റെ സ്ഥാനം അവർ തെളിഞ്ഞു കണ്ടു. അപ്പോഴേക്കും ഒരു കോമരം പ്രത്യക്ഷപ്പെട്ടു, വെളിച്ചപ്പാട്. അവർ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഉറഞ്ഞു തുള്ളി പറഞ്ഞു, വെളിപാടുണ്ടായി. കാവ് തീണ്ടിയപ്പോൾ തെളിയുന്നത് പ്രാചീനമായ നിധിശേഖരമാണ്, ഇവിടെയുണ്ട് നിധി. അതുകൊണ്ട് ഇപ്പോൾ നിധി പുറത്തെടുക്കാൻ പറ്റിയ നേരമല്ല. എല്ലാവരും മടങ്ങിപ്പോയി നാളെ മറ്റൊരു മുഹൂർത്തം കണ്ട് തിരിച്ചു വന്നു വരാം. പുറപ്പെട്ടതിന് അശുഭലക്ഷണത്തോടുകൂടിയാണ് കുറുകെ ഒരു കരിമ്പോച്ച് പാഞ്ഞു. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ നിധി എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അപകടമായിരിക്കും. ഇപ്പം കാട് വെട്ടിത്തെളിക്കാൻ പോയവരാണ് യാദൃശ്ചികമായിട്ട് നിധിയുള്ള സ്ഥലം കണ്ടെത്തുന്നത്. കാരണം അത് പാണ്ഡവന്മാർ പണ്ട് കുഴിച്ചിട്ട് പോയ, നിധി കുഴിച്ചിട്ട് പോയ സ്ഥലത്തായിരുന്നല്ലോ. അപ്പോഴാണ് വെളിച്ചപ്പാട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളി പറഞ്ഞ്, ഇപ്പോഴും കുഴിക്കരുത്, അപകടമാകും. ഈ വാക്കുകളെല്ലാവരും വിശ്വസിച്ചു. അങ്ങനെ എല്ലാവരും അന്ന് തിരിച്ചുപോയി. പിറ്റേ ദിവസം നിധി ശേഖരിക്കാൻ വേണ്ടി അവിടെ വന്നു. നമ്മൾ കഥയിൽ സാധാരണ എന്താണ്, രാത്രി ഏതെങ്കിലും ഒളിഞ്ഞു വന്നിട്ട് നിധി ശേഖരിക്കുന്നൊക്കെയാണ് കഥ ഉണ്ടാവുക അല്ലേ. ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. കോമരം പറഞ്ഞ ആ നിധി ശേഖരിക്കേണ്ട സമയം കോമരം പറഞ്ഞു. അങ്ങനെ സന്ധ്യയാണ്, അടുത്ത ദിവസം സന്ധ്യാനേരമാണ് നിധി സ്വീകരി എടുക്കേണ്ടത്. എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. പണിയായുധങ്ങളൊക്കെ ഉപയോഗിച്ച് ആ കാവിൻ്റെ മൂലസ്ഥാനം കിളച്ചു മാറ്റാൻ തുടങ്ങി. കല്ലുകൾ അവർ മാറ്റി. അവിടെ നിധി കാക്കാൻ ആരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു? ഭൂതത്തെ. പാണ്ഡവന്മാരെ ഭൂതത്തെ നിയോഗിച്ചിട്ടില്ലേ. ഭൂതം അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഭൂതം എന്താ കാണുന്നത്? ഒരുപാട് ആളുകൾ കയ്യിൽ ഇരുമ്പായുധങ്ങളുമായിട്ട് ചുറ്റും നിൽക്കലാണ്. ഭൂതമാണെങ്കിലും പേടിക്കുടുങ്ങി, പരിഭ്രമിച്ചു പോയി. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശരിയായി നിറവേറ്റിയിട്ടില്ലെങ്കിൽ മന്ത്രത്തിൽ ശക്തി പകരുന്ന ഭൂതമാണല്ലോ, ഒരുപാട് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഭൂതത്തിന് ഓർമ്മ വന്നു. ഭൂതം ഉടനെ തന്നെ ഓടിച്ചെന്ന് ആരെ കാണാൻ പോയി? അയ്യപ്പനെ കാണാൻ പോയി. ഭഗവാനാണ്, നായാട്ട് ദൈവമാണ്, വനവാസിയാണ്. അയ്യനെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു ഭൂതം. അയ്യൻ എന്ത് ചെയ്തു? അയ്യൻ്റെ കൂടെയും ഒരുപാട് ഭൂതങ്ങളുണ്ട്. വനവാസിയായ അയ്യൻ്റെ കൂടെയും കുറേ സഹായികളായ ഭൂതങ്ങളുണ്ട്, ഭൂതഗണങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ പാണ്ഡവന്മാർ പാണ്ഡവൻപാറയിൽ നിധി സൂക്ഷിക്കുന്ന ഭൂതത്തിൻ്റെ കൂടെ സഹായികളായിട്ട് പറഞ്ഞയച്ചു. ഭൂതങ്ങളിങ്ങനെ സാഗരം പോലെ അലയടിച്ചു വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഗ്രാമീണരാകെ ഭയപ്പെട്ടു പോയി. അവരപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പ്രത്യാക്രമണം നേരിടുന്നത്. ആ ഭൂതങ്ങളെല്ലാം ഇവരെ ഗ്രാമീണരെ തുരത്താൻ വേണ്ടി നോക്കുന്നു. അപ്പോഴേക്ക് കോമരം പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ഉറഞ്ഞു തുള്ളി ഉരിയാടി. ഇത് നിസ്സാരന്മാരുടെ ആക്രമണമല്ല, ഇവിടെ വന്നിരിക്കുന്നത് ഭൂതങ്ങളാണ്. നിധിക്ക് ചുറ്റും ബാധകളും ഭൂതങ്ങളും കാവലുണ്ട്, അവരാണ് ഇപ്പം വന്നിരിക്കുന്നത്. ശക്തന്മാരായ ഈ അമാനുഷരോട് നമുക്ക് ഏറ്റുമുട്ടി നിധിയെടുക്കാൻ സാധ്യമല്ല. അതിനുവേണ്ടി ശ്രമിച്ചാൽ നമ്മളെല്ലാം മരണപ്പെടും. ഈ വന്നിരിക്കുന്ന ഭൂതങ്ങൾക്കൊക്കെ പ്രത്യേക ദൈവിക ശക്തിയുള്ളവരാണ്, മറ്റെന്തെങ്കിലും വഴി നോക്കുകയാണ് നല്ലതെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കോമരത്തിൻ്റെ മുന്നറിയിപ്പ് കേട്ട് ഗ്രാമീണരെല്ലാം തൽക്കാലത്തേക്ക് നിധി കൊണ്ടുപോകുന്ന പരിപാടി അവിടെ ഉപേക്ഷിച്ചു.

0: പക്ഷെ കരപ്രമാണിമാർക്ക് ഇതിനോടത്ര യോജിപ്പില്ല. കാരണം എന്താണ്? നാട് വലിയ പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. നിധി ഉപേക്ഷിച്ച് മടങ്ങാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രാമം രക്ഷപ്പെടണ്ടേ? എന്താണൊരു വഴി? അപ്പോഴാണ് ഒരു വലിയ മന്ത്രവാദിയുണ്ട് നാട്ടിൽ. മന്ത്രവാദിയെ കണ്ടൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. മന്ത്രവാദിയുടെ പേരെന്താണെന്നറിയോ? മായിറ്റി. എന്താണ്
1: മായിറ്റി?
0: മായിറ്റി, മായിറ്റി എന്നു പേരുള്ള ഒരു വലിയ ഉഗ്ര ദുർമന്ത്രവാദി അവർ പോയി കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം തയ്യാറായില്ല, കാരണം അയ്യപ്പൻ്റെ ബാധകളുണ്ട്, അയ്യപ്പൻ്റെ ബോധഗണങ്ങളുണ്ട്, അവിടെ നേരത്തെയുള്ളൊരു ബോധമുണ്ട്. അപ്പം ഇവരോട് പൊരുതാൻ തനിക്ക് ശക്തിയില്ല, തനിക്ക് മന്ത്രശക്തി ഇല്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചു. പക്ഷേ മന്ത്രവാദിയെ പ്രലോഭിപ്പിച്ചു. എന്താ പ്രലോഭനം? കിട്ടിയ നിധിയുടെ പാതി നിങ്ങൾക്ക് തരാം. അപ്പം നിധി കിട്ടും, നിധിയുടെ പാതി കിട്ടുമെന്നറിഞ്ഞ പിന്നെ ഏത് മന്ത്രവാദിയും വീഴുമല്ലോ. അങ്ങനെ ആ മന്ത്രവാദിയും അതിന് തയ്യാറായി. അദ്ദേഹം തെറ്റിക്കോട് ഗ്രാമത്തിലെത്തി. അവിടെ ഭൂതം കാക്കുന്ന നിധിയുടെ അടുത്തേക്ക് അവർ ചെല്ലുന്നു. കരപ്രമാണിമാരെല്ലാം കൂടെയുണ്ട്. ആദ്യം നാലിലൊന്ന് തരാമെന്നായിരുന്നു പറഞ്ഞു ഓഫർ. അതിനൊന്നും താൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് നേരെ പകുതി തരാമെന്ന് പറഞ്ഞിട്ട് തയ്യാറാവുന്നത്. മന്ത്രവാദി പുലർക്കാലമാണ് കാവിനടുത്തെത്തുന്നത്. കരപ്രമാണിമാർ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നിധി എടുക്കാമെന്ന ആചാനുബാഹുവായ മന്ത്രവാദിയെ എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കി വന്നു. ദുർമന്ത്രവാദി, ഭയങ്കര മന്ത്രവാദിയാണ്. നമ്മൾ സിനിമകളിലെ കണ്ടിട്ടില്ലേ?
2: പട്ടണത്തിൽ ഭൂതത്തിലല്ലേ?
1: അല്ല, നീ നേരത്തെ തുടങ്ങിയെല്ലാം പട്ടണത്തിലെ ഭൂതം ഭൂതം. അയ്യേ, എനിക്ക് അത്രക്ക് ഇഷ്ടാ ഭൂതത്തിന്.
2: കുട്ടിച്ചാത്തനിലെ ഭൂതം മെലിഞ്ഞ ഭൂതല്ലേ?
1: ഓ, അതുകൊണ്ടായിരിക്കും പട്ടണത്തിലെ.
0: അതാണ് മായിറ്റി മന്ത്രവാദി. പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിൽ കാണുന്ന മന്ത്രവാദിയെ പോലെ വലുതാണ്. ഏതുപോലെ ചെറുതല്ല?
1: കുട്ടിച്ചാത്തൻ
0: എന്ന സിനിമയിലെ മന്ത്രവാദിയെ പോലെ ചെറുതല്ല. ഇവിടെ ആചാനുബാഹുവായ മന്ത്രവാദിയാണ് നമ്മുടെ മായിറ്റി മന്ത്രവാദി. അവരെ കണ്ടപ്പോ എല്ലാവരും പേടിച്ചു പോയി. അദ്ദേഹം അതിന്റെ നിധി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോഴും ഭൂതഗണങ്ങളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ ഭൂതഗണങ്ങളൊക്കെ നേരിട്ട് കാണാം ആർക്ക്? മന്ത്രവാദ ശക്തി കൊണ്ട് മായിറ്റി മന്ത്രവാദിക്ക് കാണാം. അപ്പം മന്ത്രവാദത്തിന്റെ ശക്തി കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ അടിമകളായതുകൊണ്ട് പറയാണ്, നിധി സാക്ഷാൽ പാണ്ഡവരുടേതാണ്, അങ്ങ് ഇതിനെ ഇവിടെ ശ്രമിക്കരുത്. പഞ്ചബാധകളും നിധികാക്കും ഭൂതവും അയ്യൻ ദൈവത്തിന്റെ ഭൂതഗണങ്ങളൊക്കെ ഇതിന്റെ സംരക്ഷകരായിട്ടുണ്ട്. ഇത് അന്യാധീനപ്പെടാതെ സൂക്ഷിക്കാൻ ഞങ്ങളെല്ലാം എന്ത് ശ്രമം നടത്തിയും ശ്രമിക്കും. അതുകൊണ്ട് അങ്ങ് പിന്തിരിയണമെന്ന് മന്ത്രവാദിയോട്, മായിറ്റി മന്ത്രവാദിയോട് ഇവർ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ആര് ഗമനിച്ചില്ല. മായിറ്റി മന്ത്രവാദി ഗമനിച്ചില്ല. കാരണം ഈ നിധി എടുത്താൽ എന്ത് കിട്ടും? നേരെ പകുതി തനിക്ക് കൊണ്ടുപോകാം. ആ മോഹത്തിൽ അദ്ദേഹം എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും നിധി ഞാൻ എടുക്കും എന്ന് നിശ്ചയിച്ച് ദിവ്യമന്ത്രം, ദിവ്യവള, മന്ത്രച്ചപ്പേട്, മാന്ത്രിക ഗുളിക, അച്ചുപണം, ഇങ്ങനെ ചൂരൽ പിരമ്പ്, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതൊക്കെ പ്രയോഗിച്ച് കരപ്രമാണിമാരായ തെറ്റിക്കോട്ട് ഇരവെച്ചിപ്പിള്ളയുടെ വീട്ടിൽ ചെന്ന് സൽക്കാരം സ്വീകരിച്ചു. ഇരവെച്ചിപ്പിള്ളയോടൊപ്പമാണ് മന്ത്രവാദിയും അവിടെയൊക്കെ നാട്ടുകാരെല്ലാവരും കൂടി അവിടെ എത്തുന്നത്. അദ്ദേഹം കാവിൽ തറക്ക് ചുറ്റും ബാധകളുടെ സാന്നിധ്യമുള്ളത് മന്ത്രവാദി അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. മന്ത്രവാദിക്കെല്ലാം മനസ്സിലാവും അദൃശ്യമായ സാന്നിധ്യമൊക്കെ. അവരെ ബന്ധിക്കണം, അവരെ ബന്ധിച്ചാലല്ലാതെ തൻ്റെ ലക്ഷ്യം നടക്കില്ല എന്ന് മന്ത്രവാദിക്കറിയാം. ഒരു നിമിഷം അദ്ദേഹം കൈ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ധ്യാനിച്ചിരുന്നു. അടുത്ത നിമിഷം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് മുമ്പിൽ കോഴിയും കുത്തരിയും കുന്തരിക്കവും സാമ്പ്രാണിയും പന്തവും കുരുത്തോളിയും രക്തചന്ദ്രവും പ്രത്യക്ഷമായി. മന്ത്രവാദം കൊണ്ടല്ല, ഇന്ദ്രജാലങ്ങൾ കൊണ്ടത് അവിടെ പ്രത്യക്ഷപ്പെടുത്തി. ഈ മന്ത്രവാദത്തിന് വേണ്ട സാധനങ്ങളൊക്കെ, പൂജാവസ്തുക്കളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മന്ത്രവാദി കൽത്തറക്കടുത്ത് ചമ്രം പടിഞ്ഞിരുന്ന മന്ത്രങ്ങളൊക്കെ ഉരുക്കഴിച്ചു. കൽത്തറയുടെ നാല് മലയിലും നിക്ഷേപിച്ചു. അതോടെ കാവൽക്കാരായ മന്ത്രത്തകിടുകൾ കൽത്തറയുടെ നാല് മലയിലും നിക്ഷേപിച്ചു. കാവൽക്കാരായ ബാധകൾ കനങ്ങാൻ പിന്നെ കഴിയാതായി. മന്ത്രവാദി മെല്ലെ, ബാധോപദ്രവം ആർക്കുമുണ്ടാവില്ല, എല്ലാവരും ധൈര്യത്തോടുകൂടി ഭസ്മം നെറ്റിയിൽ പൂശി കല്ലിളക്കാൻ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. മന്ത്രവാദി മന്ത്രം കൊണ്ട് ബാധകളെയൊക്കെ, ഭൂതങ്ങളെയൊക്കെ അവിടെ ബന്ധിച്ചു. അങ്ങനെ പണിയായുധങ്ങളൊക്കെ ആളുകൾ, നാട്ടുകാർ, ഗ്രാമീണർ കല്ലുകൾ ഇളക്കാൻ തുടങ്ങി. ഭഗവാന്റെ അടിത്തറകളൊക്കെ ഇതറിഞ്ഞ് കാവൽക്കാരനായ ഭൂതം ആകെ പരിഭ്രമിച്ചു. ഭൂതം തന്റെ കഴിവ് കൊണ്ട് മന്ത്രവാദിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനായി. പാണ്ഡവര് ആവാഹിച്ചിരുത്തിയ ഭൂതല്ലേ? അങ്ങനെ മുക്തനായി. അയ്യപ്പനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അത് കേൾക്കേണ്ട താമസം, എണ്ണമറ്റ ഭൂതപ്രേത പിശാചുകൾ കൊടുങ്കാറ്റ് പോലെ അവിടത്തേക്ക് ഓടിയെത്തി. ഈ ഇത്രയധികം എണ്ണമറ്റ ഭൂതപ്രേത പിശാചുകളെ കണ്ടതോടുകൂടി ഗ്രാമീണർ, കല്ലിളക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണരുടെ ശക്തി അങ്ങ് ക്ഷയിച്ചു പോയി. അവർ തളർന്ന് അവിടെ വീണുപോയി, ഇരുന്നു പോയി. മന്ത്രവാദി പറഞ്ഞു, ആരും തോറ്റോടരുത്,

0: ഈ ഇങ്ങനെ ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഈ നിധി എടുക്കാനേ പറ്റില്ല. എല്ലാ തടസ്സങ്ങളും നീക്കി നമുക്ക് ലക്ഷ്യം കാണാം. നിങ്ങൾ എഴുന്നേൽക്കുക, തളർന്ന് കിടക്കരുത്. മന്ത്രവാദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നാട്ടുകാരെങ്ങനെയല്ലോ ധൈര്യം വീണ്ടും സംഭരിച്ച് വീണ്ടും കല്ലിളക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഭൂതപ്രേത പിശാചികൾ അവരെന്ത് ചെയ്തു, ആക്രമിക്കുന്നു. തെറ്റിക്കോട്ട് ഇരുവിച്ച പിള്ള മന്ത്രവാദിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചു, ഒറ്റയടിക്ക് വെട്ടിപ്പിടിക്കാൻ ഓടിയെത്തിയ ആളല്ലേ നിങ്ങൾ? ഏ 33 കോടി മൂർത്തികൾ കൈപ്പിടിയിലാണെന്നല്ലേ നിങ്ങൾ വീമ്പിളക്കിയത്? ഞാൻ കൊണ്ടുവരും, ഞാൻ പിടിച്ചെടുക്കും, ഒരു ബാധയും ഒരു ഭൂതത്തിന് എനിക്ക് പേടിയില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തൊക്കെയായി? അവരൊക്കെയല്ലേ അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ എന്ന് മായിറ്റ് മന്ത്രവാദിയെ ചോദ്യം ചെയ്തു അവർ. കരപ്രമാണിമാരിൽ ഒരാളായ ഇരവച്ചിപ്പിള്ള, തെറ്റിക്കോട്ട് ഇരവച്ചിപ്പിള്ള, മന്ത്രവാദിക്കൊന്നും ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് മാടനും മറുതയും ഭൂതപ്രമാണിമാരും എല്ലാവരും കൂടി മന്ത്രവാദിയെ കൈകാര്യം ചെയ്യാൻ പോയി. അങ്ങനെ മന്ത്രവാദി നിലത്ത് വീണു. ആ നിമിഷം രക്തചാമുണ്ട് പ്രത്യക്ഷപ്പെട്ട് അയാളുടെ വയറ് പിളർന്നു. വയറിൽ നിന്ന് പണ്ടവും കുടലും, അങ്ങനെ പറയാം, വയറ് പിളർന്നതിൻ്റെ കുടലുമാലയൊക്കെ വലിച്ച് പുറത്തിട്ട് അലറി വിളിക്കലാണ്. എണ്ണമറ്റ ഭൂതപ്രേത പിശാചികൾ താണ്ടവം നിർത്തം തുടങ്ങി. അങ്ങനെ കരപ്രമാണിമാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ജീവൻ അതോടുകൂടി അവസാനിച്ചു. അവിടെ വെറും ശവപ്പറമ്പായിട്ട് മാറി. എന്നിട്ടും വിശപ്പ് മാറാതെ ഭൂതപ്രേത പിശാചികൾ മറ്റിരകളെ തേടി ആകാശമാർഗം യാത്രയായി. ഇത്രയാണ് നമ്മുടെ കഥ. എന്ത് കഥ? തെക്കൻ പാട്ടിലെ തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ട്. തെറ്റിക്കോട്ട് എന്നുള്ള സ്ഥലം കാവ് അഴിച്ചു മാറ്റുന്നു അല്ലേ, കാവ് ഇളക്കി മാറ്റി നിധിക്ക് വേണ്ടി പോയ കഥയാണ് പുരാവൃത്തം.
1: തെക്കൻ പാട്ടുകള് ഇനിയില്ല മാഷേ,
2: ചാരുസാരിതോടെ തീർന്ന. നിങ്ങളെ വർത്തമാനം കേൾക്കുമ്പോ അങ്ങനെയാണല്ലോ തോന്നുന്നത്.
1: എല്ലാ മാഷ് പാട്ടിലെ ഒരുപാട് കഥകളുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ.
0: നമുക്ക് വടക്കൻ പാട്ട് കഥകൾ പറയാൻ നമ്മൾ ഒന്നിലധികം ചാരുകസേലകൾ പ്രയോജനപ്പെടുത്തിയല്ലോ അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്കും നമുക്കും അത്ര സുപരിചിതമല്ലാത്ത തെക്കൻ പാട്ട് കഥകളുടെ ഇതിവൃത്തങ്ങൾ നമുക്ക് അടുത്ത കുറച്ച് ചാരുകസേലകളിലും
1: പറയാം,
0: തുടരാം, പറയാം. അപ്പം എന്ന് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് ഭൂതപ്രേത പിശാചികളൊക്കെ ആകാശത്തിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അവരെങ്ങനെ സ്വൈര്യവിഹാരം നടത്തട്ടെ. നമുക്ക് തൽക്കാലം കസേര വിട്ടെഴുന്നേറ്റ് പോവാം.
1: ഇന്നത്തെ ചാരു കസേര
2: ഇവിടെ നിർത്തുന്നു.
1: നന്ദി,
2: നമസ്കാരം. ചാരു കസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ഉമ്മറപ്പടിയിൽ ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630, 7592942817, 8547902020.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ഭാവഗായകൻ പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേയർ നായർ. 1966 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എസ് ആർ പുട്ടമ്മയാണ്. തെക്കുറിശ്ശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് LPR വർമ്മയാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

1984 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഉയരങ്ങളിൽ. മോഹൻലാൽ, റഹ്മാൻ, രതീഷ്, സ്വപ്ന, കാജൽ കിരൺ, വിജി അശ്വത് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ കെ എസ് ചിത്രപാടി മനോഹരമാക്കിയ വാനമ്പാടി ഇതിലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോഹൻലാൽ, കാർത്തിക, ഷാരി, ഉർവശി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പി പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1986 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം രവീന്ദ്രൻ. ഇതിലെ വാനമ്പാടി ഏതോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.

പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സിദ്ദിഖ്, ഇന്നസെന്റ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ഡോക്ടർ പി അഗ്നിവേശ് ഗാനരചന നിർവഹിച്ച് ടി കെ ലായൻ സംഗീതം പകർന്ന ഗാനം.

യൂസഫ് അലി കേച്ചേരി, ബോംബെ രവി എന്നിവർ ചേർന്ന് 9 ഗാനങ്ങൾ ഒരുക്കിയ ചിത്രമായിരുന്നു 1993 പുറത്തിറങ്ങിയ ഗസൽ. കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ശ്രീനിവാസൻ, ശ്രീവിദ്യ, മോഹിനി, വിനീത് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങളായിരുന്നു. ഇതിലെ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, വടക്കു നിന്നു പാറി വന്ന് വാനം പാടി.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1993 പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു മിഥുനം. മോഹൻലാൽ, നെടുമുടി വേണു, ഉർവശി, ശ്രീനിവാസൻ, ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതിയ വരികൾക്ക് MG രാധാകൃഷ്ണനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ MG ശ്രീകുമാറും സുജാത മോഹനും പാടി മനോഹരമാക്കിയ പൂമഞ്ഞൻ കൂടാരത്തിൽ നിന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുകുമാരൻ, മനോജ് കെ ജയൻ, വിജയരാഘവൻ, ദിവ്യ ഉണ്ണി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് TS സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ശിബിരം. 1997 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ജോർജ് തോമസ് ആണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം SP വെങ്കടേഷ്. ഇതിലെ പാടും വാനമ്പാടി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം സുജാത മോഹന്റെ ശബ്ദത്തിൽ.

ഇനി കേൾക്കാം എസ് രമേശൻ നായരുടെ വരികൾക്ക് ഡി ശിവപ്രസാദ് സംഗീതം പകർന്ന് കെ എസ് ചിത്ര പാടിയ ഗാനം. ചിത്രം ദി വാറണ്ട്. 2000 പപ്പൻ പയറ്റുവിളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജഗദീഷ്, ജഗദീഷ് ശ്രീകുമാർ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിലെ വാനം പാടിക്കും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം വാനമ്പാടി ആരെ തേടുന്നു എന്ന് തുടങ്ങുന്ന എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് വരികൾ. സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. ജയസൂര്യ, സായികുമാർ, ഗേളി, മണിയംപിള്ള രാജു, സലീം കുമാർ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2004 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് താഹയാണ്.

വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം 1985 പുറത്തിറങ്ങിയ ഒരു സന്ദേശം കൂടി എന്ന ചിത്രത്തിലെ ഗാനം. കൊച്ചിൻ ഹനീഫയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, നെടുമുടി വേണു, രാഗിണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി R.K. ദാമോദരന്റെ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ ചിത്രപാടി മനോഹരമാക്കിയ ഗാനം മധുരഗീതങ്ങളിലൂടെ ആസ്വദിക്കാം.

കേൾക്കാം സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന പുറത്തിറങ്ങാത്ത ചിത്രത്തിലെ ദലീമ ജോജോ പാടിയ ഗാനം. ഗിരീശൻ കാളത്തിന്റെ ഗാനരചനയ്ക്ക് ഉണ്ണിരാജ് മുരിയാടാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2022 അനൂപ പന്തളത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഷെഫീഖിന്റെ സന്തോഷം. ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, ദിവ്യ പിള്ള എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനു മഞ്ജിത്, ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം, ഉണ്ണി മുകുന്ദൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഷാൻ റഹ്മാൻ. ഇതിലെ നജീം അർഷാദ് പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

വാനമ്പാടി എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇന്ന് കൊല്ലവർഷം 1201, എടവം 31, ഹിജ്റ വർഷം 1447, ദുൽഹജ് 28, ശകവർഷം 1948, ജ്യേഷ്ഠം 24, 2026 ജൂൺ 14 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.